പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

പ്രണയിതാക്കളുടെ ഒളിച്ചോട്ടം കേട്ടിട്ടുണ്ടാകും. അവരുടെ പ്രണയത്തിൻ്റെ തീവ്രത, ഒരുമിച്ച് ജീവിക്കാനുള്ള ആവശ്യവും ആവേശവും, പ്രശ്നങ്ങളെ തരണം ചെയ്യാമെന്നുള്ള ഉറപ്പ്, പ്രതിസന്ധികൾ ചവിട്ടുപടികളാക്കുമെന്നുള്ള ചങ്കൂറ്റം, ഇങ്ങനെ ജീവിതം കെട്ടിപ്പടുക്കാനായി ഒളിച്ചോട്ടം നടത്തുന്നു. ഒരുപക്ഷെ വിജയിക്കാം, പരാജയപ്പെടാം, അവരവരുടെ കർമ്മഫലത്തെ ആശ്രയിച്ചിരിക്കും. ജീവിക്കണമെന്ന ആവേശമാണ് അത്തരം ഒളിച്ചോട്ടങ്ങളെന്ന് പറയാം. എന്നാൽ ചിലരുണ്ട്, പല കാരണങ്ങൾ കണ്ടെത്തി ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്നവർ. ഉത്തരവാദിത്വ ബോധം ഉണ്ടോ എന്ന് സംശയിക്കാം. ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മടിയും അസ്വസ്ഥതയും സ്വാതന്ത്ര്യ ദാഹവും താൻ മാത്രം ശരിയെന്ന വിശ്വാസവും, ഇങ്ങനെ പല കാരണങ്ങളുണ്ടാകും ഇതിന് പിന്നിൽ. ഭക്തിമാർഗം, സംഘടനാ പ്രവർത്തനങ്ങൾ, സാമൂഹിക രാഷ്ട്രീയ മത പ്രവർത്തനങ്ങൾ, ആജീവനാന്ത തുടർ പഠനങ്ങൾ, അനാവശ്യ ബന്ധങ്ങൾ, ലക്ഷ്യമില്ലാത്ത യാത്രകൾ, ഇങ്ങനെ ഒളിച്ചോടാൻ കണ്ടെത്തുന്ന മാർഗങ്ങൾ ഏറെയാണ്. ഇതിലേതെങ്കിലും മാർഗം സ്വീകരിച്ചവരാണോ? ആലോചിക്കാം. ആണെങ്കിൽ ഒരിക്കൽ പിടിക്കപ്പെടും. തുണയേകാൻ ആരുമുണ്ടാകില്ലെന്ന പരമാർത്ഥം ഇടയ്ക്കോർത്താൽ ജീവിതത്തിലെ ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടങ്ങൾ നിയന്ത്രിക്കാനാകും.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിത പടയാളികൾ, ആലപിക്കുന്നത് റിനീച്ച്. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബൂട്ടീക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ഗാന്ധിലയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. 9:30 നാട്ടിലെ പാട്ട്. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 മാപ്പിളപ്പാട്ടുകൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40

പത്തൊൻപതിന് അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490297896. 2 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ചലച്ചിത്രഗാനങ്ങൾ. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8 മണിക്ക് സർഗജാലകം. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. 9 മണിക്ക് ഗാനലയം. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വയലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിത പടയാളികൾ. ആലപിക്കുന്നു റെനീജ്.

0: ശ്രോതകൾ ഇപ്പോൾ കേട്ടത് വൈലോപ്പിളി ശ്രീധരമേനോന്റെ കവിത പടയാളികൾ. ആലപിച്ചത് റിനീജ്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ്, അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
3: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
2: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
3: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
3: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
3: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
5: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
6: നീ കളിക്കല്ലേ?
5: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
7: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
6: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
7: പോകുന്നില്ലേ, എന്തിട്ട്?
6: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
7: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
6: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
7: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
6: എന്ത്?
7: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
6: ശരിക്കോ?
7: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111 3030, 9496 974 141.
8: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
4: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
8: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
4: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
8: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
4: ഫോൺ 9961004648,
8: 9656948321.
9: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
4: ഇന്ന് ഒക്ടോബർ 9.

0: ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ 9 വർഷത്തിലെ 282 ദിനമാണ്. ഒക്ടോബർ 9 ലോക തപാൽ ദിനം. ജനറൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒക്ടോബർ 9 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1855 ഐസക് സിംഗർ തയ്യൽ മെഷീന്റെ പേറ്റന്റ് നേടി. 1927 ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മഹാത്മജി 3rd തവണ കേരള സന്ദർശനം ആരംഭിച്ചത്. 1941 രണ്ടാം ലോക മഹായുദ്ധത്തിൽ സർവനാശം വിതച്ച മാൻഹട്ടൺ ആണവ ബോംബ് ആക്രമണത്തിന് കാരണമായ ബോംബ് നിർമ്മിക്കുന്നതിന് പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അനുമതി നൽകി. 1949 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി നിലവിൽ വന്നു. 1962 ഉഗാണ്ടൻ റിപ്പബ്ലിക് നിലവിൽ വന്നു. 1970 ഖെമർ റിപ്പബ്ലിക് നിലവിൽ വന്നു. 2007 ആണവ റിയാക്ടറായ ഭാഭ ട്രോൺ 2 പ്രവർത്തനം ആരംഭിച്ചത്. 2012 ഏറ്റവും പ്രായം കുറഞ്ഞ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവായ മലാല യൂസഫ് സായിക്കെതിരെ വധശ്രമമുണ്ടായത്. 4th സിഖ്ഗുരു രാംദാസ്. തമിഴ്നാട്ടിൽ നിന്നുള്ള സ്വാതന്ത്ര്യസമര സേനാനിയായ ഇമ്മാനുവൽ ദേവേന്ദർ. സരോദ് വിദഗ്ധനായ ഉസ്താദ് അംജദ് അലി തുടങ്ങിയവരുടെ ജന്മദിനവും കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായ ഡോക്ടർ എ ആർ മേനോൻ. സ്വാതന്ത്ര്യസമര പോരാളി സൈഫുദ്ദീൻ കിച്ലു. കേരള നടനം ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥ്. മലയാള സിനിമാ അഭിനേതാവായ ശങ്കരാടി എന്ന ചന്ദ്രശേഖരപിള്ള തുടങ്ങിയവരുടെ ചരമദിനവും ഒക്ടോബർ 9.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

വചനാമൃതം. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. ഗാന്ധിജി.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. കനേഡിയൻ കവയത്രിയും പ്രബന്ധകാരിയും സാഹിത്യ പണ്ഡിതയുമായ

ആൻ കാർസന് ഈ വർഷത്തെ സാഹിത്യ നോബേൽ. സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് പുരസ്കാരം. പൗരാണിക ഗ്രീസിലെ പ്രണയവും വിരഹവും മുതൽ ആധുനിക മനുഷ്യന്റെ ആഗ്രഹങ്ങളും ഏകാന്തതയും വരെ സമ്മേളിച്ച രചനകളാണ് കാർസന്റേത്. ചരക്ക് സേവന നികുതി GST നിയമപ്രകാരം അറസ്റ്റിനുള്ള അധികാരം ഒഴിവാക്കും. വിചാരണ നേരിടേണ്ട പരിധി 1 കോടിയിൽ നിന്ന് 5 കോടി രൂപയാക്കി ഉയർത്തും. പിഴത്തുക

സർട്ടിഫിക്കേഷൻ പദ്ധതിയിൽ നിന്ന് ടാറ്റ, ഇൻഫോസിസ്, വിപ്രോ, എച്ച് സി എൽ, കോഗ്നിസെന്റ്, ക്യാപ്ജെ മിനി എന്നിവ ഉൾപ്പെടെ 8 ഐടി കമ്പനികളെ സസ്പെൻഡ് ചെയ്തു. അമേരിക്കൻ തൊഴിലാളികളെ തൊഴിൽ വിപണിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന തരത്തിൽ കമ്പനികൾ ഈ സംവിധാനം ദുരുപയോഗം ചെയ്തെന്നാരോപിച്ചാണ് നടപടി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് തുടർച്ചയായി 3-ാം ദിനവും രാജ്യതലസ്ഥാനത്തെ ഇളക്കിമറിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം. സർക്കാർ സർവീസിലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയുടെ അടിസ്ഥാന യോഗ്യത SSLC നിന്ന് പ്ലസ് ടു ആക്കാൻ നടപടി തുടങ്ങി. PSCയുടെ അടുത്ത വിജ്ഞാപനം മുതൽ പുതിയ യോഗ്യത നടപ്പാക്കും. ഇതിനു മുന്നോടിയായി വിവിധ വകുപ്പുകളിൽ LDC തസ്തികയുടെ സ്പെഷ്യൽ റൂൾ ഭേദഗതി ചെയ്യാൻ നടപടി തുടങ്ങി. സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും അഴിമതിയും ചട്ടലംഘനങ്ങളും കണ്ടെത്താനായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ 10 മാസത്തിനിടെ നടത്തിയത് 248 മിന്നൽ പരിശോധനകൾ, 980 രേഖകളും പിടിച്ചെടുത്തു. കേരളത്തിലെ സഹകരണ ബാങ്ക് സംഘം തട്ടിപ്പുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനെ തുടർന്ന് ബാങ്കുകളുടെ സ്ഥിര നിക്ഷേപങ്ങൾ മരവിപ്പിച്ചു. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ 1.82 കോടി രൂപ മൂല്യമുള്ള 2 സ്ഥിര നിക്ഷേപങ്ങളും തെന്നല സഹകരണ ബാങ്കിൽ ഏകദേശം 24.50 ലക്ഷം രൂപയുടെ നിക്ഷേപമുള്ള 20 സ്ഥിര നിക്ഷേപങ്ങളും മരവിപ്പിക്കാൻ നിർദ്ദേശിച്ചു. മട്ടന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ വിചാരണ കോടതി മാറ്റണം എന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി. തലശ്ശേരി 3-ാം അഡീഷണൽ സെഷൻസ് കോടതിയിലെ വിചാരണ നിയുക്തമല്ലെന്നും മറ്റെവിടേക്കെങ്കിലും മാറ്റണം എന്നാവശ്യപ്പെട്ട് ആകാശ് തെല്ലങ്കേരി, രജിൽ രാജ്, എ ജിതിൻ എന്നിവർ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്. കൊങ്കൺ പാതയിൽ തീവണ്ടികളുടെ സമയം 21 മുതൽ മാറും. ജൂൺ 15 മുതൽ നിലവിലുള്ള മൺസൂൺ ടൈം ടേബിൾ ഒക്ടോബർ 20 അവസാനിക്കും. മംഗള, നേത്രാവതി അടക്കമുള്ള തീവണ്ടികളുടെ സമയത്തിൽ മണിക്കൂറുകളുടെ മാറ്റം വരും. കേരളത്തിൽ നിന്നുള്ള തീവണ്ടികൾ നിലവിലുള്ളതിനേക്കാൾ വൈകിയോടും. പയ്യന്നൂരിൽ ചികിത്സപ്പിഴവ് ആരോപണം ഉയർന്ന 1.5 വയസ്സുകാരൻ ദേവാൻഷ് ശൗരിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് 3 ഡോക്ടർമാരെ കൂടി പ്രതിചേർത്തു. മന്ത്രി OJ ജനീഷിനു നേരെ കരിങ്കോടി കാണിച്ച് യാത്ര തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ ST പ്രമോട്ടറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇന്ത്യൻ സിനിമയെയും നാടകവേദിയെയും ത്രസിപ്പിച്ച നടൻ നാനാ പടേക്കർ വിടവാങ്ങി. ഗോവയിലെ ദോണാപൌളയിലെ വസതിയിൽ പുലർച്ചെ 5:20 ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 5 പതിറ്റാണ്ടിലേറെ ഹിന്ദി, മറാഠി സിനിമകളിലും നാടകവേദിയിലും നായകനായും പ്രതിനായകനായും സഹനടനായും തിളങ്ങി. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ സമ്മാനാർഹമായ ടിക്കറ്റുകൾക്ക് തുക ലഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ആവശ്യമായ രേഖകൾ സഹിതം നേരിട്ടോ ബാങ്ക് മുഖേനയോ വകുപ്പിൽ സമർപ്പിച്ചിട്ടുള്ള ടിക്കറ്റുകൾക്ക് സമ്മാനത്തുക ലഭിക്കും. പരിശോധന പൂർത്തിയാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ K ഇമ്പശേഖർ അറിയിച്ചു. പ്രീ പ്രൈമറി ഉൾപ്പെടെ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സംസ്ഥാന കലോത്സവം ഇന്ന് കുറിയച്ചിറ സെന്റ് ജോസഫ് മോഡൽ സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂഡൽഹി ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിനിടെ 3 വനിതാ മാധ്യമ പ്രവർത്തകരെ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന മാധ്യമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിശദമായ റിപ്പോർട്ട് 2 ആഴ്ചക്കകം സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട കമ്മീഷൻ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് നോട്ടീസ് അയച്ചു. വിമാന ഇന്ധനവില കണക്കിലെടുത്ത് വിമാന കമ്പനികളായ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ധന സർചാർജ് വർദ്ധിപ്പിച്ചു. ആകാശ എയർ ഇന്ധന സർചാർജ് വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തു. പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിലായി. ഇതോടെ ടിക്കറ്റ് നിരക്ക് ഉയരും. ഇൻഡിഗോ ഏതാനും ദിവസം മുൻപ് സർചാർജ് കൂട്ടിയിരുന്നു. വിപണിയിലെ എല്ലാ അർബുദ രോഗ നിർണയ ചികിത്സാ മരുന്നുകളുടെയും വ്യാപാര ലാഭവിഹിതം MRP യുടെ 30% പരിമിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ. ഇതുവഴി 35 പാറ്റന്റ് മരുന്നുകൾ ഉൾപ്പെടെ 110 അർബുദ പ്രതിരോധ മരുന്നുകളുടെ വില കുറയും. പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിന്റെ സുരക്ഷ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. UPIയിൽ 2,000 രൂപയ്ക്ക് മുകളിലുള്ള വാണിജ്യ ഇടപാടുകൾക്ക് ഫീസ് നടപ്പാക്കുന്നത് നീട്ടിവെക്കാൻ ആലോചന. UPI സംവിധാനം നിയന്ത്രിക്കുന്ന നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഇക്കാര്യം പരിഗണിക്കുന്നതായാണ് വിവരം. രാജ്യത്ത് നിന്നുള്ള ഡീസൽ കയറ്റുമതിയിൽ വൻ കുതിപ്പ്. 1 വർഷത്തിനിടയിലെ 1 മാസത്തെ ഏറ്റവും ഉയർന്ന കയറ്റുമതിയാണ് സെപ്റ്റംബറിൽ നടന്നത്. 2026 സെപ്റ്റംബറിൽ ദിവസം ശരാശരി 6.2 ലക്ഷം വീപ്പ ഡീസലാണ് ഇന്ത്യ കയറ്റി അയച്ചതെന്ന് സമുദ്രാന്തര ചരക്കു നീക്കം നിരീക്ഷിക്കുന്ന ഏജൻസിയായ കെപ്ലർ പറയുന്നു.
വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പുകളെ നേരിടാൻ ആഗോളതല

0: ത്തിൽ സഹകരണവും ചട്ടക്കൂടും ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇക്കാര്യത്തിൽ ഇന്ത്യക്കുള്ള അനുഭവ പരിചയം ലോകവുമായി പങ്കുവെക്കാൻ തയ്യാറാണെന്ന് 10th ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ അനൌദ്യോഗിക അംഗങ്ങളെ ഉൾപ്പെടുത്തി സംസ്ഥാന ജയിൽ ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ചു. തടവുകാരുടെ പുനരധിവാസം, തിരുത്തൽ പ്രക്രിയകൾ, പരാതി പരിഹാരം എന്നിവയിൽ സർക്കാരിനും ജയിൽ അധികൃതർക്കും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയാണ് സമിതിയുടെ ചുമതല. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡും സ്റ്റേഡിയവും പൊളിച്ചുമാറ്റി ആധുനിക വ്യാപാര സമുച്ചയവും സ്റ്റേഡിയവും നിർമ്മിക്കാൻ പദ്ധതി. ഇതിനായുള്ള അംഗീകൃത കൺസൾട്ടൻസികളിൽ നിന്ന് ടെൻഡർ ക്ഷണിക്കാൻ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി. ഇറാൻ യുദ്ധം അനിശ്ചിതമായി നീളുന്നതിനിടെ പശ്ചിമേഷ്യയെ കൂടുതൽ കലുഷിതമാക്കി ഹൂതി സൗദി സഖ്യസേനാ സംഘർഷം തുടരുന്നു. വടക്കൻ കേരളത്തിൽ ഭൂമിക്കടിയിലെ ധാതു നിക്ഷേപത്തിന്റെ സാധ്യത കണ്ടെത്തുന്നതിനുള്ള എയ്റോ ജിയോഫിസിക്കൽ സർവേക്കായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വിമാനങ്ങൾ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തി. കഴിഞ്ഞ ദിവസമാണ് GSIയുടെ 2 ചെറുവിമാനങ്ങൾ കണ്ണൂരിൽ എത്തിയത്. 15 വരെയാണ് സർവേ നടത്തുക. UK വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രധാന പ്രതി അറസ്റ്റിൽ. ആലക്കോട് വെള്ളാട് സ്വദേശി പുൽപ്പേൽ നിതിൻ സെബാസ്റ്റ്യനെയാണ് കണ്ണൂർ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ ബി അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. തൊഴിലുടമകളും ജീവനക്കാരും പുതിയ പദ്ധതികളും വ്യവസ്ഥകളും മനസ്സിലാക്കി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ നൽകുന്ന സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് റീജിയണൽ PF കമ്മീഷണർ JS ബിന്ദു പത്രസമ്മേളനത്തിൽ നിർദ്ദേശിച്ചു. മണിക്കൂറുകളോളം വരി നിന്നിട്ടും ചികിത്സയ്ക്കായുള്ള ടോക്കൺ ലഭിക്കാത്തതിനെ തുടർന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സംഘർഷം. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഇന്നലെ രാവിലെയാണ് സംഭവം. കാർഡിയോളജി OP യിലേക്കുള്ള ടോക്കൺ ലഭിക്കാത്തവരാണ് പ്രതിഷേധിച്ചത്. തലശ്ശേരി VR കൃഷ്ണയ്യർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയുടെ ആദ്യ ദിനത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ പയ്യന്നൂർ ഉപജില്ലയെ പിന്നിലാക്കി തലശ്ശേരി നോർത്ത് ഉപജില്ല മുന്നിൽ. കായികമേളയുടെ ആദ്യ ദിനം 3 ഇനങ്ങളിലാണ് മീറ്റ് റെക്കോർഡ് പിറന്നത്. സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ ഷോട്ട്പുട്ടിലും ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോ, ഷോട്ട്പുട്ട് എന്നിവയിലുമാണ് മീറ്റ് റെക്കോർഡ്. ഗാർഹിക പീഡനം തടയുന്നതിനും അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുന്നതിനുമായി പോലീസിൽ പ്രത്യേക ദൗത്യസേന. കേരള പോലീസ് സ്പീക്ക് അപ്പ് എന്ന പേരിലാണ് ദൗത്യസേന. IG അജിത ബീഗത്തിനാണ് സ്പീക്ക് അപ്പിന്റെ പ്രത്യേക ചുമതല. സഹനം മതി, ഇനി ശബ്ദമുയർത്തേണ്ട സമയമാണ് എന്ന സന്ദേശമാണ് സ്പീക്ക് അപ്പിലൂടെ നൽകുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മട്ടന്നൂർ പഴശ്ശിയിൽ സ്വകാര്യ ബസ്സും വാനും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. മട്ടന്നൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോകുന്ന മോൺഷ ബസ്സും കൂത്തുപറമ്പ് ഭാഗത്തുനിന്ന് കരിക്കോട്ടക്കരയിലേക്ക് പോകുന്ന വാനുമാണ് കൂട്ടിയിടിച്ചത്. ചെങ്ങളായി പഞ്ചായത്ത് കേരളോത്സവം 20 മുതൽ നവംബർ 15 വരെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
2: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanit.
1: Phone 9496420880,
2: 8111933600.
1: CM Vistara.
2: CM Vistara Nilluni.
1: കുഞ്ഞികൃഷ്ണൻ കൊതേരി ആലപിച്ച ശ്രീ മഹാദേവനാം മട്ടന്നൂരപ്പന്റെ ഇന്ന് തുടങ്ങുന്ന ഗാനം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: അമ്മേ, ഞാൻ സ്കൂള് പോന്നില്ലേ?
3: നീ കളിക്കലേ?
2: പോന്നില്ലാന്ന് പറഞ്ഞാ പോന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
3: മോള് സ്കൂള് പോന്നില്ല പോലും.
4: പോന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
4: ആന്ന്.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400
3: പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
5: ആഹാ, അങ്ങനെ പറഞ്ഞ?
3: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
5: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്തൊരത്ഭുത.
5: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
5: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ, കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ, കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ: കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
0: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾ മാർക്ക്ഡ് ഗോൾഡ്, DHC and IGI certified diamonds, 92.5 silver ornaments. Phone 9656120022. Srireesh Jewelry, Mattanur.
6: ഇനി 6:45 പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനു. പ്രധാന വാർത്തകൾ. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും സാങ്കേതിക വിദ്യാ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. സംസ്ഥാനത്തെ റോഡ് വികസനം. മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം വൈകിട്ട് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ദ്വിദിന ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും വനിതാ ശിശുവികസന മേഖലയിലെ

0: രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. സഹകരണം ശക്തിപ്പെടുത്തുക, ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്വ ബോധം വളർത്തുക, കേന്ദ്ര സംസ്ഥാന സഹകരണം മെച്ചപ്പെടുത്തി പ്രവർത്തന ഫലങ്ങൾ വേഗത്തിലാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഉച്ചകോടി നടത്തുന്നത്. പോഷകാഹാരം, പ്രാഥമിക വിദ്യാഭ്യാസം, ശിശു സംരക്ഷണം, സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും എന്നീ നാല് പ്രധാന വിഷയങ്ങളിലാണ് ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജി എസ് ടി കൌൺസിൽ അംഗീകരിച്ച പുതിയ ജി എസ് ടി പരിഷ്കരണ നടപടികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. അറസ്റ്റ് വ്യവസ്ഥകൾ ഒഴിവാക്കുക, കുറ്റവിമുക്തമാക്കൽ നടപടിക്രമങ്ങൾ ലളിതമാക്കുക തുടങ്ങിയ ശുപാർശകൾ ഗുണപരമായ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും കൃഷിയിടത്തിലെ സാങ്കേതിക വിദ്യാ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. റാഞ്ചിയിലെ ഗർഗത്തങ്കയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ ബയോടെക്നോളജിയിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 119 കോടി രൂപ ചെലവ് വരുന്ന പുതിയ ഗസ്റ്റ് ഹൌസിനും കേന്ദ്രമന്ത്രി തറക്കല്ലിട്ടു. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത ക്യാൻസർ മരുന്നുകളുടെ വിതരണത്തിലും വിൽപ്പനയിലും ഈടാക്കുന്ന മാർജിനുകൾക്ക് MRP 30% പരിധി ഏർപ്പെടുത്താൻ കേന്ദ്രം അനുമതി നൽകി. നടപടിയിലൂടെ മരുന്നുകളുടെ വിലയിൽ 70% വരെ കുറവുണ്ടാകുമെന്നും അതുവഴി ക്യാൻസർ രോഗികൾക്ക് പ്രതിപക്ഷം 2500 കോടി രൂപ ലാഭിക്കാൻ കഴിയുമെന്നും കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. ദേശീയപാതാ നവീകരണം ഉൾപ്പെടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ചർച്ചയിൽ വിഷയമായി. ദേശീയപാത 66 വികസനം വേഗത്തിലാക്കാനും ഇതിന് പുഴമണൽ ലഭ്യമാക്കാനും തീരുമാനമായതായി മുഖ്യമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഒരു വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായ നടൂക്കരയിലെ ജൈവ യൂണിറ്റ് പുനരുജ്ജീവിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി TC സിദ്ദിഖ് പറഞ്ഞു. ജൈവ യൂണിറ്റ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ ജനങ്ങളുടെ ചിന്തകളെയും രാഷ്ട്രീയ ബോധത്തെയും സ്വാധീനിച്ച ശക്തമായ മാധ്യമമായിരുന്നു നാടകമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടക്കാലത്തെ ക്ഷീണത്തിനുശേഷം നാടകവേദിയിലേക്ക് പുതിയ തലമുറ വീണ്ടും എത്തുന്നത് പ്രതീക്ഷ നൽകുന്നതാണെന്നും മികച്ച സിനിമകൾ എത്രയുണ്ടെങ്കിലും വേദിയിൽ നേരിട്ട് അവതരിപ്പിക്കുന്ന നാടകം നൽകുന്ന അനുഭവത്തിനും ആസ്വാദനത്തിനും പകരം മറ്റൊന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടിയിൽ ഇന്ന് ത്രിപുരയിലെ അഭിലാഷ ജില്ല, വൈബ്രന്റ് വില്ലേജസ് എന്നീ പദ്ധതികളിലൂടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രാവർത്തികമാക്കി എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്.
1: നിതി ആയോഗിന്റെ അഭിലാഷ ജില്ലാ പദ്ധതിക്ക് കീഴിൽ ത്രിപുരയിലെ ഉൾപ്രദേശമായ ധലൈ ജില്ലയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായി. മാതൃശിശു ആരോഗ്യം, പ്രാഥമിക വിദ്യാഭ്യാസം, പഠന നിലവാരം, സൂക്ഷ്മ ജലസേചനം, ഗ്രാമീണ റോഡ് ഗതാഗതം എന്നീ മേഖലകളിൽ നടപ്പിലാക്കിയ കൃത്യമായ ഇടപെടലുകൾ ജില്ലയുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം ക്രമേണ മെച്ചപ്പെടുത്തി. ബംഗ്ലാദേശ് ത്രിപുര അതിർത്തിയിൽ വൈബ്രന്റ് വില്ലേജസ് പദ്ധതി അതിർത്തി ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമായ കേന്ദ്രമാക്കി മാറ്റുകയാണ്. ആധുനിക ഡിജിറ്റൽ ശൃംഖലകൾ, എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡുകൾ, കുടിവെള്ളം, സൌരോർജ്ജം എന്നിവയിലൂടെ അടിസ്ഥാന സൌകര്യ രംഗത്തെ ദീർഘകാലത്തെ കുറവുകൾ പരിഹരിക്കാനും ഇതിലൂടെ കഴിഞ്ഞു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കിടയിൽ അടുത്ത ദിവസം തന്നെ തപാൽ ഉരുപ്പടികൾ എത്തിക്കുന്ന അഷ്വർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് തപാൽ വകുപ്പ് തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ തപാൽ ഓഫീസുകളെ ബന്ധിപ്പിച്ച് സ്പീഡ് പോസ്റ്റ് രേഖകളും പാർസലുകളും അടുത്ത ദിവസം തന്നെ വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയും തിരിച്ചും പ്രത്യേക വാനിലൂടെ തപാൽ ഉരുപ്പടികൾ കൊണ്ടുപോകാനായി ആരംഭിച്ച സംവിധാനമാണ് പുതിയ സേവനത്തിനായി പ്രയോജനപ്പെടുത്തുന്നത്. ഫ്ളൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ആദരിക്കാനായുള്ള പ്രത്യേക തപാൽ കവർ പ്രകാശനവും ശുചീകരണ തൊഴിലാളികളെ തപാൽ വകുപ്പ് ആദരിക്കുന്ന ചടങ്ങും ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും.
0: വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തെറ്റുതിരുത്താനും സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. അപേക്ഷകർ ഫോറം 6 മാത്രം സിറ്റിസൺ സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സമർപ്പിക്കാം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. റാഞ്ചിയിൽ വൈകിട്ട് 7 മത്സരം. 5 മത്സര പരമ്പരയിൽ ആദ്യ മത്സരം ജയിച്ച് ഇന്ത്യ 1-0 മുന്നിലാണ്. കായിക താരങ്ങളുടെ വളർച്ചയിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ ഡബിൾസ് വെങ്കല മെഡൽ നേടിയ അർജുൻ MR പറഞ്ഞു. ബാഡ്മിന്റൺ അക്കാദമികളിലൂടെ പരിശീലന രംഗത്തേക്ക് കടക്കാൻ ആഗ്രഹമുണ്ടെന്നും അർജുൻ കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ആദരിക്കൽ ചടങ്ങിൽ പറഞ്ഞു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സ് FC ഫോസ കൊച്ചി FC ഇന്ന് കണ്ണൂരിൽ ഏറ്റുമുട്ടും. അവസാനത്തെ 2 മത്സരത്തിലും തോൽവി അറിയാതെയാണ് ഫോസ കൊച്ചി കണ്ണൂരിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി KO ശശിധരൻ.
3: ആദ്യ മത്സരത്തിൽ മലപ്പുറം FC 2 മത്സരത്തിൽ തൃശൂർ മാജിക് FC തോൽപ്പിച്ചാണ് ഫോഴ്സ കൊച്ചി മത്സരിക്കാനായി കണ്ണൂരിലെത്തുന്നത്. തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ പെനാൽറ്റിയിൽ തോറ്റാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ വരവ്. സ്വന്തം ആരാധകർക്ക് മുന്നിൽ വിജയിച്ച് ശക്തമായ തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമത്തിലാണ് വാരിയേഴ്സ്. ഇന്ന് വിജയിക്കുന്ന ടീമിന് പോയിന്റ് പട്ടികയിൽ 1-ാമതെത്താം. 2 മത്സരം വീതം പൂർത്തിയാക്കിയ ഇരു ടീമുകളും 2-3 സ്ഥാനത്താണ്. ഫോഴ്സ കൊച്ചിക്ക് 5 കണ്ണൂർ വാരിയേഴ്സിന് 4. ഇന്ന് രാത്രി 7:30 മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം.
0: റിയാദിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളം, കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിടുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ രാജ്യം അനുശോചനം അറിയിച്ചു. സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്നും റിയാദിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. നിലവിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കുകയോ റീപോസ്റ്റ് ചെയ്യുകയോ ചെയ്യരുതെന്ന് എംബസി ഇന്ത്യൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. മലപ്പുറം ജില്ലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ പടിഞ്ഞാറേക്കര സൺസെറ്റ് ബീച്ച് പാർക്ക് ടൂറിസം പദ്ധതി മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ പ്രദേശങ്ങൾ മെച്ചപ്പെട്ട പദ്ധതികളും നവീകരണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വാഹനാപകടത്തിൽപ്പെട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മാധ്യമപ്രവർത്തകൻ KM ബഷീറിന് നീതി ലഭിക്കാൻ ആത്മാർത്ഥമായ ഇടപെടലുകളും ശ്രമങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ KM ബഷീർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UGC നെറ്റ് ഡിസംബർ സെക്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് UGC.NET.NTA.NIC.IN എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ മാസം 28 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ഡിസംബർ 14 മുതൽ 19 വരെയാണ് പരീക്ഷ. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 29 വരെ 9 ദിവസമാണ് സമ്മേളനകാലത്ത് സഭ ചേരുക. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും സാങ്കേതിക വിദ്യാ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. സംസ്ഥാനത്തെ റോഡ് വികസനം മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം വൈകിട്ട് റാഞ്ചിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചക റിചാ ജ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദല്യാം മഹിളാ ബാലവികാസ വിഭാഗീയ ശിഖര സമ്മേളനസ്യ സമാപന സത്രേ സഹഭാഗം കരിഷ്യതി. ഹ്യഃ ആരബ്ധേ അസ്മിന് ദ്വിദിവസീയ സമ്മേളനെ സർവേഷാം രാജ്യാനാം മഹിളാ ബാലവികാസ ക്ഷേത്രൈ സംബദ്ധാനാം രാജനീതിക നേതൃണാം അധികാരിണാം ച സഹഭാഗിതഃ ഭവതി. പ്രധാനമന്ത്രിണാ പരികല്പിതാനാം വിഭാഗീയ ശിഖര സമ്മേളനാം ശിഖരായാഃ ഇതം ദ്വിതീയം സമ്മേളനമസ്തി. അസ്യ സമ്മേളനസ്യ ഉദ്ദേശ്യം സഹകാരി സംഘവ്യവസ്ഥായാഃ സുദൃഢീകരണം, രാഷ്ട്രീയ പ്രാഥമികതാനാം പൂർത്തയേ സാമൂഹിക ദായിത്വഭാവനായാഃ പ്രവർദ്ധനം, തഥാ കേന്ദ്ര രാജ്യയോഃ പരസ്പര

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം, ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. സംഗീത് ഫിലിം മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ മാസം 11 നിങ്ങൾക്കും പാടാം ഗാനാലാപന മത്സരം നടത്തുന്നു. രാവിലെ 10 മുതൽ സംഗീത കലാക്ഷേത്രം ഹാളിലാണ് പരിപാടി. കെ രാഘവന്റെയും MS ബാബുരാജിന്റെയും P ലീലയുടെയും ഓർമ്മദിനത്തിന്റെ ഭാഗമാണിത്. മൂവരും അനശ്വരമാക്കിയ ഗാനങ്ങൾ പാടാൻ താല്പര്യമുള്ളവർക്ക് സംഗീത കലാക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9656208099, മറ്റൊരു നമ്പർ 9447013722. കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണി സാധ്യതകൾ, കാർഷിക സംരംഭകത്വം എന്നിവ പരിചയപ്പെടുത്തുന്നതിനായി സംഘടിപ്പിക്കുന്ന അഗ്രികോൺ 2026 ഈ മാസം 16 കേരള കാർഷിക സർവകലാശാലയിൽ നടക്കും. ടൈ കേരളയും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കർഷകർ, കാർഷിക സംരംഭകർ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർ എന്നിവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7025888882, മറ്റൊരു നമ്പർ 7025888872. കണ്ണൂരിൽ December 14-15 തീയതികളിൽ നടക്കുന്ന സീനിയർ സിറ്റിസൺസ് ഫോറം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചെറുകഥ, കവിത, ലേഖന രചനാ മത്സരം നടത്തുന്നു. ലേഖനം വയോജന ജീവിത സ്പർശിയായിരിക്കണം. ചെറുകഥയ്ക്കും കവിതയ്ക്കും പ്രത്യേകം വിഷയമില്ല. രചനകൾ November 15 ജനറൽ സെക്രട്ടറി, കേരള സീനിയർ സിറ്റിസൺസ് ഫോറം, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ് 670643 എന്ന വിലാസത്തിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9895410120. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. കൂടാളി പഞ്ചായത്തിന്റെ വയോജന കേന്ദ്രങ്ങളിലേക്ക് കെയർ ടേക്കർമാരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഈ മാസം 15 5 മുൻപ് സെക്രട്ടറി മുമ്പാകെ ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ നൽകണം. ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ HSS കെമിസ്ട്രി വിഭാഗത്തിൽ ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 11:00. ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്തമെറ്റിക്സിൽ ഒഴിവുണ്ട്. കൂടിക്കാഴ്ച ഈ മാസം 22-11. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0490024516555. മാഹി റീജിയണൽ ഹെൽത്ത് സൊസൈറ്റിയുടെ കീഴിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 14 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെ മാഹി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. കരിവെള്ളൂർ, മണക്കാട്, കോട്ടൂർ പറമ്പ് മടയിൽ ചാമുണ്ടി ദേവസ്ഥാനം നവരാത്രികാല ചുറ്റുവിളക്ക് ഈ മാസം 11-21 നടക്കും. NH 66 കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ജംഗ്ഷനിലും സിറ്റി സെന്റർ ജംഗ്ഷനിലും നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം ഇന്നു മുതൽ 2 നിയന്ത്രിക്കും. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം ഞായറാഴ്ച ആരംഭിക്കും. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം, ഗ്രന്ഥപൂജ, വാഹനപൂജ, വിദ്യാരംഭം, സരസ്വതി പൂജ, വിദ്യാസൂക്ത പുഷ്പാഞ്ജലി എന്നീ വിശേഷാൽ വഴിപാടുകളോടെ ആഘോഷിക്കും. ഈ മാസം 11-21 വൈകിട്ട് 6 ക്ഷേത്രം സരസ്വതി മണ്ഡപത്തിൽ സംഗീത പരിപാടി ഉണ്ടായിരിക്കും. തലശ്ശേരി ചിറക്കര കുഴിപ്പങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ ഈ മാസം 11-14 വൈകിട്ട് ആധ്യാത്മിക പ്രഭാഷണം ഉണ്ടായിരിക്കും. മാതൃഭൂമി സീഡ്സ് 2025-26 വർഷത്തെ മികച്ച പ്രവർത്തനം നടത്തിയ കണ്ണൂർ ജില്ലയിലെ വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാര വിതരണം നാളെ കണ്ണൂർ താവക്കരയിലെ മലബാർ റെസിഡൻസിയിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക് ഉദ്ഘാടനം ചെയ്യും. പള്ളിക്കുന്ന് നൂപുരം നാട്യഗൃഹം നവരാത്രി ആഘോഷം ഈ മാസം 11-21 നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
5: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോർസ് പോന്നിയാ.
6: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
4: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
6: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
5: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
6: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോർസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
6: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവൻ നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
6: ആ പിന്നെന്നാ?
2: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനം.

0: മോട്ടോസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497-2-762-400.
5: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
6: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
4: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
7: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
8: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है. मुझको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है. वो तो साधु हृदय ही दुष्ट हृदय वो जानने वाला तो राम जी पड़ा है.
9: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ, ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
10: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
11: റേഡിയോ മലബാർ 89.6 FM, സരിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

ഇതിലിടയ്ക്ക് കാര്യങ്ങൾ ഒരു വിഷമദശയിൽ വന്നെത്തുകയും വൈസ്രോയി പല നേതാക്കന്മാരോടും യുദ്ധകാര്യാലോചനയ്ക്കായി ഡൽഹിയിലേക്ക് ഒരു കോൺഫറൻസിന് ക്ഷണിക്കുകയും ചെയ്തു. എനിക്കും അതിന് ക്ഷണമുണ്ടായിരുന്നു. അന്നത്തെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവും ഞാനും തമ്മിലുണ്ടായിരുന്ന സൗഹാർദ്ദത്തെപ്പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ക്ഷണപ്രകാരം ഞാൻ ഡൽഹിയിലേക്ക് ചെന്നു. എന്നാൽ കോൺഫറൻസിൽ പങ്കുകൊള്ളുന്നതിൽ എനിക്ക് വിരോധമുണ്ടായിരുന്നു. അലി സഹോദരന്മാരെ പോലുള്ള നേതാക്കന്മാരെ അതിൽ കൂട്ടിയില്ലെന്നായിരുന്നു എൻ്റെ വിരോധത്തിന് മുഖ്യ കാരണം. അവർ അന്ന് ജയിലിലായിരുന്നു. അവർ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂവെങ്കിലും അവരെപ്പറ്റി ധാരാളം കേട്ടറിവുണ്ടായിരുന്നു. അവരുടെ രാജ്യശുശ്രൂഷയെയും അവരുടെ ധീരതയെയും എല്ലാവരും വളരെ വാഴ്ത്തിയിരുന്നു. ഹക്കീം സാഹേബുമായി ഞാൻ അന്ന് അടുത്ത് പരിചയപ്പെട്ടിട്ടില്ല. എന്നാൽ പ്രിൻസിപ്പൽ രുദ്രനും ദീനബന്ധു ആൻഡ്രോസും അദ്ദേഹത്തെപ്പറ്റി എന്നോട് വളരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ ശുഐബ് ഖുറേശിയെയും മിസ്റ്റർ ഖ്വാജയെയും ഞാൻ കൽക്കത്ത മുസ്ലിം ലീഗിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഡോക്ടർ അൻസാരി, ഡോക്ടർ അബ്ദുൾ റഹിമാൻ എന്നിവരുമായും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. നല്ല മുസൽമാന്മാരെ സ്നേഹിതന്മാരായി കിട്ടുവാൻ ഞാൻ ശ്രമിച്ചു വന്നു. ഏറ്റവും പവിത്ര ഹൃദയരും ഉത്തമ ദേശാഭിമാനികളുമായ പ്രതിനിധികളുടെ സമ്പർക്കം വഴിക്ക് മുസൽമാൻ്റെ അന്തരംഗം എന്തെന്നും മനസ്സിലാക്കണമെന്നായിരുന്നു എൻ്റെ മോഹം. അതുകൊണ്ട് അവർ കൊണ്ടുപോകുന്നിടത്തെല്ലാം പോകാൻ എനിക്കൊട്ടും നിർബന്ധം വേണ്ടിയിരുന്നില്ല. അങ്ങനെ അവരുമായി ഗാഢമായി പരിചയപ്പെടാൻ കിട്ടിയ അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി. ഹിന്ദുക്കളും മുസൽമാന്മാരും തമ്മിൽ യഥാർത്ഥമായ മൈത്രി ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ കാലേക്കൂട്ടി തെക്കേ ആഫ്രിക്കയിൽ വെച്ച് മനസ്സിലാക്കിയിരുന്നു. ഐക്യത്തിലേക്കുള്ള വഴിയിലെ പ്രതിബന്ധങ്ങൾ നീക്കിക്കളയുവാൻ കിട്ടിയ ഒരൊറ്റ അവസരവും ഞാൻ പാഴാക്കിയില്ല. മുഖസ്തുതി കൊണ്ടോ സ്വാഭിമാനത്തിന് ചേരാത്ത തരത്തിലോ ആരെയും തൃപ്തിപ്പെടുത്തുക എന്നത് എനിക്ക് പ്രകൃത്യാ അശക്യമാണ്. എന്നാൽ എൻ്റെ അഹിംസാവ്രതം ഏറ്റവും തീവ്രമായ പരീക്ഷാഘട്ടത്തിൽ പെടുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമെന്ന കാര്യത്തിലായിരിക്കുമെന്നും അത് അഹിംസയെ സംബന്ധിച്ചുള്ള എൻ്റെ പരീക്ഷണങ്ങൾക്ക് ധാരാളം വകവയ്ക്കുന്ന ഒരു വിഷയമായിരിക്കുമെന്നും തെക്കേ ആഫ്രിക്കയിലെ അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് ബോധ്യം വന്നിരുന്നു. ഈ ബോധം ഇപ്പോഴുമുണ്ട്. ഈശ്വരൻ എന്നെ തീവ്രമായി പരീക്ഷിക്കുകയാണെന്ന് എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും എനിക്ക് അനുഭവപ്പെടുന്നു. തെക്കേ ആഫ്രിക്കയിൽ നിന്ന് ഞാൻ മടങ്ങിയത് ഇത്ര ഗാഢമായ വിശ്വാസത്തോടുകൂടിയാകയാൽ അലി സഹോദരന്മാരുടെ സമ്പർക്കം ഞാൻ വലിയൊരു കാര്യമായി കരുതി. എന്നാൽ അവരുമായി കുറെ കൂടി അടുത്ത് ബന്ധം ഏർപ്പെടുന്നതിന് മുൻപായി അവരെ അധികൃതന്മാർ അകറ്റി. ബേത്തൂലിലും ചിൻവാറയിലും നിന്ന് ജയിലർമാർ അനുവദിക്കുന്ന സമയത്തെല്ലാം മൗലാന മുഹമ്മദിൽ എനിക്ക് നീണ്ട കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു. ഈ സഹോദരന്മാരെ സന്ദർശിക്കുവാൻ ഞാൻ അനുവാദത്തിന് അപേക്ഷിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. അലി സഹോദരന്മാരുടെ ബന്ധനത്തിന് ശേഷമാണ് കൽക്കത്തയിൽ കൂടിയ മുസ്ലിം ലീഗ് യോഗത്തിൽ സന്നിഹിതനാകുവാൻ മുസ്ലിം മിത്രങ്ങൾ എന്നെ ക്ഷണിച്ചത്. സംസാരിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ ഈ സഹോദരന്മാരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുവാനുള്ള മുസ്ലിങ്ങളുടെ കടമയെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചു. ഇതിനുശേഷം വളരെ താമസിയാതെ എന്നെ ഈ മിത്രങ്ങൾ അലിഗറിലെ മുസ്ലിം കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ യുവജനങ്ങളോട് മാതൃഭൂമിയുടെ സേവനാർത്ഥം ഫക്കീർമാരായി തീരാൻ ഞാൻ ഉപദേശിച്ചു. പിന്നെ ഞാൻ അലി സഹോദരന്മാരുടെ മോചനാർത്ഥം ഗവൺമെൻറ്റുമായി കത്തിടപാട് ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് ഖിലാഫത്തിനെ കുറിച്ച് ഈ സഹോദരന്മാരുടെ അഭിപ്രായങ്ങളും പരിശ്രമങ്ങളും എന്താണെന്ന് ഞാൻ പരിശോധിച്ചു. മുസൽമാൻ സ്നേഹിതന്മാരുമായി ഇതിനെപ്പറ്റി ആലോചനകൾ നടത്തി. മുസ്ലിങ്ങളുടെ യഥാർത്ഥ മിത്രമായി തീരണമെങ്കിൽ ഞാൻ അലി സഹോദരന്മാരുടെ മോചനവും ഖിലാഫത്ത് കാര്യത്തിൽ ന്യായമായ ഒരു തീരുമാനവും സാധിക്കുവാൻ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യണമെന്ന് തോന്നി. അവരുടെ ആവശ്യങ്ങളിൽ നീതിവിരുദ്ധമായി യാതൊന്നും ഇല്ലാത്ത പക്ഷം കാര്യത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായി ചിന്തിക്കേണ്ടെന്ന ഭാരം എനിക്കില്ല. മതകാര്യങ്ങളിൽ ഭിന്നവിശ്വാസങ്ങൾ ഉണ്ടായിരിക്കുകയും ഓരോരുത്തരും അവനവൻ്റെ വിശ്വാസം സർവപ്രധാനമായിരിക്കുകയും ചെയ്യും. മതത്തെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും ഒരേ വിശ്വാസമേ ഉള്ളൂവെങ്കിൽ ലോകത്തിൽ ആകെ ഒരു മതമേ ഉണ്ടായിരിക്കൂ. കാലം ചെന്നതോടുകൂടി ഖിലാഫത്തിനെ കുറിച്ചുള്ള മുസ്ലിങ്ങളുടെ ആവശ്യം യാതൊരു നൈതിക തത്വത്തിനും വിരുദ്ധമല്ലെന്നു മാത്രമല്ല, അതിൻ്റെ ന്യായം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സമ്മതിച്ചിരുന്നുവെന്നും ഞാൻ കണ്ടു. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രതിജ്ഞ നിറവേറ്റിക്കിട്ടുവാൻ എന്നാൽ കഴിയുന്ന സഹായം ചെയ്യുവാൻ ഞാൻ ചുമതലപ്പെട്ടവനാണെന്ന് എനിക്ക് തോന്നി. ഈ പ്രതിജ്ഞ എത്രയും വ്യക്തമായ ഭാഷയിലാകയാൽ പിന്നെ മുസ്ലിങ്ങളുടെ ആവശ്യത്തിൻ്റെ ഗുണദോഷം പരിശോധിക്കുന്നത് എൻ്റെ മനസാക്ഷിയുടെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്. മിത്രങ്ങളും വിമർശകന്മാരും ഖിലാഫത്ത് കാര്യത്തിൽ ഞാൻ അംഗീകരിച്ച നില

0: യെ വിമർശിച്ചിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ വിശ്വാസം അത് തിരുത്തുവാനോ മുസ്ലിങ്ങളുമായുണ്ടായ എൻ്റെ സഹകരണത്തെക്കുറിച്ച് വിഷാദിക്കുവാനോ എനിക്ക് അവകാശമില്ലെന്നാണ്. അതുപോലെ ഒരു സന്ദർഭം വീണ്ടും ആവിർഭവിച്ചാൽ അതേ നിലയായിരിക്കും ഞാൻ ഇനിയും അംഗീകരിക്കുക. അതുകൊണ്ട് ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ മുസ്ലിം കാര്യം വൈസ്രോയുടെ മുമ്പാകെ സമർപ്പിക്കണമെന്ന് പൂർണ്ണമായി ഉദ്ദേശിച്ചിരുന്നു. അന്ന് ഖിലാഫത്ത് വിഷയം അത് പിന്നീട് കൈക്കൊണ്ട രൂപത്തിൽ എത്തിയിരുന്നില്ല. എന്നാൽ ഡൽഹിയിലെത്തിയപ്പോൾ എനിക്ക് കോൺഫറൻസിൽ സന്നിഹിതനാകുന്നതിൽ വേറൊരു പ്രതിബന്ധം ഉത്ഭവിച്ചു. ഞാൻ യുദ്ധ കോൺഫറൻസിൽ പങ്കുകൊള്ളുന്നതിൻ്റെ നീതിയെക്കുറിച്ച് ദീനബന്ധു ആൻഡ്രൂസ് ചോദ്യമിട്ടു. ഇംഗ്ലണ്ടും ഇറ്റലിയും തമ്മിൽ സ്വകാര്യ ഉടമ്പടികളുണ്ടെന്നതിനെ സംബന്ധിച്ച് ബ്രിട്ടീഷ് പത്രങ്ങളിലുണ്ടായിരുന്ന വാദപ്രതിവാദത്തെ പറ്റിയും അദ്ദേഹം എന്നോട് സംസാരിച്ചു. ഇംഗ്ലണ്ട് വേറൊരു യൂറോപ്യൻ കോയ്മയുമായി സ്വകാര്യ ഉടമ്പടികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനെങ്ങനെ കോൺഫറൻസിൽ പങ്കുകൊള്ളും എന്നാണ് മിസ് ആൻഡ്രൂസ് ചോദിച്ചത്. ഉടമ്പടികളെപ്പറ്റി യാതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അതിന് എനിക്കും ദീനബന്ധു ആൻഡ്രൂസിൻ്റെ വാക്കുകൾ തന്നെ മതി. കോൺഫറൻസിൽ പങ്കുകൊള്ളാനുള്ള എൻ്റെ വൈമനസ്യത്തെപ്പറ്റി ഞാൻ സംസാരിക്കുവാൻ ഞാൻ ചെംസ്ഫോർഡ് പ്രഭുവിന് എഴുതി. ഈ സംഗതിയെപ്പറ്റി സംസാരിക്കുവാൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി മിസ്റ്റർ മാഫിയും ഞാനും തമ്മിൽ നീണ്ട സംഭാഷണം നടന്നു. വൈസ്രോയുടെ വാദത്തിൻ്റെ സാരം ഇതാണ്: ബ്രിട്ടീഷ് മന്ത്രിസഭ ചെയ്യുന്നതെല്ലാം വൈസ്രോയ്ക്ക് അറിവുണ്ടെന്ന് തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നല്ലോ. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഒരിക്കലും തെറ്റു പിണയില്ലെന്ന് ഞാനോ വേറെ ആരെങ്കിലുമോ അവകാശപ്പെടുന്നതല്ല. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യം ആകപ്പാടെ ഗുണകരമായൊരു ശക്തിയായിട്ടാണ് വർത്തിച്ചു വന്നതെന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള പക്ഷം ബ്രിട്ടീഷ് ബന്ധം കൊണ്ട് ഇന്ത്യക്ക് ആകപ്പാടെ നോക്കിയാൽ ഗുണമുണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പക്ഷം സാമ്രാജ്യത്തിൻ്റെ ഈ വിഷമഘട്ടത്തിൽ അതിനെ സഹായിക്കേണ്ടത് എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും മുറയാണെന്ന് നിങ്ങൾ സമ്മതിക്കില്ലേ? സ്വകാര്യ ഉടമ്പടികളെപ്പറ്റി ബ്രിട്ടീഷ് പത്രങ്ങൾ പറയുന്നത് ഞാനും വായിച്ചിട്ടുണ്ട്. പത്രങ്ങൾ പറയുന്നതിലപ്പുറമൊന്നും എനിക്കറിവില്ലെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയാം. ഈ പത്രങ്ങൾ ഇടയ്ക്കിടെ പുറപ്പെടുവിക്കുന്ന കള്ളക്കഥകളുടെ മാതിരി നിങ്ങൾക്കറിയാവുന്നതുമാണല്ലോ. ഇത്ര വിഷമമായൊരു ദശയിൽ ഒരു വെറും പത്രപ്രസ്താവനയെ പ്രമാണമാക്കി സാമ്രാജ്യത്തിന് സഹായം നിഷേധിക്കുവാൻ നിങ്ങൾക്ക് പാടുണ്ടോ? യുദ്ധം അവസാനിച്ചതിന് ശേഷം നൈതികമായ എന്തു വാദമെങ്കിലും നിങ്ങൾക്കിഷ്ടം പോലെ കൊണ്ടുവരികയും ഞങ്ങളെ എത്രയെങ്കിലും എതിർക്കുകയും ചെയ്യാം. എന്നാൽ ഇന്ന് അതിനുള്ള സമയമല്ല. ഈ വാദം പുത്തനല്ല. അവതരിപ്പിച്ച സമ്പ്രദായവും അതിൻ്റെ സമയവും ഹേതുവായി അതിൻ്റെ മനസ്സിൽ പുത്തനെന്ന പോലെ പതിയുകയും ഞാൻ കോൺഫറൻസിൽ ഹാജരാവാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളുടെ ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൈസ്രോയ്ക്ക് ഒരെഴുത്ത് എഴുതേണ്ടതാണെന്നും വെച്ചു.
1: ഗാന്ധി ഗീതം.

ആയുധത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം. നമ്മുടെ വർഗത്തിൽ ആറിലൊരു ഭാഗത്തെ നാം ചൂഷണം ചെയ്തതിനും മതത്തിൻ്റെ പുണ്യമായ പേരിൽ കരുതിക്കൂട്ടി അവരെ അധപ്പതിപ്പിച്ചതിനുമുള്ള ഏറ്റവും ന്യായമായ ഈശ്വര ശിക്ഷയാണ് വിദേശാധിപത്യമെന്ന ശാപവും അതോടൊന്നിച്ചുള്ള ചൂഷണവും. അതുകൊണ്ടാണ് സ്വരാജ്യപ്രാപ്തിക്കുള്ള അനുപേക്ഷണീയമായ ഉപാധിയായി ഞാൻ ഐത്തോച്ചാടനം ചേർത്തിട്ടുള്ളത്. സ്വന്തം അടിമകൾക്ക് നിരുപാധികം സ്വാതന്ത്ര്യം നൽകുവാൻ നാം തയ്യാറല്ലെങ്കിൽ അടിമകളുടെ ഉടമകളായ നമുക്ക് നമ്മുടെ അടിമത്തത്തെപ്പറ്റി വഴക്കു പറയാൻ കാര്യമില്ല. നമ്മുടെ യജമാ

0: ന്മാരുടെ കണ്ണിലെ കരടു നീക്കം ചെയ്യാൻ നാം ശ്രമിക്കുന്നതിനു മുമ്പ് നമ്മുടെ കണ്ണിലെ അയിത്തമാകുന്ന മുട്ടി നാം എടുത്തു മാറ്റണം.
1: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനും.
5: അതുകൊണ്ട് നമുക്കൊരു ധൈര്യമല്ല.
4: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
5: ഇനിയിപ്പന്ന ചെയ്യാ.
4: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനോ ആടെയുള്ളത്? മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
5: എല്ലാ കാര്യത്തിനും നമ്മള് കൂടെ വേണ്ടി വരൂലേ?
4: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്? അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
5: നീ പറഞ്ഞതാ ശരി.
6: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ഥ് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
4: എല്ലാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല.
7: അങ്ങനെ പറഞ്ഞ
4: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
7: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
7: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
7: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
6: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
7: മോളെ, ഇതാ നോക്കിയാ, ഇതിലേതാ നിനക്ക് വേണ്ടേ? നിറയെ ഡോളുകളുണ്ട്, കാറുകളുണ്ട്, ഏത് വേണമെങ്കിലും എടുത്തോ. പിന്നെ നിനക്ക് എന്താ വേണ്ടേ?
8: എനിക്കൊന്നും വേണ്ട.
4: മോളെ, എന്താ അച്ഛൻ വാങ്ങിച്ചേരുന്നൊന്നും വേണ്ടെന്ന് പറയുന്നേ?
8: അമ്മേ, ഇതെല്ലാം ഗുണം കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. 2 ദിവസം കളിക്കുമ്പൊക്കെ എല്ലാം പൊട്ടിപ്പോ. വാങ്ങാതിരുന്നാൽ അത്രയും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയൂലേ, അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞേ.
7: അമ്പടി മിടുക്കി.
6: പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം നമുക്കും നാടിനും ഒരുപോലെ ആപത്താണ്. പ്ലാസ്റ്റിക് മുക്ത സമൂഹത്തിനായി ഒരുമിച്ച് കൈകോർക്കാം.
9: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
10: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. GST ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന അധികാരം ഒഴിവാക്കാൻ GST കൌൺസിൽ ശുപാർശ. പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സൌദി അറേബ്യയിൽ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂദി വിമതർ. അപലപിച്ച് ഇന്ത്യ, പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വനിതാ ശിശു വികസന മേഖലയിലെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കി ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈ

0: രമൻ. പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള തുകയുടെ പരിധി 1 കോടി രൂപയിൽ നിന്ന് 5 കോടി രൂപയായി ഉയർത്തിയതായും 57ാമത് GST കൌൺസിൽ യോഗത്തിനു ശേഷം ധനമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
1: GST Council has recommended common standards for notices and proceedings and no notices below the prescribed monetary threshold of 10,000 rupees, including withdrawal of pending notices below the said threshold. We will not be issuing any notices for monetary threshold of 10,000 or below.
0: പുതിയ GST പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അറസ്റ്റ് വ്യവസ്ഥകൾ നീക്കം ചെയ്യുക, കുറ്റകരമായ നടപടികളുടെ പരിധി കുറയ്ക്കുക, നടപടിക്രമങ്ങൾ ലളിതമാക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ GST കൌൺസിൽ നൽകിയ ശുപാർശകൾ അനുകൂലമായ ഫലങ്ങൾ നൽകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വേഗത്തിലുള്ള തീരുമാനങ്ങൾ, ഓട്ടോമാറ്റിക് റീഫണ്ട് സംവിധാനം, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഭരണനിർവഹണം എന്നിവയ്ക്കാണ് പരിഷ്കാരങ്ങൾ ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരമാവധി വിൽപ്പന വിലയുടെ 30% ലാഭവിഹിതം പരിമിതപ്പെടുത്താനാണ് രാസവസ്തു വളം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇതുവഴി രോഗികൾക്ക് പ്രതിവർഷം 2,500 കോടി രൂപയോളം ലാഭിക്കാൻ സാധിക്കും. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിന്റെ കീഴിലുള്ള വിദഗ്ധ സമിതി മരുന്നുകളുടെ പട്ടിക അന്തിമമാക്കുന്നതോടെ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കും. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ മാസം 28ാണ് അവസാന തീയതി. ഡിസംബർ 14 മുതൽ 19 വരെയായിരിക്കും പരീക്ഷ. സൌദി അറേബ്യയിലെ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, നജ്രാൻ വിമാനത്താവളം, ഖമീസ് മുഷൈദിലെ വ്യോമസേനാ താവളം എന്നിവിടങ്ങളിലാണ് ഇന്നലെ ആക്രമണം ഉണ്ടായത്. 3 ബാലിസ്റ്റിക് മിസൈലുകൾ സൌദി വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ, ആകാശ എയർ ഉൾപ്പെടെ പ്രമുഖ വ്യോമയാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചു. സൌദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ, സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തികച്ചും അംഗീകരിക്കാനാകാത്തതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം പൌരന്മാർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രവാസികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും ആവശ്യാനുസരണം വീടുകളിൽ തന്നെ തുടരണമെന്നും എംബസി അറിയിച്ചു. നടൻ നാനാ പടേക്കറുടെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. മഹാരാഷ്ട്രയിലെ പുണെക്കടുത്തുള്ള ഡോൺജയിലെ നാനാജി വാഡി ഫാം ഹൌസ് വളപ്പിൽ ഇന്നലെ രാത്രി 11:30 മകൻ മൽഹാർ പടേക്കർ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. പുണെ വിമാനത്താവളത്തിൽ എത്തിച്ച ഭൌതിക ശരീരത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാർ ത്രിപുരയിൽ നടപ്പാക്കിയ വികസന പദ്ധതികളായ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ്, വൈബ്രന്റ് വില്ലേജസ് എന്നിവയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: നിതി ആയോഗിന്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പദ്ധതിക്ക് കീഴിൽ ത്രിപുരയിലെ മലയോര ജില്ലയായ ധലായ് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. മാതൃശിശു പരിപാലനം, പ്രാഥമിക വിദ്യാഭ്യാസം, വിദ്യാലയങ്ങളിലെ പഠന നിലവാരം, സൂക്ഷ്മ ജലസേചനം, ഗ്രാമീണ റോഡ് വികസനം എന്നിവയിൽ നടത്തിയ ലക്ഷ്യാധിഷ്ഠിത ഇടപെടലുകൾ ജില്ലയുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം ഉയർത്തി. അതേസമയം ബംഗ്ലാദേശുമായി 856 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ത്രിപുരയിലെ ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുകയാണ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം. ഡിജിറ്റൽ ശൃംഖലയുടെ വ്യാപനം, എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ റോഡുകൾ, കുടിവെള്ള കണക്ഷനുകൾ എന്നിവ വഴി അതിർത്തി ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൌകര്യ വിടവുകൾ പൂർണ്ണമായും നികത്തപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും.

0: 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ആഗോള ബഹിരാകാശ വാരാഘോഷങ്ങൾക്ക് നാളെ സമാപനം. ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വിദ്യാർത്ഥികൾക്കായുള്ള വീഡിയോ മത്സരം, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങി നിരവധി പരിപാടികളാണ് ആഗോള ബഹിരാകാശ വാരത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വരുന്നത്. റോക്കറ്റ് വിപ്ലവം, ഇതാണ് ഈ വർഷത്തെ പ്രമേയം. ബഹിരാകാശ വാരത്തോടനുബന്ധിച്ച് നടത്തുന്ന യുവർ സ്പേസ് വീഡിയോ അവതരണ മത്സരത്തിന് നാളെ വരെ എൻട്രികൾ സമർപ്പിക്കാം. രജിസ്റ്റർ ചെയ്ത സ്കൂളുകൾക്ക് ഓരോ വീഡിയോ വീതം അയക്കാം. പൊതുജനങ്ങൾക്കായുള്ള ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ നടത്തും.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് റാഞ്ചിയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഇന്ത്യൻ കമ്പനികളായ ഇൻഫോസിസ്, TCS, വിപ്രോ, HCL എന്നിവയുൾപ്പെടെ 8 പ്രമുഖ സാങ്കേതികവിദ്യ ഔട്ട്സോഴ്സിംഗ് കമ്പനികളുടെ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് നടപടികൾക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്ക. കോഗ്നിസന്റ്, ക്യാപ്ജെമിനി, മൈക്രോസോഫ്റ്റ്, അഡോബി എന്നീ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. കമ്പനികൾക്കെതിരെ ഫെഡറൽ അന്വേഷണങ്ങൾ തുടരുന്നതിനിടെയാണ് നടപടി. കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിച്ച് അമേരിക്കൻ തൊഴിലാളികളെ മാറ്റി നിർത്താൻ കമ്പനികൾ പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ സംവിധാനം ഉപയോഗിക്കുന്നതായി വൈസ് പ്രസിഡന്റ് JD Vance പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ മൈക്രോസോഫ്റ്റ് നിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിന്യായ വ്യവസ്ഥ, മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് 42 മുൻ ജഡ്ജിമാർ തുറന്ന കത്തെഴുതി. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ തുടർച്ചയായ ആക്രമണങ്ങൾ നേരിടുന്നതായും കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ പ്രചാരണം നടത്തുന്നതെന്ന് മുൻ ജഡ്ജിമാർ ആരോപിച്ചു. SIR നിയമാനുസൃതമാണെന്നും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. GST ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം ഒഴിവാക്കാൻ GST കൌൺസിൽ ശുപാർശ. പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സൌദി അറേബ്യയിൽ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതർ. അപലപിച്ച് ഇന്ത്യ, പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് റാഞ്ചിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: മലയാള കാവ്യലോകത്തെ ഗാനഗന്ധർവനായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആ പൂമാല എന്ന പ്രഖ്യാതമായ കവിതയിലൂടെ. ആ പൂമാല എന്ന കവിത ഒരു പ്രതീകാത്മക കൃതിയാണ്. രണ്ടു ഭാഗങ്ങളാണ് ഈ കവിതയ്ക്കുള്ളത്. കവിതയുടെ ആരംഭം അങ്ങേയറ്റം ലളിതമായ ഒരു ചോദ്യത്തോടെയാണ്.

ആനന്ദം എന്ന് കവി ആ മനോഹരമായ അവസ്ഥയെ വിവരിക്കുന്നുണ്ട്. പുഞ്ചിരി നിറയുന്ന വസന്തത്തിന്റെ ഐശ്വര്യം നിന്റെ പിഞ്ചു കൈയിൽ ഒതുങ്ങിയോ എന്ന് കവി ആ കൊച്ചു ബാലികയോട് ആരായുന്നുമുണ്ട്. അവളുടെ കയ്യിലുള്ള മാല കണ്ടിട്ടാണ് കവി ഇങ്ങനെ ചോദിക്കുന്നത്.

ഭൂതചിത്തരായി തീരുമാറുള്ളോരേതു ശക്തി നീ നിർമ്മലേ എന്ന ഭാഗം ഈ കവിതയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അവൾ ആ മാലയുമായി പൊന്നുഷസ്സുപോലെ ആ രാജപാതയിൽ വിളങ്ങി നിൽക്കുന്നു.

ഭാഗ്യം എന്നതിലാണ് കവിക്ക് അത്ഭുതം. കവിതയുടെ രണ്ടാം ഭാഗം തുടങ്ങുന്നത് ഒരാട്ടിടയ കുമാരനെ അവതരിപ്പിച്ചുകൊണ്ടാണ്.

എന്ന് ചോദിച്ചു. ആ ചോദ്യം അവനിൽ ഒരു വിസ്മയവും ജനിപ്പിച്ചില്ല. സഹജമായ ശാന്തഭാവത്തിൽ അവൻ അവളോട് തൻ്റെ നിസ്സഹായത അറിയിച്ചു.

ആ വാക്കുകൾ അവളെ ആകെ ഉലച്ചു. ഗദ്ഗദ കണ്ഠയായി അവൾ പറഞ്ഞു, പലരും തങ്കനാണയങ്ങൾ കോരിച്ചൊരിഞ്ഞിട്ടും അവർക്കൊന്നും ഞാനീ പൂമാല നൽകിയിട്ടില്ല. അത്രമാത്രം വിലപ്പെട്ടതാണ് ഈ മാല്യം. ആ മാല്യം സ്വീകരിച്ചാൽ പകരം നൽകാൻ തനിക്കൊന്നുമില്ലെന്ന സത്യം വീണ്ടും വീണ്ടും ഇടയകുമാരൻ അവളോട് അറിയിക്കുന്നു. അതിനവൾ പറയുന്ന മറുപടിയോടെ കവിത അവസാനിക്കുകയാണ്. അവൾക്കൊന്നു മാത്രമേ വേണ്ടൂ,

സൂക്ഷ്മമായി പരിശോധിച്ചാൽ മന്ദിരാങ്കണത്തിൽ മന്ദചേഷ്ടനായി നിൽക്കുന്ന ഞാനും കാട്ടിലെ മരച്ചോട്ടിലിരിക്കുന്ന ഇടയ ബാലനും ചങ്ങമ്പുഴയാണ്. കവിതയിലെ കൺകെട്ടിനു വേണ്ടി കവിയെ രണ്ടായി പകുത്തതാണെന്ന് മനസ്സിലാവും. കാവ്യദേവത ആർക്കും പിടികൊടുക്കാതെ തന്നെ തേടിയെത്തും എന്നും തനിക്ക് കവിയശസ് തനിയെ വന്നുചേരും എന്ന കവിയുടെ ആത്മവിശ്വാസമാണ് വാസ്തവത്തിൽ ആ പൂമാലയുടെ യഥാർത്ഥ പരിമളം. കാവ്യദേവതയുടെ അനുഗ്രഹം ആവോളം ലഭിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് താനെന്ന സത്യം 22 വയസ്സിനു മുമ്പേ ചങ്ങമ്പുഴ ഗ്രഹിച്ചിരുന്നു. ആ പൂമാല വായിക്കുമ്പോൾ ഈ

0: യാഥാർത്ഥ്യമാണ് നാം ഇന്നോർക്കേണ്ടത്.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.

0: മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, പ്രണയത്തിന്റെ മധുരവും ജീവിതത്തിന്റെ പുതുമയും സ്വപ്നങ്ങളുടെ വർണ്ണങ്ങളും സംഗീതത്തിലൂടെ പകരുന്ന ഗാനങ്ങളുമായി റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം.
2: മധുരഗീതങ്ങൾ.
1: ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മധുവിധു എന്ന പദത്തെ ചുറ്റിപ്പറ്റിയുള്ള ഗാനങ്ങളാണ്. മധുവിധു എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വിരിയുന്നത് സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും മധുര നിമിഷങ്ങളാണ്. മലയാള സിനിമാ ഗാനങ്ങളിൽ ഈ പദം പല കാലഘട്ടങ്ങളിലായി വ്യത്യസ്ത ഭാവങ്ങളിൽ പാടി പറഞ്ഞിട്ടുണ്ട്. ആ മധുര ഗാനങ്ങളിലൂടെ നമുക്കൊരുമിച്ച് ഒരു സംഗീതയാത്ര നടത്താം. മധുവിധു പ്രണയത്തിന്റെ ഏറ്റവും മനോഹരമായ കാലം, പുതിയൊരു ജീവിതത്തിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിൽ രാത്രികൾ പോലും പാട്ടുകളായി മാറുന്ന സുന്ദര നിമിഷങ്ങൾ. മധുവിധുരാവുകളെ, സുരഭിലയാമങ്ങളെ, ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിലെ ഈ മനോഹര ഗാനം ആ പ്രണയ സുരഭിലമായ രാവുകളുടെ ഓർമ്മകളിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 1995 രാജസേനന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ വരികൾ എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന് കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ആ മധുര സംഗീതത്തിലേക്ക്.

മധുവിധുരാവുകൾ മാത്രമല്ല, പകലുകളും മധുരമുള്ള ഓർമ്മകളായി മാറുന്ന കാലമാണ്. മധുവിധു ദിനങ്ങൾ, മാതളവനങ്ങൾ, പ്രണയത്തിന്റെ പുതുമയും ജീവിതത്തിന്റെ പ്രതീക്ഷകളും നിറച്ച ഈ ഗാനം പഴയകാല മലയാള സിനിമാ ഗാനങ്ങളുടെ സംഗീത സൗന്ദര്യം നമ്മളിലേക്ക് എത്തിക്കുന്നു. 1968 എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഇൻസ്പെക്ടർ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പി ഭാസ്കരന്റെ ഗാനരചനയ്ക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം, കെ ജെ യേശുദാസും സി എം ലക്ഷ്മിയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഒരു മണവറ, ഒരുപാട് സ്വപ്നങ്ങൾ, ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു രാത്രി, അത്തരം ഒരു മധുര നിമിഷത്തിന്റെ സംഗീതാവിഷ്കാരമാണ് മധുവിധു രാത്രിയിൽ മണവറയിൽ. 1974 കെ പി പിള്ളയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വൃന്ദാവനം എന്ന ചിത്രത്തിനു വേണ്ടി ചെറിയൻ കീഴ് സോമൻ, പി മാധുരി എന്നിവർ പാടിയ ഗാനം. ഈ ഗാനം പ്രണയത്തിന്റെ നാണവും പ്രതീക്ഷയും ഒരുപോലെ ഹൃദയത്തിൽ നിറയ്ക്കുന്നു. ഗാനരചന ഡോക്ടർ ബാലകൃഷ്ണൻ, സംഗീതം എം കെ അർജുനൻ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
1: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
4: ഇനി കേൾക്കാം. 1979 എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അജ്ഞാത തീരങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. പ്രണയം മനസ്സിൽ നിറഞ്ഞാൽ ഓരോ രാത്രിയും ഒരു മധുവിധു രാത്രിയായി മാറും. വാണി ജയറാമിന്റെ മധുര സ്വരത്തിൽ പിറന്ന ഈ ഗാനം പ്രണയത്തിന്റെ സ്വപ്നലോകത്തേക്ക് നമ്മളെ പതുക്കെ കൂട്ടിക്കൊണ്ടുപോകും. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനനാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

ചില പ്രണയങ്ങൾ വാക്കുകളിലൂടെ പറയേണ്ടതില്ല. മനസ്സ് മനസ്സിന്റെ കാതിൽ പൊതുക്കെ പറയുന്ന രഹസ്യങ്ങളാണ് അവ. 1976 ഭരണിക്കാവ് ശിവകുമാറിന്റെ ഗാനരചനയ്ക്ക് ആർ കെ ശേഖർ സംഗീതം പകർന്ന ഗാനം. ചിത്രം ചോറ്റാനിക്കരയമ്മ.

മധുവിതുരാവുകളുടെ ആ സ്വകാര്യമായ പ്രണയഭാവം മനോഹരമായി പകർത്തിയ ഈ ഗാനം യേശുദാസിന്റെയും പി സുശീലയുടെയും സ്വരമാധുരിയിൽ നമുക്ക് കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

0: ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തുഷാരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 1981 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. മഞ്ഞുതുള്ളികൾ വീഴുന്നൊരു സായാഹ്നം, ചുറ്റും പ്രണയത്തിന്റെ നനുത്ത കുളിർമ.
1: മഞ്ഞേവാ മധുവിധുവേള.
0: തുഷാരം എന്ന ചിത്രത്തിലെ ഈ ഗാനം മലയാള സിനിമാ സംഗീതത്തിലെ വേറിട്ടൊരു പ്രണയഭാവമാണ് സമ്മാനിക്കുന്നത്. മഞ്ഞിന്റെ തണുപ്പും പ്രണയത്തിന്റെ ചൂടും ഒരുമിക്കുന്ന ആ ഗാനത്തിലേക്ക്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: പ്രിയ ശ്രോതാക്കളെ, മധുവിധു എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രണയം മനസ്സിൽ നിറയുമ്പോൾ ചുറ്റുമുള്ള ലോകം തന്നെ മാറുന്നു. മനസ്സാകെ ഒരു മധുവിധുവേള. സ്വർഗത്തിൻ നന്ദന പൂവനത്തിൽ ഇന്നും മധുരോത്സവമല്ലോ. 1979 ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ 7 കടലിനക്കരെ എന്ന ചിത്രത്തിലെ മനോഹര ഗാനം. പി ഭാസ്കരൻ എഴുതിയ വരികൾക്ക് MS വിശ്വനാഥനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. പി ജയചന്ദ്രന്റെയും പി സുശീലയുടെയും സ്വരങ്ങളിൽ നമുക്ക് കേൾക്കാം.

ചില രാത്രികൾ ജീവിതത്തിൽ ഒരിക്കലേ വരൂ. ഓർമ്മകളിൽ എന്നും നിലനിൽക്കുന്ന അസുലഭ രാത്രികൾ. 1999 ദിനേശ് ബാബുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മഴവില്ലി എന്ന ചിത്രത്തിലെ പൊന്നോല തുമ്പി എന്ന ഗാനത്തിലും മധുവിധു ഒളിഞ്ഞിരിപ്പുണ്ട്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ ഗാനരചനയിൽ പിറന്ന ഈ ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് മോഹൻ സിത്താരയാണ്. ഈ ഗാനം പ്രണയത്തിന്റെ സ്വപ്ന സൗന്ദര്യം സംഗീതത്തിലൂടെ വരച്ചിടുന്നു. കേൾക്കാം യേശുദാസിന്റെയും ചിത്രയുടെയും സ്വരമാധുരിയിൽ.

പ്രണയം നിറഞ്ഞ രാവുകൾക്ക് ഒരു പ്രത്യേക സംഗീതമുണ്ട്. നിശബ്ദതയ്ക്ക് പോലും ഒരു ഈണമുണ്ടാകും. 2006 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലയൺ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം ഗാനരചന നിർവഹിച്ച് ദീപക് ദേവ് സംഗീതം പകർന്ന് അഫ്സൽ, ജ്യോത്സ്ന രാധാകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആധുനിക മലയാള സിനിമാ ഗാനങ്ങളുടെ പ്രണയഭാവം നമ്മളിലേക്ക് എത്തിക്കുന്നു.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആന്നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 9741.
4: പ്രണയത്തിന്റെ ആദ്യ സ്പർശം മനസ്സിൽ വിരിയുന്ന ആനന്ദത്തിന്റെ ചെറുപൂക്കൾ, അതാണ് മധുവിധു രാത്രിയിലെ രോമാഞ്ച മുകുളങ്ങൾ. 1970കളിലെ മലയാള സിനിമാ ഗാനങ്ങളുടെ പ്രണയഭാവം മനോഹരമായി പകർത്തിയ ഈ ഗാനം മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്ന ചിത്രത്തിലേതാണ്. 1972 ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് വയലാർ രാമവർമ്മയാണ്. സംഗീതം ജി ദേവരാജൻ. ഗാനം ആലപിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ.

കാലം മാറും, ജീവിതത്തിലെ ഓരോ ഘട്ടവും മാറും. പക്ഷേ ചില പ്രണയ നിമിഷങ്ങൾ ഒരിക്കലും മായില്ല. അത്തരമൊരു കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഗാനം മധുവിധുകാലം. 1977 പി സുബ്രഹ്മണ്യത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ റൌഡി രാജമ്മ എന്ന ചിത്രത്തിലെ ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം പകർന്ന ഈ ഗാനം ഇന്നത്തെ നമ്മുടെ സംഗീതയാത്രയ്ക്ക് മനോഹരമായൊരു സമാപനം നൽകട്ടെ. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

0: പ്രിയ ശ്രോതാക്കളെ, മധുവിധു എന്ന ഒരൊറ്റ പദത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചത് മലയാള സിനിമാ സംഗീതത്തിന്റെ പല കാലഘട്ടങ്ങളിലൂടെയായിരുന്നു. പ്രണയത്തിന്റെ നാണവും വിരഹത്തിന്റെ നനവും സ്വപ്നങ്ങളുടെ നിറവും വിവാഹ ജീവിതത്തിന്റെ മധുരവും ഓരോ ഗാനവും ഓരോ ഭാവമാണ് നമുക്ക് സമ്മാനിച്ചത്. ഓർമ്മകളിലെന്നും മധുരമായി നിലനിൽക്കുന്ന ഈ ഗാനങ്ങളോടൊപ്പം റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു സംഗീതയാത്രയിൽ കേട്ടുമുട്ടും വരെ ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ, ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ.
2: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:30 നാട്ടിലെ പാട്ട്, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 12 മാപ്പിളപ്പാട്ടുകൾ, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490297089. 2 ചലച്ചിത്ര ഗാനങ്ങൾ, വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ഗാന്ധിലയം, 5:45 ആർദ്രഗീതങ്ങൾ, 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിലും തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ, 6:40

പതിന് സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 ചലച്ചിത്ര ഗാനങ്ങൾ, 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 8 മണിക്ക് സർഗജാലകം, 8:30 റേഡിയോ എറ്റ് സ്കൂൾ, 9 മണിക്ക് ഗാനലയം, 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. കനേഡിയൻ കവയത്രിയും പ്രബന്ധകാരിയും സാഹിത്യ പണ്ഡിതയുമായ ആൻ കാർസന് ഈ വർഷത്തെ സാഹിത്യ നോബെൽ. സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് പുരസ്കാരം. പൗരാണിക ഗ്രീസിലെ പ്രണയവും വിരഹവും മുതൽ ആധുനിക മനുഷ്യന്റെ ആഗ്രഹങ്ങളും ഏകാന്തതയും വരെ സമ്മേളിച്ച രചനകളാണ് കാർസന്റേത്. ചരക്ക് സേവന നികുതി GST നിയമപ്രകാരം അറസ്റ്റിനുള്ള അധികാരം ഒഴിവാക്കും. വിചാരണ നേരിടേണ്ട പരിധി 1 കോടിയിൽ നിന്ന് 5 കോടി രൂപയാക്കി ഉയർത്തും. പിഴത്തുക പ്രത്യേകമായി നിശ്ചയിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങളിൽ പൊതുവായി ചുമത്തുന്ന 25,000 രൂപയിൽ നിന്ന് 10,000 രൂപയാക്കി കുറച്ചു. അമേരിക്കയിൽ വിദേശ തൊഴിലാളികൾക്ക് സ്ഥിരതാമസം അനുവദിക്കുന്ന ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നതിനുള്ള പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ പദ്ധതിയിൽ നിന്ന് ടാറ്റ, ഇൻഫോസിസ്, വിപ്രോ, HCL, കോഗ്നിസന്റ്, ക്യാബ്ജേ മിനി എന്നിവ ഉൾപ്പെടെ 8 IT കമ്പനികളെ സസ്പെൻഡ് ചെയ്തു. അമേരിക്കൻ തൊഴിലാളികളെ തൊഴിൽ വിപണിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന തരത്തിൽ കമ്പനികൾ ഈ സംവിധാനം ദുരുപയോഗം ചെയ്തെന്നാരോപിച്ചാണ് നടപടി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് തുടർച്ചയായി 3-ാം ദിനവും രാജ്യതലസ്ഥാനത്തെ ഇളക്കിമറിച്ച് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രതിഷേധം. സർക്കാർ സർവീസിലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയുടെ അടിസ്ഥാന യോഗ്യത SSLC നിന്ന് +2 ആക്കാൻ നടപടി തുടങ്ങി. PSCയുടെ അടുത്ത വിജ്ഞാപനം മുതൽ പുതിയ യോഗ്യത നടപ്പാക്കും. ഇതിനു മുന്നോടിയായി വിവിധ വകുപ്പുകളിൽ LDC തസ്തികയുടെ സ്പെഷ്യൽ റൂൾ ഭേദഗതി ചെയ്യാൻ നടപടി തുടങ്ങി. സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും അഴിമതിയും ചട്ടലംഘനങ്ങളും കണ്ടെത്താനായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ 10 മാസത്തിനിടെ നടത്തിയത് 248 മിന്നൽ പരിശോധനകൾ, 980 രേഖകളും പിടിച്ചെടുത്തു. കേരളത്തിലെ സഹകരണ ബാങ്ക് സംഘം തട്ടിപ്പുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനെ തുടർന്ന് ബാങ്കുകളുടെ സ്ഥിര നിക്ഷേപങ്ങൾ മരവിപ്പിച്ചു. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ 1.82 കോടി രൂപ മൂല്യമുള്ള 2 സ്ഥിര നിക്ഷേപങ്ങളും തെന്നല സഹകരണ ബാങ്കിൽ ഏകദേശം 24.50 ലക്ഷം രൂപയുടെ നിക്ഷേപമുള്ള 20 സ്ഥിര നിക്ഷേപങ്ങളും മരവിപ്പിക്കാൻ നിർദ്ദേശിച്ചു. മട്ടന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ വിചാരണക്കോടതി മാറ്റണം എന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി. തലശ്ശേരി 3-ാം അഡീഷണൽ സെഷൻസ് കോടതിയിലെ വിചാരണ നിയുക്തമല്ലെന്നും മറ്റെവിടേക്കെങ്കിലും മാറ്റണം എന്നാവശ്യപ്പെട്ട് ആകാശ് തെല്ലങ്കേരി, രജിൽ രാജ്, എ ജിതിൻ എന്നിവർ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്. കൊങ്കൺ പാതയിൽ തീവണ്ടികളുടെ സമയം 21 മുതൽ മാറും. June 15 മുതൽ നിലവിലുള്ള മൺസൂൺ ടൈം ടേബിൾ October 20 അവസാനിക്കും. മംഗള, നേത്രാവതി അടക്കമുള്ള തീവണ്ടികളുടെ സമയത്തിൽ മണിക്കൂറുകളുടെ മാറ്റം വരും. കേരളത്തിൽ നിന്നുള്ള തീവണ്ടികൾ നിലവിലുള്ളതിനേക്കാൾ വൈകിയോടും. പയ്യന്നൂരിൽ ചികിത്സപ്പിഴവ് ആരോപണം ഉയർന്ന 1.5 വയസ്സുകാരൻ ദേവാൻഷ് ശൗരിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് 3 ഡോക്ടർമാരെ കൂടി പ്രതിചേർത്തു. മന്ത്രി OJ ജനീഷിനു നേരെ കരിങ്കോടി കാണിച്ച് യാത്ര തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ ST പ്രമോട്ടറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇന്ത്യൻ സിനിമയെയും നാടകവേദിയെയും ത്രസിപ്പിച്ച നടൻ നാനാ പടേക്കർ വിടവാങ്ങി. ഗോവയിലെ ദോണാപൌളയിലെ വസതിയിൽ പുലർച്ചെ 5:20 ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 5 പതിറ്റാണ്ടിലേറെ ഹിന്ദി, മറാഠി സിനിമകളിലും നാടകവേദിയിലും നായകനായും

പ്രതിനായകനായും സഹനടനായും തിളങ്ങി. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ സമ്മാനാർഹമായ ടിക്കറ്റുകൾക്ക് തുക ലഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ആവശ്യമായ രേഖകൾ സഹിതം നേരിട്ടോ ബാങ്ക് മുഖേനയോ വകുപ്പിൽ സമർപ്പിച്ചിട്ടുള്ള ടിക്കറ്റുകൾക്ക് സമ്മാനത്തുക ലഭിക്കും. പരിശോധന പൂർത്തിയാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു. പ്രീ പ്രൈമറി ഉൾപ്പെടെ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സംസ്ഥാന കലോത്സവം ഇന്ന് കുറിയച്ചിറ സെന്റ് ജോസഫ് മോഡൽ സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂഡൽഹി ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിനിടെ 3 വനിതാ മാധ്യമ പ്രവർത്തകരെ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന മാധ്യമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിശദമായ റിപ്പോർട്ട് 2 ആഴ്ചക്കകം സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട കമ്മീഷൻ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് നോട്ടീസ് അയച്ചു. വിമാന ഇന്ധനവില കണക്കിലെടുത്ത് വിമാന കമ്പനികളായ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ധന സർചാർജ് വർദ്ധിപ്പിച്ചു. ആകാശ എയർ ഇന്ധന സർചാർജ് വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തു. പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിലായി. ഇതോടെ ടിക്കറ്റ് നിരക്ക് ഉയരും. ഇൻഡിഗോ ഏതാനും ദിവസം മുൻപ് സർചാർജ് കൂട്ടിയിരുന്നു. വിപണിയിലെ എല്ലാ അർബുദ രോഗ നിർണയ ചികിത്സാ മരുന്നുകളുടെയും വ്യാപാര ലാഭവിഹിതം MRP 30% പരിമിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ. ഇതുവഴി 35 പാറ്റന്റ് മരുന്നുകൾ ഉൾപ്പെടെ 110 അർബുദ പ്രതിരോധ മരുന്നുകളുടെ വില കുറയും. പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിന്റെ സുരക്ഷ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. UPIയിൽ 2,000 രൂപയ്ക്ക് മുകളിലുള്ള വാണിജ്യ ഇടപാടുകൾക്ക് ഫീസ് നടപ്പാക്കുന്നത് നീട്ടിവെക്കാൻ ആലോചന. UPI സംവിധാനം നിയന്ത്രിക്കുന്ന നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഇക്കാര്യം പരിഗണിക്കുന്നതായാണ് വിവരം. രാജ്യത്ത് നിന്നുള്ള ഡീസൽ കയറ്റുമതിയിൽ വൻ കുതിപ്പ്. 1 വർഷത്തിനിടയിലെ 1 മാസത്തെ ഏറ്റവും ഉയർന്ന കയറ്റുമതിയാണ് സെപ്റ്റംബറിൽ നടന്നത്. 2026 സെപ്റ്റംബറിൽ ദിവസം ശരാശരി 6.2 ലക്ഷം വീപ്പ ഡീസലാണ് ഇന്ത്യ കയറ്റി അയച്ചതെന്ന് സമുദ്രാന്തര ചരക്ക് നീക്കം നിരീക്ഷിക്കുന്ന ഏജൻസിയായ കെപ്ലർ പറയുന്നു. വർദ്ധിച്ചുവരുന്ന സൈബർ തട്ടിപ്പുകളെ നേരിടാൻ ആഗോളതലത്തിൽ സഹകരണവും ചട്ടക്കൂടും ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇക്കാര്യത്തിൽ ഇന്ത്യക്കുള്ള അനുഭവ പരിചയം ലോകവുമായി പങ്കുവെക്കാൻ തയ്യാറാണെന്ന് 10th ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ അനൌദ്യോഗിക അംഗങ്ങളെ ഉൾപ്പെടുത്തി സംസ്ഥാന ജയിൽ ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ചു. തടവുകാരുടെ പുനരധിവാസം, തിരുത്തൽ പ്രക്രിയകൾ, പരാതി പരിഹാരം എന്നിവയിൽ സർക്കാരിനും ജയിൽ അധികൃതർക്കും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയാണ് സമിതിയുടെ ചുമതല. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡും സ്റ്റേഡിയവും പൊളിച്ചുമാറ്റി ആധുനിക വ്യാപാര സമുച്ചയവും സ്റ്റേഡിയവും നിർമ്മിക്കാൻ പദ്ധതി. ഇതിനായുള്ള അംഗീകൃത കൺസൾട്ടൻസികളിൽ നിന്ന് ടെൻഡർ ക്ഷണിക്കാൻ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. ഇറാൻ യുദ്ധം അനിശ്ചിതമായി നീളുന്നതിനിടെ പശ്ചിമേഷ്യയെ കൂടുതൽ കലുഷിതമാക്കി ഹൂതി സൗദി സഖ്യസേന സംഘർഷം തുടരുന്നു. വടക്കൻ കേരളത്തിൽ ഭൂമിക്കടിയിലെ ധാതു നിക്ഷേപത്തിന്റെ സാധ്യത കണ്ടെത്തുന്നതിനുള്ള എയ്റോ ജിയോഫിസിക്കൽ സർവേക്കായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വിമാനങ്ങൾ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തി. കഴിഞ്ഞ ദിവസമാണ് GSIയുടെ 2 ചെറുവിമാനങ്ങൾ കണ്ണൂരിൽ എത്തിയത്. 15 വരെയാണ് സർവേ നടത്തുക. UK വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രധാന പ്രതി അറസ്റ്റിൽ. ആലക്കോട് വെള്ളാട് സ്വദേശി പുൽപ്പേൽ നിതിൻ സെബാസ്റ്റ്യനെയാണ് കണ്ണൂർ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ B. അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. തൊഴിലുടമകളും ജീവനക്കാരും പുതിയ പദ്ധതികളും വ്യവസ്ഥകളും മനസ്സിലാക്കി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ നൽകുന്ന സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് റീജിയണൽ PF കമ്മീഷണർ JS ബിന്ദു പത്രസമ്മേളനത്തിൽ നിർദ്ദേശിച്ചു. മണിക്കൂറുകളോളം വരി നിന്നിട്ടും ചികിത്സയ്ക്കായുള്ള ടോക്കൺ ലഭിക്കാത്തതിനെ തുടർന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സംഘർഷം. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഇന്നലെ രാവിലെയാണ് സംഭവം. കാർഡിയോളജി OP യിലേക്കുള്ള ടോക്കൺ ലഭിക്കാത്തവരാണ് പ്രതിഷേധിച്ചത്. തലശ്ശേരി VR കൃഷ്ണയ്യർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയുടെ ആദ്യ ദിനത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ പയ്യന്നൂർ ഉപജില്ലയെ പിന്നിലാക്കി തലശ്ശേരി നോർത്ത് ഉപജില്ല മുന്നിൽ. കായികമേളയുടെ ആദ്യ ദിനം 3 ഇനങ്ങളിലാണ് മീറ്റ് റെക്കോർഡ് പിറന്നത്. സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ ഷോട്ട്പുട്ടിലും ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോ, ഷോട്ട്പുട്ട് എന്നിവയിലുമാണ് മീറ്റ് റെക്കോർഡ്. ഗാർഹിക പീഡനം തടയുന്നതിനും അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുന്നതിനുമായി പോലീസിൽ പ്രത്യേക ദൗത്യസേന. കേരള പോലീസ് സ്പീക്ക് അപ്പ് എന്ന പേരിലാണ് ദൗത്യസേന. IG അജിത ബീഗത്തിനാണ് സ്പീക്ക് അപ്പിന്റെ പ്രത്യേക ചുമതല. സഹനം മതി, ഇനി ശബ്ദമുയർത്തേണ്ട സമയമാണ് എന്ന സന്ദേശമാണ് സ്പീക്ക് അപ്പിലൂടെ നൽകുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മട്ടന്നൂർ പഴശ്ശിയിൽ സ്വകാര്യ ബസും വാനും കൂട്ടിയിടിച്ച്

0: ആറു പേർക്ക് പരിക്കേറ്റു. മട്ടന്നൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോകുന്ന മോൺഷ ബസും കൂത്തുപറമ്പ് ഭാഗത്തു നിന്ന് കരിക്കോട്ടക്കരയിലേക്ക് പോകുന്ന വാനുമാണ് കൂട്ടിയിടിച്ചത്. ചെങ്ങളായി പഞ്ചായത്ത് കേരളോത്സവം 20 മുതൽ നവംബർ 15 വരെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: മോനെ കത്തി താഴെ, നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെ.
3: എന്റെ കൊച്ചുമോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്റെ മകനെ സ്നേഹിച്ചിട്ടില്ല എന്ന്. ഞാൻ വിളിച്ച അവൻ വരില്ല എന്ന്. രാജനെ ഒന്ന് ഫോണിൽ വിളിക്കണം.
4: വയ്യ, അങ്ങട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ.
5: പെരിങ്ങോടാ,
4: തനിക്ക് തരാൻ തന്നോട് പറയാൻ എന്തേലും ഒന്നുമില്ലടോ. നീലകണ്ഠ, നാവാമുകുന്ദന് കൊടുത്തേന്റെ ബാക്കി ഇത്തിരി
6: നിവേദ്യമുണ്ട്.
7: നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ?
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു താരസ്വരം. കേൾക്കാൻ മറക്കരുത് കേട്ടോ.
8: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
7: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656943321.
2: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, അടന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ.
4: അല്ല, എന്താ അടന്ന് വാങ്ങണ്ടെന്ന്? അടന്ന് പ്രശ്നമുണ്ടോ?
3: അടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്താ പ്രശ്നം?
3: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോർസ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
5: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
1: റേഡിയോ മലബാറിൻ്റെ നാട്ടിലെ പാട്ടിൽ ഇന്ന് നമ്മോടൊപ്പം സ്ഥിരം ശ്രോതാവായിട്ടുള്ള, നമ്മുടെ ലൈവിൽ എപ്പോഴും പാട്ടിന് വേണ്ടി വിളിക്കാറുള്ള അദ്രുമാനിക്കയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണിപ്പോൾ ഉള്ളത്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ പോയി കാണുക എന്നുള്ളത്. ആ ഒരു അവസരം ഇന്നാണ് നമുക്ക് ലഭിച്ചത്. ഞങ്ങൾ കുറച്ച് പേരുണ്ട്, കൂടെ ചന്ദ്രലേഖയുണ്ട്, അശ്വിനിയുണ്ട്, അതുപോലെ തന്നെ രാമകൃഷ്ണൻ പഴശ്ശി. നമ്മൾ നാലു പേരാണ് ഇവിടെ ഇപ്പോൾ കെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് കണ്ട ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയാം. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം.
1: എന്തൊക്കെയുണ്ട് വിശേഷം?
2: വിശേഷം ഇപ്പം വീട്ടിൽ തന്നെ, ജോലിയും പോവില്ല.
1: വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയാ ഉള്ളത്?
2: ഭാര്യ, മക്കള്.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് പരിചയപ്പെടുത്തോ.
2: ഭാര്യ റമില, പിന്നെ മകൻ ജംഷീർ, ഷഹീദ, മിസ്ന, നെത്തനിയമ്മ, ഇവരൻ.
1: ഇത്രയും ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ. എങ്ങനെയുണ്ട്?
2: ഇപ്പൊ
1: മോൻ ലീവിന് വന്നിട്ടുണ്ടല്ലേ?
2: വന്നിട്ടുണ്ട്.
1: എത്ര മാസത്തെ ലീവ് ഉണ്ട്?
2: രണ്ടാഴ്ച ലീവ് ഉള്ളൂ.
1: രണ്ടാഴ്ച. അതുവരെ ഉപ്പായുടെ ഒപ്പം തന്നെ ഉണ്ടാവുന്ന വിചാരിക്കുന്നു. മോൻ വന്നിട്ട് ഒന്ന് പുറത്തൊക്കെ കറങ്ങാൻ
2: പോയി, ടൂർ പോയി, വയനാട് പോയി.
1: അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്?
2: ആയിരിക്കും ഭക്ഷണം കഴിച്ചിരിക്കുന്നത്.
1: ഇപ്പം കുറച്ച് നാളായിട്ട് അങ്ങനെ ഇടയ്ക്ക് ഇപ്പം വിളി വരാറുള്ളൂ അല്ലേ നമ്മുടെ ലൈവിൽ?
2: അതെ, അത്രേ ഉള്ളൂ.
1: അപ്പോൾ ഒഴിവ് സമയങ്ങൾ ഇതുപോലെ പാട്ടുകൾ കേൾക്കുക, നമ്മുടെ റേഡിയോയിൽ വിളിക്കുക, വിശേഷങ്ങൾ അറിയുക, അതൊക്കെയായിരുന്നു ഒരു ഹോബി തന്നെ എന്ന് പറയാനല്ലേ. എന്ത് പറ്റി ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ വിളിയൊന്നും അങ്ങനെ കാണാറില്ലല്ലോ?
2: ബാഹുലൂർ വിളിക്കട്ടെ, എല്ലാവരും വിളിച്ച് കേക്കട്ടെ വിചാരിച്ച് തന്നെ.
1: അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്
2: മാറിക്കൊടുത്താണല്ലേ? ബിസിയാവുന്ന അധികം
1: എന്താ ചെയ്യുക, ഒരുപാട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ചില സമയം ഇതുപോലെ

0: കിട്ടാതിരിക്കും. എന്തായാലും ഇടയ്ക്കെങ്കിലും വിളിക്കുന്നുണ്ടല്ലോ ഇക്ക, അതുതന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും എല്ലാവരും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും വലിയൊരു സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിലെ പാട്ടിലൂടെ ഇക്കാക്ക് ഇപ്പം ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹം?
1: അച്ചാണി എന്ന് പറഞ്ഞ തിരുമേലെ എൻ്റെ സ്വപ്നത്തിൽ താമരപ്പൂ എന്നുള്ള പാട്ട്.

എന്ത് മനോഹരമായ പാട്ടാണല്ലേ. ഈ ഒരു പാട്ടാണ് നമ്മുടെ നാട്ടിലെ പാട്ടിലൂടെ ഇക്കായ്ക്ക് കേൾക്കാൻ ആഗ്രഹം. ഏതായാലും നമുക്ക് ഈ ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം.

0: നമ്മുടെ റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ തന്നെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചതിലുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് നാട്ടിലെ പാട്ടിലെ അടുത്ത വിശേഷത്തിലേക്ക് പോവാം. പേര്
1: ചന്ദ്രിക.
0: നല്ല പേരല്ലേ
1: ചന്ദ്രിക.
0: എന്റെ പേരിനോട് സാമ്യമുള്ള പേര്. ചന്ദ്രലേഖ, ചന്ദ്രിക, പഴയ പേര്. ഓക്കെ, ചന്ദ്രേശിന്റെ വീട് ഇവിടെ
1: തന്നെയാണോ?
0: വീട്ടിലാർക്കുള്ള
1: വീട്ടില് ഞാൻ തെച്ചി
0: തെച്ചുള്ളത്.
1: വേറെ മോമ്പരും രാത്രിക്ക് ഇതെന്റെ ആങ്ങളെയാണ്.
0: ആറാണല്ലേ
1: അച്ഛനും അമ്മയെന്നുള്ള അവരും വെച്ചു.
0: അപ്പൊ ഇവരെ കൂടെ ഇങ്ങനെ സന്തോഷം പോകുന്നു
1: അല്ലേ? അതന്നെ.
0: ചന്ദ്രേച്ചി എങ്ങനെയാണ് സമയം കളിയാ? പകലൊക്കെ
1: പകല് കുറച്ചു നേരം ഫോണ് നോക്കും, പിന്നെ റേഡിയോ വെക്കും, ടി വി ഉണ്ട്, അങ്ങനെയല്ല സമയം
0: പോകുന്നത്.
1: മാറി മാറി കേൾക്കുക, റേഡിയോ തുറക്കുന്നവരെ പിന്നെ ടി വി കാണും, അങ്ങനെയെല്ലാം പോകുന്നു. പിന്നെ എവിടെയും പോയില്ല, കണ്ണിന് സുഖമില്ലേനു. അങ്ങനെയാണ് പോക്ക് നിർത്തിയത്. 12 വർഷമായി കണ്ണിന് സുഖമില്ലാണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ട്. തിമിരല്ല, ഒരു ഞരവിൻ്റെ എന്തോ ഇതായിട്ട് മംഗലാപുരത്ത് നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പം ഒരു കൊല്ലത്തിൽ ഒരിക്കൽ ചെക്കപ്പിന് മംഗലാപുരം പോകണം. ഡോക്ടർ കണ്ണൂർ അശോകയിൽ വരുന്ന ആളാണ്. ഇപ്പം ഈ കൊറോണ കാരണം അയാൾക്ക് വരാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് അങ്ങോട്ടേക്ക് വിളിച്ച് ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ചെക്കപ്പിന് മംഗലാപുരം പോകണം.
0: അത് ശരി,
1: പണിക്കോ നിർത്തിയ.
0: ഓഹോ, അല്ലെങ്കിൽ നാടൻപണി.
1: നാടൻപണി, നാടൻപണിയാണ്.
0: എന്തൊക്കെയായിരുന്നു പണ്ട് നാട്ടിക്കോ? അങ്ങനെയെല്ലാം
1: നാട്ടിയും മുരലും പിന്നെ കപ്പേന്റെ പണി, വാഴേന്റെ പണി, അതന്നെ പച്ചക്കറിയെല്ലാം ഉണ്ടാക്കും. നമുക്ക് കണ്ടുണ്ട്, അതുകൊണ്ടെല്ലാം

0: കൃഷി ചെയ്യും, അങ്ങനെ ഉണ്ടാവും.
1: നിങ്ങൾ എത്ര മക്കളാ?
0: നമ്മൾ ഏഴാളുണ്ട്. ഏറ്റവും എന്താ ഒരു സുഖമില്ല, അതളയാണ് മെച്ചു. പിന്നെ നമ്മൾ ആറാള്, ഇത് മൂന്നാമത്തെ ആള്, ഞാൻ നാലാമത്തെ. ഏച്ചി നിർമ്മലഗിരി, അനിയത്തി സ്കാര സ്കൂൾ അറിയാ, അതിന്റെ അപ്പുറത്ത്. അങ്ങനെ ഒരേട്ടെ, പിന്നെ അനിയ ഇവിടെ മരുതായി പാലത്തിന് ട്രെയിലറാണ്.
1: പേര്
0: രാമചന്ദ്രൻ. പാലത്തിന് തന്നെ ആടെയില്ലേ ഒരു വേട്ടക്കൊരുമകന്റെ അമ്പലം? വേട്ടക്കൊരുമകൻ അമ്പലം ഇല്ലേ? ഇവനാടത്തെ സെക്രട്ടറി
1: പ്രസിഡന്റായിരുന്നു. പേര്
0: രാമചന്ദ്രൻ എന്നാ വിളിക്കുക.
1: ഇന്നലെ രാജൻ എന്ന് പറഞ്ഞ ഒരാൾ ലൈവിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിന്റെ എന്തോ ആണ് ഭാരവാഹിയാണ്.
0: ഇവരും അതെ, ഇവ സെക്രട്ടറി ആയിട്ടാണ്.
1: അപ്പൊ എല്ലാരും എപ്പോഴാ ഒത്തുകൂടുക? എല്ലാരും ഓരോ സ്ഥലത്തല്ലേ?
0: എല്ലാരും ഓരോ പ്രാവശ്യം ഇങ്ങനെ എന്റെ അടുത്ത് വരും. ഞാനൊറ്റക്കായോണ്ട് ഓരോ പ്രാവശ്യം ഓരോ ഇട്ട് വരും.
1: ഓരോരുത്തരാ വരുക.
0: പിന്നെ മൊത്തം വരുന്ന ആള് മൂത്തേച്ചീന്റെ മക്കളാണ്. അവരെല്ലാം കളിപ്പില്ലല്ലാന്ന് അവരാന്നെല്ലാം ചെയ്തിരുന്ന ആള്.
1: അങ്ങനെല്ലാം നല്ല സ്നേഹം.
0: ആ അങ്ങനെ എല്ലാരുമായിട്ട് ഒത്തുപോകുന്നു.
1: പിന്നെ ഇപ്പം വിഷമമുണ്ടോ? പണിക്കൊന്നും പോവാനിട്ട് ബോറടി?
0: അയ്യേ, അത് വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാവില്ലേ
1: ഒരവസ്ഥ?
0: അവസ്ഥ പിന്നെയും പോണം. അങ്ങനെ ഇപ്പൊ ആരും അപ്പുറത്ത് ഇപ്പുറത്തൊന്നും പോകുന്നില്ലല്ലോ. വീട്ടിൽ തെച്ചല്ലേ എല്ലാരും?
1: എല്ലാവർക്കും അവരവരെ ലോകത്ത് ഒതുങ്ങാണ്.
0: പക്ഷെ ഇത് നമ്മൾ, ഞാൻ സ്വന്തം ചെയ്യും. എന്റെ സ്ഥലത്ത് എല്ലാം വയ്ക്കലും കൊത്തിക്കലും എന്റെ പണിയാണ്. ഞാനെടുക്കും, അതിനൊന്നും കൂലിക്കണം. ഇപ്പൊ 400 രൂപ കൂലി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ട് പെണ്ണുങ്ങളെ എടുക്കേണ്ട പണി ഞാനെടുക്കും. ആണുങ്ങളെ മാത്രം കൂലിക്കൂട്ടും.
1: പെൻഷൻ ഉണ്ടോ?
0: ആ, പെൻഷൻ കിട്ടാൻ തുടങ്ങി. അതിനി അല്ലേ പറയുന്നിട്ട് ബാങ്കിൽ പോയി വാങ്ങണമെന്ന്, വീട്ടിൽ കൊണ്ടത്തിരുന്നേ നിർത്തിയില്ലേ. അങ്ങനെ പറയുന്നിട്ട്
1: ഇടക്ക് നല്ലല്ലേ പുറത്തു പോകുന്നത്, ബാങ്കെല്ലാം ഒന്ന് കാണണ്ടേ?
0: വേണോ അങ്ങ് പോണ്ടേ? നമ്മളെ സൗത്ത് ഇന്ത്യ
1: ആ രീതിയിലെങ്കിലും ഒന്ന് പുറത്തിറങ്ങണം. നാട്ടില് പിന്നെ എങ്ങനെയല്ലാന്ന്? എവിടെയൊക്കെ അമ്പലങ്ങളിലാണോ?
0: അമ്പലത്തിൽ ഇപ്പൊ എല്ലാവരും പോയി വന്നു. പിന്നെ ഏച്ചിന്റെ അമ്മോയൻ കൾപ്പൊന്ന് വന്നിന്. അതുകൊണ്ട് ഗുരുവായൂർ പോയി, പ്രശ്നിക്ക് പോയി, പിന്നെ മാമനത്ത് പോയി. അവര് വന്നാലും എല്ലാരെയും കൂട്ടിക്കൊണ്ടു. അങ്ങനെ എല്ലാരെയും പോയി വന്നു. എല്ലാം മട്ടന്നൂർ അമ്പലത്തിൽ പോകും.
1: മട്ടന്നൂർ അമ്പലത്തിൽ ഏതാ വൈകുന്നേരമാണോ പോ?
0: രാവിലെ.
1: എങ്ങനെ എവിടുന്ന് ബസ്?
0: നമ്മള് ബസ്സിന്, ഞാൻ ഓട്ടോല പോവാ. പിന്നെ ഇവിടെ കൂത്താത്ത് അതറിയാം.
1: ആ കൂത്താത്ത്?
0: ആ കൂത്താത്ത് പോവും. അമ്പലത്തിലാണ്. പിന്നെ കാരമടപ്പറക്കലുണ്ട്. അമ്പലങ്ങളിലെല്ലാം പോവും, അതിഷ്ട.
1: സിനിമയിലും കണ്ടിനാ?
0: സിനിമ നമ്മള് ടി വി വാങ്ങിയതിന് ശേഷം പോയിട്ടില്ല. അതുവരെ മാറ്റിക്ക് സ്ഥിരം പോന്ന ആളെ.
1: നമ്മള്
0: ഫ്രണ്ട്സ് ആയിട്ട് നമ്മള് മാറ്റിനിക്ക് പോവാൻ വിടും. അച്ഛൻ നേരം
1: മാറ്റിനിക്ക് വിടും.
0: മാറ്റിനിക്ക് വിടും. അത് പിന്നെ പിന്നെ അന്നും ബസ്സൊന്നും ഇല്ലല്ലോ. നമ്മൾ ഓടിയിട്ട് അവിടെ എത്തിക്കോളൂ. അതുപോലെ ബെഞ്ചിനാ കിട്ടുക.
1: ആ ഒരു ഓർമ്മയിലും നല്ല
0: എഞ്ചിന് ഓടിപ്പിടിച്ച് ബെഞ്ചിനെത്തി. അത് നല്ല കാലാണ്, നല്ല സിനിമയാണ്.
1: നമുക്ക് പേടിയില്ല.
0: ഇപ്പോഴത്തെ സിനിമയെല്ലാം ഇഷ്ടല്ല.
1: ലാസ്റ്റ് പോയി കണ്ട സിനിമ
0: കൊറേ, അത് ഓർമ്മ തന്നെ ഇല്ല. അത്രയായി, ഇത് 18 കൊല്ലായിട്ടായി നമ്മള് ടി വി വാങ്ങിട്ട്. അതിന് ശേഷം പിന്നെ പോയിട്ടില്ല.
1: ഇപ്പൊ ടാക്കീസിന്റെ ഇതെല്ലാം മാറിയില്ലേ? ഒന്ന് കാണണം. എന്തായാലും പുതിയ ടാക്കീസിലിരുന്നിട്ട് ഒന്ന് കാണണം. അടുത്ത തവണ വയച്ചിന്റെ മക്കള് വന്നാ പറയാം.
0: അവര് വിളിക്കലുണ്ട്, ഞാൻ
1: പോകാനിട്ടാണ്. ഒന്ന് പോ, രസല്ലേ. ആ സഹോദരന്മാരെയും സഹോദരിമാരെയും പേരൊന്ന് പറയോ.
0: മൂത്തയാള് കുഞ്ഞികൃഷ്ണൻ, രണ്ടാമത്തെ ആള് കാർത്യാനി, മൂന്നാമത്തെ ആള് ശങ്കരൻ, പിന്നെ ചന്ദ്രിയാൻ, പിന്നെ ഗൗരി അനിയത്തി, പിന്നെ രാമചന്ദ്രയാളിയാണ്.
1: കുട്ടിക്കാലെല്ലാം നല്ല രസമായിരിക്കുമല്ലോ നിങ്ങളെല്ലാരും കൂടി. അന്നത്തെ അച്ഛനും അമ്മേനെയും ദേഷ്യം പിടിപ്പിച്ചെന്നാലും നിരസകരായ സംഭവം ഉണ്ടാ?
0: അച്ഛനും അമ്മയും ആ ദേഷ്യം ഉണ്ടാവും. ഇരിക്കാൻ വിടൂല, എല്ലാരും ജോലി ചെയ്തു. അച്ഛൻ അതാ വേണ്ട. അച്ഛൻ കൃഷിക്കാരനാണ്. അച്ഛന്റെ ഒന്നിച്ച് നമ്മൾ ഇറങ്ങി ചെയ്തു കൊടുക്കണല്ലോ. അച്ഛന് കാലി, ആ അച്ഛന് കാലി കൂട്ടലേനും ജോലി. അന്നേരം പിന്നെ അച്ഛന്റെ ഒന്നിച്ച് നമ്മളും കൃഷിയില്, നമ്മൾ അച്ഛനെല്ലാം ഉണ്ടാക്കും. നമ്മളൊന്നും പൈസക്ക് വാങ്ങണ്ട. നെല്ലുണ്ടാക്കും, കപ്പ ഉണ്ടാക്കും, മഴ ഉണ്ടാക്കും,
1: വീട്ടിലെ കാര്യമെല്ലാം സാധിച്ചു,
0: എല്ലാം ഉണ്ടാവും. ഒന്നും പൈസക്ക് വാങ്ങണ്ട. അന്നേരം നമ്മൾ അച്ഛന്റെ ഒന്നിച്ച് തന്നെ ചെയ്തു കൊടുക്കണം.
1: എവിടെയാ പഠിച്ചതൊക്കെ?
0: മട്ടന്നൂര് ഗവൺമെന്റ് സ്കൂൾ 7 വരെ, അതിനുശേഷം ഹൈസ്കൂള്.
1: ഹൈസ്കൂളില് എത്ര വരെ? 10.
0: 10 ആയിട്ടില്ല, 9 തോറ്റു മതിയാക്കി.
1: പിന്നെ വിടൂല.
0: അയ്യോ, അന്നേരം പിന്നെ പോയിട്ടില്ല. അപ്പോഴൊക്കെ അമ്മക്ക് സുഖമില്ലുണ്ടായി, അമ്മക്കും കണ്ണിന് സുഖമില്ല. അതിന് പിന്നെ നോക്കുമ്പോ അടുക്കള പണിക്കാരുണ്ടായി. ഏച്ചിന്റെ കല്യാണം അപ്പോൾക്ക് കഴിഞ്ഞു. അന്നേരം ഞാൻ മതിയാക്കി.
1: ഓരോരുത്തരും ഓർമ്മ, അതിന് താഴെയുള്ളവര്
0: ചുമതലയായിട്ടെടുത്ത്. അങ്ങനെ പിന്നെ പോയിട്ടില്ല.
1: അച്ഛനും അമ്മേനും പേരെന്താ?
0: അച്ഛൻ ഗോപാലൻ, അമ്മ മാധു.
1: വീട്ടു പേരെന്താ?
0: നടുക്കണ്ടി വീട്.
1: നടുക്കണ്ടി വീട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും.
0: എല്ലാവർക്കും അറിയാം.
1: വലിയ ഫാമിലിയാണ് നടുക്കണ്ടി.
0: വലിയ ഫാമിലിയാണ്. പിന്നെ നമ്മളെ ഒരു കാരണമുണ്ട്, ബാലമ്മാഷ്, വി എം ബാലമ്മാഷ്.
1: വി എം ബാലമ്മാഷ് പറയുന്നത്
0: അമ്മേന്റെ ആങ്ങളിയാണ്. ആടെ ഇപ്പൊ അംഗൻവാടി, അങ്ങനെ വാടി ആടേതാ. അത് ബാലമ്മ

0: പക്ഷെ മക്കളെ രണ്ടു മക്കളും രണ്ടും മെച്ചുവിന്
1: ഒരാണ്
0: രാജുവും ബീനാന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടാണില്ല
1: എന്തോ ഒരു അവര് ഇന്നാള് എന്തോ ഒരു പരിപാടിയല്ലേ.
0: ആ അതന്നെ അവര് നമ്മളടുത്ത് നിന്ന് കല്യാണം കഴിച്ചാ ഞങ്ങളാ ചെറുതായി നമ്മളൊന്നിച്ച് നിന്ന്
1: എടുത്തത് അല്ലേ. ഓക്കെ, അപ്പൊ ആ കുടുംബത്തിലെ അംഗമാണ്
0: വരമാശൂയം വരമാശ.
1: പിന്നെ വേറെ എന്താ, അച്ഛനും അമ്മേനെയും പറ്റിച്ച എന്തെങ്കിലും സംഭവങ്ങൾ
0: ഉണ്ടായിരുന്നു? അച്ഛന്റെ എടുക്ക പറ്റിക്കലും ചെയ്യും, വണ്ടിയെല്ലാം ഉണ്ടാവും, നമുക്ക് വണ്ടിയുണ്ട്, അച്ഛൻ കാണാണ്ട് നമ്മളെ ആവശ്യത്തെ കണ്ടിനെ പിടിച്ചോല്ലേ. കാണാണ്ട് നമ്മളെ
1: കൂട്ടത്തിൽ ഏറ്റവും സാമർത്ഥ്യ ആർക്കാ?
0: ഏറ്റവും സാമർത്ഥ്യ ആർക്കെന്ന് പറഞ്ഞല്ല ഏട്ടെ, മൂത്ത ഏട്ടെ, അവന് അച്ഛന്റെ മൂത്ത മോനല്ലേ, ഓറെന്ത് ചെയ്താലും അച്ഛനൊന്നും പറയൂല, നമ്മളടുത്ത് എനിക്ക് പറയൂ.
1: എപ്പോഴെങ്കിലും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്യും
0: അങ്ങനെ ഒന്നും പറയുന്നില്ല.
1: പിടിച്ചിട്ടുണ്ടോ?
0: പിടിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും, പക്ഷെ അത്ര പാടുന്നു എടുക്കൂല, നമ്മളെ ആവശ്യത്തിന് കുറച്ചല്ലേ എടുക്കും, എന്തോ മാറ്റുന്നേ. അന്നേരം ഇതിന്റെ അരുത്തൊരു പീടിയുണ്ട്, അന്നേരം നമ്മള്
1: വാങ്ങാനോ കടല വാങ്ങാനോ
0: അല്ലാണ്ട് എല്ലാ സാധനവും അച്ഛൻ കൊണ്ടത്തരും, ഒന്നും നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല.
1: ഇതെല്ലാം ഒരു രസം.
0: അതെ,
1: പിന്നെ ചന്ദ്രേജിനെ കൂടെ വേറെ ആരാ ഇനി കമ്പനി നിക്കുക?
0: നമ്മുടെ അപ്പുറത്തൊരാളുണ്ടേനു പങ്കജാക്ഷി എന്ന് പറഞ്ഞിട്ട്, ഓളെ കല്യാണം കഴിഞ്ഞ് വെളിയമ്പറക്കൊണ്ടുപോയി, ഓളും ഞാനും അന്ന് ഒന്നിച്ചെല്ലത്തിലുണ്ടാവുക.
1: ബെസ്റ്റ് ഫ്രണ്ടാണ് പങ്കേച്ചി.
0: ആ പങ്കേച്ചി.
1: അങ്ങനെയാണെങ്കിൽ ചന്ദ്രേച്ചി, രസകരമായ വേറെ എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടോ? പാട്ട് പാടുക, നാട്ടിക്കെല്ലാം കൊണ്ടു പോയില്ലേ?
0: പാട്ട് ഇഷ്ടമാണ്.
1: നാട്ടിപ്പാട്ട് പാടിത്തരാ, ഓർമ്മയായിട്ട് കേക്കാ.
0: നാട്ടിപ്പാട്ടാ? അത്ര പാടൊന്നും കഴിയല്ലേ. പിന്നേതാ പാടണ്ട്? ആറ്റുമണം മേലെ ഉണ്ണിയ ശ്രീഭുവനം, നാട് തോറും നാട് നല്ല ദേശം, ഈ ഭുവനം തന്നിലെ പ്രസിദ്ധിയുള്ള നാട്, കന്നിമുന്നം നാട്ടിലെ പിറന്നൊരു കൂറത്തി, വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചൊരുത്തൻ, ഭക്തനായ നൽകുറവൻ വേട്ടുകൊണ്ടാവേളെ, ഇഷ്ടമോടെ പട്ടണത്തിൽ വാഴുന്നൊരു കാലം, ഏകചക്രേനെന്നങ്ങൊരു ബാലനും പിറന്നു, ആറ് മാസം ബാലനെ കഴിഞ്ഞതേ അതുള്ളൂ, അന്നൊരു നാളക്കുറവേനക്കുറത്തീതാനും, മെല്ലെ വേവിയടിച്ചരികിൽ ചേർത്ത് കൊണ്ട് ചൊല്ലി, ഇന്നി വീടെ നിന്നു നാം പൂറപ്പെടുക ബാലേ, മന്ദിരങ്ങൾ തോറും ചെന്ന് സഞ്ചരിപ്പാനായി, ഊര് ചുറ്റി സഞ്ചരിച്ചാൽ പാപകർമ്മം തീരും, വീട് പുക്കിയിരുന്ന് കൊണ്ടാൽ പാപകർമ്മമുണ്ടാം, എന്നത് പറഞ്ഞുകൊണ്ട് അക്കുറവെന്താനും, കൃഷ്ണനീറം ചേലയുമേടുത്തവളോടുത്ത്, ഒട്ട് ചേല കൊണ്ടവള് ഉത്തരീയം കെട്ടി, ഉത്തരീയം കെട്ടിയതിൽ കുട്ടിയേയുമിട്ട്.
1: എല്ലാം ഓർമ്മയുണ്ട് ചന്ദ്രേച്ചി, സന്തോഷം. ഇത് നല്ല രസമുണ്ടാവും, ഒരാള് പാടിയിട്ട് എല്ലാരും ഏറ്റുപാടും.
0: ഇതേ പിന്നെ രാമായണത്തില് ദശരഥ മഹാരാജാവ് മൂന്ന് കല്യാണം കഴിക്കും, മൂന്നാൾക്കും മക്കളുണ്ടാവില്ല, മക്കളില്ലാണ്ട് നിൽക്കുന്നെ അവര് സങ്കടപ്പെട്ട് നിൽക്കുമ്പോ ആടെ പോന്ന് കുറവനും കുറത്തിയോ, എന്നിട്ട് അത് കൊറേ പാടാനുണ്ട്.
1: ഓർത്തെടുത്തില്ലേ, ഓർമ്മ വരുമോ? വെറുതെ ഇരിക്കുമ്പോ പണ്ടത്തെ കാര്യം
0: പറയാ,
1: എന്നാ നമ്മള് കൂടി ഓർമ്മിച്ചെടുക്കാൻ ഒരവസരം തന്നു.
0: അതല്ലേ,
1: അപ്പൊ നമുക്ക് ഈ ഒരു പരിപാടിയിലേ കൂടി നന്നായിട്ടൊരു പാട്ട് പാടിത്തന്നു. ഇനി നമുക്കൊരു പാട്ട് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാ കേക്കണ്ടേ?
0: ഏതായാലും ഇല്ല, എല്ലാം ഇഷ്ടമുള്ള പാട്ടാണ്.
1: അതെയാ,
0: ദാസേട്ടൻ്റെ
1: ദാസേട്ടൻ്റെ ഏതെങ്കിലും
0: പാട്ട്.
1: അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ചിരാ. അപ്പൊ ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടതില്, റേഡിയോ കേൾക്കുക ഇനിയും.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: നാട്ടിലെ പാട്ട്.

0: എന്തേ, ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് നടന്ന് ഒരു കുന്നിൻ്റെ മുകളിലൊരു വീട്ടിലെത്തിയിട്ടുണ്ട്. നേരാണ് കോമളേച്ചി ഒരു ഉണ്ട തന്ന് സ്വീകരിച്ചത് ഇല്ലേ?
1: ആ, അത് ഗോതമ്പിന്റെ ഉണ്ട. വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയാക്കിയത്.
0: ഒരു കഷ്ണം എടുത്ത് വായിൽ വെച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങള് വരുന്ന അറിഞ്ഞിട്ട് വെച്ചതാ ആക്കിയതാ?
1: അല്ലല്ല, നമ്മൾ ഉള്ളത് ആക്കിയത്.
0: പിന്നല്ലാണ്ട് നിങ്ങക്ക് മാറ്റി വെച്ചാൽ ഞങ്ങൾക്ക് ഒരു പങ്ക് തരാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു സന്തോഷല്ലേ?
1: രണ്ടാൾക്കും സന്തോഷം. അത് തന്നെ,
0: എനക്ക് സന്തോഷം, നിങ്ങൾക്ക്
1: സന്തോഷം.
0: ആരൊക്കെ ഉള്ളത് വീട്ടില്?
1: താഴെയാണ് എന്റെ വീട്, ഇതെന്റെ തറവാട്. എന്റെ വീട്ടില് ഞാനും എന്റെ മോളും. മോള് ശ്വേത, എഞ്ചിനീയറിംഗിന് ഫൈനൽ ഇയർ പഠിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ശിവപുരത്ത് പഠിക്കുന്നു.
0: എന്തെങ്കിലും പണിക്ക് പോകണ്ടാകും ചേച്ചി?
1: ഇല്ല ഇല്ല, ഞാൻ
0: വീട്ടിൽ തന്നെ.
1: 2020 പെൻഷൻ ആയതാണ്. നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തത്.
0: എവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്?
1: പേരാവൂര്, ഇരിക്കൂർ, മട്ടന്നൂര്, കൂത്തുപറമ്പ്, തില്ലങ്കേരി.
0: ദൂരത്തേക്ക് പോയിട്ടില്ല?
1: ഇല്ല,
0: സ്വന്തം വീട് ഇവിടെ തന്നെയാ.
1: ഇത് തറവാട് വീട്. ആങ്ങളൊക്കെ ഇങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് രാവിലെ ഞാനിവിടെ വരും, വൈകുന്നേരം ആകുമ്പോ അങ്ങ് പോകും.
0: നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പം അതേ ഫീൽഡ് തന്നെ താല്പര്യത്തോടെ ഇവിടെ പഠിച്ച് അവിടെ
1: താല്പര്യ കുറവില്ല.
0: പഠിക്കുമ്പോഴേ ഇഷ്ടമായിരുന്നു?
1: കുഴപ്പമില്ല. പണ്ട് എല്ലാം ട്യൂഷൻ ആയിരുന്നു, നേരെ ഒരു ടീച്ചർ എന്നുള്ള രീതിയായിരുന്നു. പിന്നെ ഓരോരോ സമയത്ത് ഓരോരോ ഇതല്ലേ, അതൊന്നും അന്നേരത്ത് ശരിയായിട്ടില്ല. പിന്നെ നഴ്സിംഗ് മേഖലയിൽ കിട്ടി, അതിനനുസരിച്ച് അങ്ങ് പോയി.
0: അപ്പം നന്നായിട്ട് പഠിക്കുമായിരുന്നു.
1: അത്ര വലിയതൊന്നും പറയാനില്ല, ഒരു ഡിഗ്രി വരെ എത്തി.
0: ഡിഗ്രിക്ക് ഏതായിരുന്നു സബ്ജക്ട്?
1: ഫിസിക്സ്.
0: എന്നിട്ടാ പറയുന്നു അന്ത കാലത്ത് ഫിസിക്സ് എല്ലാം എടുക്കണ്ടെങ്കിൽ

0: നല്ല ബുദ്ധിജീവിയാണല്ലോ.
1: ഇപ്പം വയസ്സ് 62
0: ഫിസിക്സ് പഠിച്ച എന്തെങ്കിലും ഒരു
1: ഒന്നും ഓർമ്മയില്ല. ഇപ്പൊ ഒരു കാര്യം ഓർമ്മയില്ല. ട്യൂഷൻ എടുത്തതും ഇപ്പൊ ഒന്നും ഓർമ്മയില്ല.
0: അന്നതൊന്നും പഠിച്ചത്
1: സാഹചര്യത്തിലേ കൂടി കടന്നുപോയി, അതുകൊണ്ട് ഒന്നും ഓർമ്മയില്ല.
0: എന്നാലും ഫിസിക്സ് എടുത്തിട്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് ആവുന്ന പറയുമ്പോ രണ്ടു രണ്ട് എക്സ്ട്രീം അല്ലേ.
1: നമ്മൾക്ക് ഇവിടെ വീട്ടിൽ ഇത് തന്നെയായിരുന്നു പണി, എല്ലാ വയസ്സുള്ള ആളെയും നോക്കലും.
0: എന്നാ പിന്നെ പ്രൊഫഷനും അതാവട്ടെ വിചാരിച്ചു.
1: അങ്ങനെയാ, എന്ത് കിട്ടിയാലും ആടെ നമ്മള് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അത്ര തന്നെ.
0: നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോ അനുഭവങ്ങളുടെ കലവറയായിരിക്കും.
1: ഇഷ്ടംപോലുണ്ട്. ഒരു ആക്സിഡന്റ് വന്നിട്ട് എല്ലാരും ഇങ്ങനെ രണ്ടാൾക്കാരെ ഇങ്ങനെ ചോദിക്കുകയും പറയുകയും എല്ലാം ചെയ്യുന്നു. ഒരാൾ മാത്രം എന്താ ഈ സൈഡിൽ ഇങ്ങനെ മാറ്റിക്കെടുത്തിന്ന് വെച്ചിട്ട് ആടെ ചെന്ന് നോക്കുമ്പോ മനസ്സ് ഇതായിപ്പോയി. അവരെ ഒരു കണ്ണും ഇല്ല, ഇങ്ങനെ ആയി നിന്ന് മരിച്ചു കിടക്കുന്നതാന്ന്. അപ്പൊ എനക്ക് അന്നേരത്ത് ചെറിയ ആംഗളമാരുണ്ട്, അവരെ അതേ പ്രായത്തിലെ അതാന്ന്
0: സങ്കടപ്പെടുത്തുന്ന തന്നെയായിരിക്കും.
1: അതന്നെ ഇഷ്ടംപോലെ രാത്രികളിൽ ഈ ഇങ്ങനെ ഡെഡ് ബോഡി കൊണ്ടുവരലും അതിനെ ക്ലീൻ ചെയ്യലും മോർച്ചറിയിലും വെക്കലും എല്ലാം ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്.
0: ഉറക്കമില്ലാതെ രാത്രികൾ സാധാരണ ഒരു വ്യക്തിനെ സംബന്ധിച്ചുള്ള പേടി ഭയം അത്രയൊന്നും
1: നമുക്ക് ജീവിക്കണ്ടേ.
0: ഏത് പ്രായത്തിലെ ജോലിക്ക് കയറിയ?
1: ജോലിക്ക് കയറിയത് കുറച്ച് പ്രായമായി, 53 വയസ്സ്, 44 വയസ്സായി.
0: അതുവരെ ട്യൂഷൻ ഒക്കെ എടുക്കലുണ്ട്?
1: ട്യൂഷനും.
0: ഏത് സബ്ജക്റ്റിൽ എടുത്തു കൊടുക്കല്?
1: മാത്സ്.
0: ഫിസിക്സ് എടുത്തിട്ട് മാത്സിൽ ട്യൂഷൻ എടുത്തു?
1: മാത്സ് പിന്നെ എല്ലാത്തിനും വേണ്ടേ.
0: മാത്സിലാന്ന് ഭൂഗോളത്തിന്റെ സ്പന്ദനം ചാക്കോമാഷ് കൊണ്ട് പറഞ്ഞ്. ഈ മാത്സിനും ഫിസിക്സിനും ഇടയില് സിനിമയെല്ലാം കാണലുണ്ടോ? കലയുണ്ടോ ഉള്ളില്?
1: സിനിമ കാണാൻ പോവും, പക്ഷേ ഈ കാലത്തിലടക്കൊന്നും ഒരു സിനിമ കാണാനും പോയിട്ടില്ല.
0: അത് മോശമായി പോയില്ലേ?
1: ഒന്നും പോയിട്ടില്ല.
0: കലയുണ്ടോ കല ഉള്ളില്?
1: കല എഴുതും, കല കാണുന്നതല്ലാണ്ട് ആരെങ്കിലും പാടുന്നേം കളിക്കുന്നേം കാണുമെന്നല്ലാണ്ട് നമ്മളടുത്തൊന്നും വേറെ ഒന്നും പുറത്തു വരാനില്ല.
0: നമ്മള് കല കാണാനേ പോക്കുള്ളൂ, കല പുറത്തെടുക്കില്ല.
1: പുറത്തെടുക്കാനില്ല.
0: ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ?
1: ട്രൈ ചെയ്തിട്ടും ഇല്ല.
0: ട്രൈ ചെയ്താലേ നമുക്ക് അറിയുള്ളൂ നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും ഉറങ്ങി കിടക്കുന്നുണ്ടോന്ന്.
1: എഴുതുന്ന
0: എഴുതുവാ? പാട്ടാ, കഥയാ, അങ്ങനെ
1: ഒന്നുമില്ല.
0: പാടുവാ?
1: ഇല്ല.
0: സ്പോർട്സോ?
1: സ്പോർട്സ് പണ്ടുണ്ടായിരുന്നു,
0: ഇപ്പൊ അതും ഇല്ല. പാചകം എങ്ങനെയുണ്ട്? പാചകം?
1: പാചകം അത്യാവശ്യം ജീവിക്കാൻ മാത്രം.
0: പാചകം ഒരു കലയാണല്ലോ.
1: അങ്ങനെയൊന്നുമില്ല.
0: അങ്ങനെയാന്ന്, അതുകൊണ്ട് പാചകം
1: ഇപ്പം കണ്ടിട്ടില്ല. 4 മണിക്ക് ഇത്
2: അതേപോലെ ടേസ്റ്റ് ചെയ്തപ്പോ തന്നെ
1: ഗോതമ്പുണ്ട്.
2: അത് ഗോതമ്പുണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അതിന്റെ കല,
0: അതെ, അപ്പൊ കലാകാരിയാണ്.
1: അതാ പറഞ്ഞ ജീവിച്ചു പോകാൻ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നു.
0: ഒരു പാട്ട് പറഞ്ഞാലേ നമ്മളത് കേൾപ്പിച്ചുതരും. കലയുള്ളിലില്ല എന്ന് പറഞ്ഞല്ലോ, പക്ഷെ കല ആസ്വദിക്കാലോ നമുക്ക്.
1: ആസ്വദിക്കാം. മറ്റേ ചന്ദ്രികയിൽ അലിയുന്നു
0: ചന്ദ്രകാന്ത്. ആർക്കെങ്കിലും വേണ്ടിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്?
1: അങ്ങനെയൊന്നുമില്ല, എനിക്ക് കേൾക്കാൻ മാത്രം.
0: ഞാൻ ചോദിച്ച പാട്ട് എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. ആയിക്കോട്ടെ, അപ്പൊ കോമളേച്ചിക്ക് വേണ്ടിട്ട് ഒരു അടിപൊളി പാട്ട് കേൾപ്പിച്ചു തരാം. ഇത്രയും നേരം സംസാരിച്ചാലും ഒത്തിരി സന്തോഷം.
1: ശരി.

0: ബാറിന്റെ നാട്ടിലെ പാട്ടിൽ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷം നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തോ.
1: എൻ്റെ പേര് രമേശൻ. ഞാൻ മരുതായി എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. പിന്നെ സ്കൂളിലൊന്നും അധികാരം പോയിട്ടില്ല. അതിനുശേഷം ഹോട്ടൽ ഫീൽഡായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ കൊല്ലത്തുനിന്ന് പണിയാൻ ടൈലറും ആണ്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഹോട്ടൽ ഫീൽഡ് തന്നെയാണ് ചെറുപ്പം മുതൽ. മട്ടന്നൂരും കുറേ സ്ഥലങ്ങളിലൊക്കെ പണിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്വന്തമായ ഹോട്ടൽ നടത്തിയിട്ടുണ്ട്. പറശ്ശിനിക്കടവ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ, ഗൾഫിലൊന്നും പോയിട്ടില്ല, ജില്ലകളിലും അന്യ സംസ്ഥാനങ്ങളിലെല്ലാം ഒരുപാട് പോയിട്ടുണ്ട്. മുംബൈയിൽ പോയിട്ടുണ്ട്, പിന്നെ മദ്രാസ് പോയിട്ടുണ്ട്, ബാംഗ്ലൂരുണ്ട്, മൈസൂര്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്.
0: അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ഒരുപാട് ദേശങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നു അല്ലേ?
1: അതെ, ഒരുപാട് ദേശങ്ങളിലൊക്കെ കറങ്ങിയിട്ടുള്ള യാത്രയാണ്. പിന്നെ കേരള ഫുഡ് മൊത്തം അറിയാം. അന്നത്തെ കാലം ഒരു 10-25 വർഷം മുന്നേ ഇവിടെ ഒന്നും ഇല്ലാത്ത ചൈനീസ് വിഭവങ്ങളൊക്കെ അവിടെ നിന്ന് വലിയ ഹോട്ടലിൽ നിന്നൊക്കെ പഠിച്ചു. അങ്ങനെ മട്ടന്നൂരൊക്കെ ഒരുപാട് അതിൻ്റെ ബിസിനസ്സൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം കല്യാണ പണി അങ്ങനെയുള്ള പരിപാടിക്കെല്ലാം പോക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലമെല്ലാം നിർത്തി സ്വന്തം ഒരു ഹോട്ടൽ ഫീൽഡ് മാത്രമേ അങ്ങനെ പോക്കാന്ന്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒരുവിധം മോശമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടിൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് മട്ടന്നൂർ കാര സ്കൂളിൻ്റെ അടുത്താണ്. വീട്ടിലുള്ളത് ഭാര്യ, ഭാര്യയുടെ അമ്മ, രണ്ട് മക്കൾ, രണ്ടും ആൺകുട്ടികളാണ്. ഒരാളിപ്പം വിദേശത്താണ്, ഒമാനിൽ. അവൻ്റെ കോഴ്സെല്ലാം കഴിഞ്ഞ് അവൻ ആ രീതിയിൽ അങ്ങോട്ട് പോയതാണ്. കളിയവനും ഇപ്പോൾ CMA കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ ചുറ്റിക്കറങ്ങി കളിക്കുന്നുണ്ട്. പണിക്ക്
0: ഇപ്പം
1: റെഡിയാകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഭാര്യ വേറെ പണിയൊന്നുമില്ല, ഹൗസ് വൈഫായിരുന്നു.
0: അവൻ്റെ പേരൊക്കെ ഒന്ന് പറയോ.
1: അവളുടെ പേര് ബിന്ദു എന്നാണ്. പിന്നെ മകൻ്റെ പേര് മൂത്തനാണ് അശ്വന്ത്, ഇളയോ ആനന്ദ്. പിന്നെ വൈഫിൻ്റെ അമ്മ കാർത്യായനി. അങ്ങനെ 5 പേരാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഞാൻ ഇവിടെ കാര എയർപോർട്ടിൻ്റെ അടുത്ത് പിന്നെ ഒരു ഹോട്ടലിൽ അങ്ങനെ ഇപ്പോൾ വർക്കിന് പോകുന്നുണ്ട്. അവിടെ ഒരു ചെറിയ ഡ്യൂട്ടി ആയിട്ട് അങ്ങനെ പോകുന്നു. ഡെയിലി പോയി വരാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ അടുത്ത് തിരഞ്ഞെടുത്ത്. ഈ 2 വർഷം മുന്നേ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അവിടെ ഒരു ഹോട്ടലിലായിരുന്നു. ഒരുപാട് വർഷം അവിടെ പണിയെടുത്തു. ഇപ്പോൾ വന്നിട്ട് ഇവിടെ നാട്ടിൽ തന്നെ സ്ഥിരമായി നിൽക്കുന്നുണ്ട്. കലയോടും അതിനോടൊന്നും അത്ര വലിയ ഇതൊന്നുമില്ല. പാട്ടെല്ലാം കേൾക്കുക അങ്ങനെയല്ലേ, അല്ലാതെ കണ്ട് അങ്ങനെ ഒരു പാടാനുള്ള കഴിവൊന്നുമില്ല.
0: നല്ല സിനിമയൊക്കെ കാണാനുള്ള സമയം കിട്ടാറില്ലേ?
1: ആ സിനിമയെല്ലാം പണ്ട് കാലത്ത് ഒരു സിനിമയെല്ലാം 3 വട്ടം 4 വട്ടം തിയേറ്ററിലെല്ലാം പോയി കണ്ടിട്ടില്ല അനുഭവം ഉണ്ട്. മട്ടന്നൂർ സവനയിലും പ്രിയ ടാക്കീസും എല്ലാം ആണ് നമ്മളെ പഴയ ഇത്. അന്നേരം 1 രൂപ ബെഞ്ചിമിൽ ഇരുന്നിട്ടും 4 രൂപ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നിട്ടും എല്ലാം സിനിമ ഉണ്ട്. ഇതും പിന്നെ അന്നൊക്കെ സിനിമ ഒഴിയാതെ കാണുമായിരുന്നു. പിന്നെ റിലീസ് സമയത്ത് തലശ്ശേരി, കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് അടിയും കുത്തലും കൊണ്ടിട്ടിരുന്ന സിനിമ കണ്ട ഒരു കാലഘട്ടമെല്ലാം ഉണ്ട്. അതൊന്നും ഇപ്പോല്ല, ഇപ്പോൾ ഓൺലൈൻ ബുക്കിങ്ങും അല്ല. അന്നത്തെ സ്പിരിറ്റ് ഒന്നും ഇന്നായിരിക്കില്ല സിനിമക്ക്.
0: എല്ലാം തിരക്കേറിയ ഒരു ജീവിതമാണ് അപ്പോൾ അല്ലേ. അതിനിടയിൽ കിട്ടുന്ന ചെറിയ സമയമാണുള്ളത്. അതിൽ സിനിമ കാണണം, എന്തൊക്കെ ചെയ്യണം അല്ലേ.
1: അന്നൊന്നും ഇപ്പോഴും പണിയെടുത്ത ശമ്പളം ഒന്നുമില്ല, ചെറിയ പൈസ ഇരുന്നത്തെ പോലെ ശമ്പളമൊന്നുമില്ല. അന്ന് ഒരു ദിവസം പണിയെടുത്താൽ നമ്മളെ ഹോട്ടൽ ഫീൽഡ് ഇറങ്ങുന്ന സമയത്ത് പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 10-7 രൂപ ഇല്ല കൂലി ഒരു ദിവസം. അതിനുശേഷം ഇപ്പം മാറി മറിഞ്ഞ് അന്നേരം ദാരിദ്ര്യ കാലഘട്ടം. എന്നാലും അന്ന് സിനിമ കാണലുണ്ട്, ബാക്കിയുള്ള നമ്മളെ കുരുത്തക്കേടുകളെല്ലാം എല്ലാം ചെയ്യലുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഒരു അടങ്ങി ഒതുങ്ങിയുള്ള ജീവിതം. ഇപ്പം ലാസ്റ്റ് വന്ന് ബത്ലഹേം കുടുംബ യൂണിറ്റ് ഞാനും വൈഫും മോനും കൂടി പോയി കണ്ടു. മോശമില്ല, നല്ലൊരു സിനിമയാണ്. എല്ലാവരും പോയി കാണണം.
0: ചിരിക്കാനുണ്ട്,
1: ചിരിക്കാനും എല്ലാം ഉണ്ട്. ഒരു കുടുംബം. പിന്നെ പണ്ട് പാടാതൊരു പാട്ട് ഇപ്പം അതിൻ്റെ അകത്ത് വന്നു. സിനിമക്ക് വേണ്ടിയിട്ട് എടുത്തതാണല്ലോ അരവിന്ദ് സ്വാമീൻ്റെ യവന കഥയിലെ അത് നല്ലൊരു പാട്ടാണ്.
0: പഴയകാല അന്ന എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടായിരുന്നു ഔസേപ്പച്ചൻ്റെ സംഗീതത്തിൽ പിറന്ന മനോഹരമായിട്ടുള്ളൊരു ഗാനം. ആ പാട്ട് വീണ്ടും തരംഗമായിട്ട് മാറി ഈ ഒരു ചിത്രത്തിലൂടെ.
1: അതെ, അത് നമുക്ക് പാട്ടിനെ പറ്റി അറിയാം, പക്ഷെ കേൾക്കുമ്പോൾ അങ്ങനെ ഇപ്പം ഫോണിലെല്ലാം മൊത്തം എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം അത് ഉണ്ട്. ആ പാട്ടിങ്ങനെ ഇതായിക്കു നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലം നമ്മളെ ബാല്യത്തിൽ ഇപ്പം മോഹൻലാൽ, ശ്രീനിവാസ്, മമ്മൂട്ടി അവരെല്ലാം ഒരു കാലഘട്ടമാണ് നമ്മളെ ബാല്യം. ആ സമയത്ത് നല്ല സിനിമകളും പിന്നെ പഴയ നസീറിൻ്റെ, സത്യൻ്റെ, ജയൻ്റെ സിനിമ കാണും. പക്ഷെ അന്ന് നമ്മളെ താരങ്ങൾ മമ്മൂട്ടി, മോഹൻലാൽ അവരന്നെ. ഇപ്പോൾ ഒരു മാറ്റമൊന്നും ഇന്നുമില്ല. പിന്നെ സുരേഷ് ഗോപി, ജയറാം ഇവരെല്ലാം ഉണ്ട്. പക്ഷേ ഇന്നും മമ്മൂട്ടി മോഹൻലാൽ അവർ കഴിച്ചിട്ട് നമുക്കാരുമല്ലോ, നമ്മളെ സ്റ്റാറുകൾ ഇപ്പോൾ തന്നെ. ആരിപ്പം ഇപ്പം ദൈവം പോളിയല്ല, ആര് വന്നാൽ നമ്മളെ ഇത് സ്റ്റാറിടും അവർക്ക് രണ്ടാക്കും. മമ്മൂട്ടി മോഹൻലാൽ
0: അവരെ കഴിച്ചിട്ടേ ഉള്ളൂ,
1: അവരെ കഴിച്ചിട്ടേ ഉള്ളൂ. പിന്നെ എന്ത് പടം എല്ലാം നല്ലത് നല്ലതെന്ന് പറയൂ. പക്ഷേ ഇന്നും പ്രതീക്ഷ അവരന്നെ മോഹൻലാൽ, മമ്മൂട്ടി. അന്നെല്ലാം കാസറ്റ് ഇട്ടിട്ടില്ല ആ സിനിമ പാട്ടെല്ലാം കേൾക്കുക. ഇന്നിപ്പോൾ എല്ലാം മാറിയല്ലോ. അന്ന് വെച്ചാൽ ഒരു വീട്ടിൽ കൂടെ ഇല്ലേ, കല്യാണത്തിനും പോയി കഴിഞ്ഞാൽ റെക്കോർഡ് ഇട്ടിട്ടുള്ള പാട്ടുകൾ അവർക്ക് നമുക്ക് സ്ഥിരം ഒരു പാട്ടുണ്ടാവും. പണ്ടത്തെ കൂടെ ജാതയിൽ മഹേശ്, കുടികൾ മഹേശ്വരി, അങ്ങനെയുള്ള പാട്ടുകളിലാണ് അന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കാരണം കാക്കാനായിട്ട് പോയി നിൽക്കും. ഈ പണ്ട് വീട്ടിൽ കൂടുതൽ പയറ്റി എന്നുള്ള പരിപാടിയിലുണ്ടല്ലോ,
0: പിന്നെ
1: അന്നേരം
0: മലബാറിയിൽ
1: മാത്രം കണ്ടുവരുന്ന പയറ്റ് കല്യാണം അങ്ങനെയുള്ള സമയത്ത് വൈകിട്ട് പോയി കഴിഞ്ഞാൽ ഈ പാട്ടുണ്ടാവും. രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ പാട്ടുണ്ടാവും. പയറ്റിനെല്ലാം പോയി കഴിഞ്ഞാൽ അതൊരു കല്യാണത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഈ പയറ്റ് എന്ന് പറഞ്ഞത്, കുറിപ്പയറ്റായിട്ട്. ആ കാലഘട്ടത്തിലെല്ലാം എല്ലാ പാട്ടുകളും കേൾക്കാനുള്ള സൗകര്യം നമുക്കുണ്ടാവും. കാരണം നമ്മളെ വീട്ടിൻ്റെ അടുത്തപ്പോൾ ഏതെങ്കിലും ചായക്കടയിലെല്ലാം ഈ പരിപാടി ഉണ്ടാവുക. അപ്പോൾ ഈ പാട്ട് നമ്മൾ വീട്ടിൽ കാസറ്റ് ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിൽ കേൾക്കാനൊരു പ്രത്യേക സുഖം തന്നെയാണ്. പിന്നെ ഒച്ചത്തിലൊന്ന് മൈക്കലും വെച്ചിട്ട് ആ പാട്ടുണ്ടാവുക. അതിനുശേഷം പിന്നെ മൈക്കൽ നിരോധിച്ച് അന്ന് നമുക്ക് കാക്ക മറ്റേ വലുത് തന്നെയാണല്ലോ,
0: കോളാമ്പി
1: കോളാമ്പി മൈക്കാന്നല്ലോ. അത് ഒരു 3 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റളവ് ആ പാട്ട് കേൾക്കും. അത് കേട്ടിട്ടാന്ന് പോകും. ഇന്ന് പയറ്റുണ്ടല്ലോ എന്നിട്ട് ആൾക്കാരെല്ലാം പോവുക. അന്നത്തെ കാലഘട്ടത്തിൽ 10 റുപ്യ 5 റുപ്യ 20 റുപ്യ അങ്ങനെയുള്ളൊരു പൈസ വെച്ച് ഒരു പെണ്ണിൻ്റെയോ ആരും കല്യാണം എല്ലാം ഉണ്ടെങ്കിൽ അതിന് സഹായിക്കാനും വീട്ടിൽ കൂടുതലും സഹായിക്കാനും ആർക്കും രോഗങ്ങൾക്ക് സഹായിക്കാൻ ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളൊന്നും അന്നില്ലല്ലോ. അപ്പം അതെല്ലാം വെച്ച് അന്ന് അതൊരു സഹായമായിട്ട് അത് തിരിച്ചിങ്ങോട്ടും വാങ്ങും. അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം ഇന്നത്തെ അവർക്കൊന്നും അറിയില്ല.
0: ഗൂഗിൾ പേ ആയി മാറിയിട്ടുണ്ടല്ലേ.
1: ഇന്നലെ അന്ന് പൈസ വെച്ചാല് കൈമിന്ന് കണ്ണി കളിക്കുക, ഇന്ന് പൈസ കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആദ്യം മാറി, അല്ലെങ്കിൽ ഗൂഗിൾ പേ അങ്ങനെയുള്ളതായി. പക്ഷേ ഇന്നാണ് പൈസക്ക് ആർക്കും ദാരിദ്ര്യമില്ല. ഇന്ന് കളിച്ചവരൊക്കെ എല്ലാം പൈസേനെ കൊണ്ട് തന്നെ കളിക്കാം. അന്ന് നമ്മൾ ഒരു മട്ടൻ മരുതായി മട്ടൻ വരുന്ന 3 കിലോമീറ്ററാണ്. സിനിമക്ക് വേണ്ടിക്ക് നമ്മൾ നടന്നിട്ടാണ് വരിക. അപ്പോൾ സെക്കൻഡ് ഷോ പ്രശ്നം അധികം പോവുക. രാത്രി ഒരു 9 മണിക്കെല്ലാം ചിലപ്പോൾ അങ്ങോട്ടേക്ക് വന്നാൽ വണ്ടി ഓട്ടർഷയിലും കിട്ടും. എന്നാൽ സിനിമ കഴിഞ്ഞ് 2-3 കിലോമീറ്റർ നടന്നിട്ടല്ലാതെ നമ്മളൊന്ന് സിനിമ കണ്ടിട്ട് 3-4 കിലോമീറ്റർ വീട്ടിലേക്ക് തിരിച്ചു പോവുക. ഇന്നത്തെ കാലഘട്ടമാണല്ലോ, ഇന്നെല്ലാവർക്കും വണ്ടിയുണ്ട്. ഒരു വീട്ടിൽ 1-2 വണ്ടിയുണ്ട്, പോകാനും വരാനുള്ള സൗകര്യമുണ്ട്. അന്ന് ഈ പറയാം മഴയത്ത് കൊടയും ചൂടിയിട്ടില്ല, എത്രയോ സെക്കൻഡ് സിനിമയിലും കണ്ട് തിരിച്ചു പോയ കാലഘട്ടമുള്ള ഓർമ്മയുണ്ട്. എല്ലാം തന്നെ.
0: അപ്പോൾ നല്ല ഫുഡൊക്കെ വെക്കുന്ന ആളാന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനെ വീട്ടിൽ വന്നിട്ടാകുമ്പോൾ എങ്ങനെയാണ് വൈഫ് മക്കളൊക്കെ പറയുക നല്ല ഫുഡ് വെച്ച് തരണം? അങ്ങനെ
1: നല്ല ഫുഡൊക്കെ വെക്കുന്ന വെച്ചാൽ ഒരു എൻ്റെ മക്കളൊക്കെ എല്ലാവർക്കും ഈ ഫുഡിൻ്റെ ഇതറിയാം. മൊത്തം എല്ലാ 2 പേരും ബിരിയാണിയും മറ്റേ ബാക്കി ഹോട്ടൽ ഫീൽഡ് എല്ലാം അവർ ചെറുപ്പം പോലെ എൻ്റെ ഹോട്ടലിലും വന്നിട്ടെല്ലാം കണ്ടു പഠിച്ചിട്ടെല്ലാം അവർക്കറിയാം. 2 പേരും ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അവരെല്ലാം വണ്ണം വെക്കും നേരെ അവർക്ക് ഞാനെല്ലാം ഉണ്ടാക്കി കൊടുക്കലുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുവന്ന ബിരിയാണി അങ്ങനെ ചില്ലി മറ്റേ മറിച്ച് അവർ പറഞ്ഞുണ്ടാക്കി കൊടുക്കും. ഇന്ന് അതെല്ലാം സാധനം വാങ്ങിക്കൊടുത്ത് അവർ 2 പേരും ഉണ്ടാക്കും. ആ അവരെന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷൻ പോയാലും അവർക്ക് വേണ്ടുന്ന 5-10 ആക്കുള്ളവരും ഉണ്ടാക്കാൻ അവർ ഇന്ന് ഉഷാറാണ്. ആ 2 പേരും അങ്ങനെ പഠിപ്പിലും മോശമൊന്നുമില്ല, രണ്ടാളും നല്ല ഉഷാറായി പഠിച്ചിട്ട് തന്നെ മോശമില്ലാത്ത നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഇളയവനാണ് വീട്ടിലുള്ളത്. ഞാനൊന്നും കാലത്ത് മന്തിയൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം. പക്ഷെ എന്നാൽ അവരെല്ലാം ഇന്ന് അതിന് എക്സ്പോർട്ടായി യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെ അല്ലെ മന്തിയെല്ലാം ഉണ്ടാക്കും. അവർ കുറേ ഫുഡ് അങ്ങനെയാണ്. പിന്നെ മീനിനെ പിടിക്കല്ലേ എന്ന് പറഞ്ഞാൽ അവരെ ഒരു നമ്മൾ ഹോബിയാണ്. നമ്മൾ ചെറുപ്പം പോലെ തോട്ടിൻ്റെ കറക്കം നമ്മൾ അറന്ന വലുതായി പാലത്തിനടുക്കുള്ളത് കൊണ്ട് ചൂണ്ടയിട്ടിട്ടൊക്കെ ഒരുപാട് മീനെല്ലാം പിടിക്കുന്നതിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നേരം ഇഷ്ടമായി മീനിനെ കിട്ടും, ഇന്നത്തെ പോലെയല്ല. അപ്പോൾ ഇന്നിപ്പോൾ അവർ ഇത് യൂട്യൂബിലും ഇത് നോക്കി നോക്കി ഇതാ മറ്റേ ചൂണ്ട പശു കൊടുത്ത് വന്ന ചൂണ്ട ഉണ്ടല്ലോ ഹൈ ആയിട്ട് അതും കൊണ്ട് ഇപ്പം പോകുന്നുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം മീനും കൊണ്ടുവരും. അങ്ങനെ മഴക്കാലത്ത് നല്ലോണം മീനിനെല്ലാം പിടിച്ച് എല്ലാവരും നമ്മൾ ചെയ്യുമ്പോൾ തന്നെ മക്കളും എല്ലാം അങ്ങനെ ഉഷാറായി മുന്നോട്ട് പോകുന്നു.
0: ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ് റേഡിയോ മലബാറിന്റെ. രമേശ് ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവെച്ചു. അതോടൊപ്പം ചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ട് പറയുകയാണെങ്കിൽ നമ്മളത് റേഡിയോയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. രമേശ് ചേട്ടന് ഇഷ്ടപ്പെട്ട ഇപ്പൊ കേൾക്കാൻ താല്പര്യമുള്ള പാട്ട് ഏതാണ്?
1: ഞാൻ പണ്ടേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് വൈശാഖി സന്ധ്യ എന്നും ചൂണ്ടിലെന്ത് എന്നുള്ള നാടോടിക്കാറ്റിലെ മോലാന ശോഭനംകുടിയിലെ ആ പാട്ട്.
0: മനോഹരമായിട്ടുള്ള പാട്ടാണ്.
1: പാട്ടാണ് അതിനകത്ത് പാട്ടുകളെല്ലാം ഇഷ്ടമാണ്. പക്ഷെ അതെല്ലാം നമുക്കൊരു കാലത്ത് ബൈഹാർട്ടേനു. പക്ഷേ ഇന്നിപ്പോൾ അന്നും പാടല്ല. എന്നാലും പിന്നെ പണ്ട് നമ്മൾ കിട്ടിയ സ്കൂളിലെ പാട്ടുകൾ എല്ലാം പാടിയിട്ടെല്ലാം നമ്മൾ സ്റ്റേജിലും പണ്ടെല്ലാം ഒരുപാട് പരിപാടികളും പോയിട്ടുണ്ട്.
0: ഇപ്പം ഏതെങ്കിലും പാട്ട് മനസ്സിൽ വരുന്നുണ്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി പാടാൻ താല്പര്യം?

0: ഞാൻ പാടുന്ന പാട്ട് വെച്ചാൽ എന്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമുള്ള ഒരു അറബിപ്പാട്ടാണ്. അധികം ഒന്നും അറിയില്ല, നാല് വരിയേ ഉള്ളൂ. അത് സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു അറബി ഭാഷ പാടുന്ന കേട്ടിട്ട് ഞാൻ പഠിച്ചതാണ് നാല് വരി. എന്തെങ്കിലും ഒരു പുതുമ വേണ്ടേ?
1: പിന്നെ തീർച്ചയായും.
0: അപ്പൊ അത് ഞാൻ പാടുന്ന അതിന്റെ ബാക്കിയൊന്ന് ചോദിക്കാറ്, അർത്ഥം എന്നോട് ചോദിക്കാറ്. പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചു വെച്ചതാ. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് സത്താർ എന്ന് പറഞ്ഞ ഒരു ചക്കൻ്റെയും മരുതായി പാലത്തിൻ്റെ കൗനിപ്പം കാൽഫലെല്ലാം. അപ്പൊ അവനാണ് അന്നെ ശരിക്കും പഠിപ്പിച്ചത്. കാരണം അറബീൻ്റെ നമ്മൾ പുറത്തന്നറിഞ്ഞ നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല. നമ്മൾ അടുത്ത് കുറ്റക്കടം കളിച്ച് നടക്കുക. ഈ അറബീൻ്റെ എടുക്കുന്ന സമയത്ത് നമ്മൾ മലയാളമാണല്ലോ, അന്ന് ഇന്നലത്തെ പോലത്തെ വികസനം ഒന്നുമില്ലല്ലോ. അങ്ങനെ പഠിച്ച നാല് വരി ഞാൻ പാടിത്തരാം. അബ്ബജാമിൻ അബ്ബജി അള്ളാ ഒരു സുഖം തരണേ. അത്രയേ അന്ന് പഠിച്ചിട്ടുള്ളൂ. ബാക്കി കുറെ ഉണ്ടാവും, ഇപ്പൊ പാടാനാവില്ല.
1: ഏതായാലും നല്ലൊരു വ്യത്യസ്തമായിട്ടൊരു പാട്ട് പാടിത്തന്നു. ഇപ്പൊ എന്തായാലും ചേട്ടന്റെ വിശേഷങ്ങൾ റേഡിയോ മലബാറിനോട് പങ്കുവച്ചതിൽ വളരെ സന്തോഷം. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ വൈശാഖസന്ധ്യ എന്ന പാട്ട് നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
0: ഓക്കെ, താങ്ക്സ്.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞാ?
0: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ.

0: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
0: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: നാട്ടിലെ പാട്ട്.

0: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മച്ചൂർ മല ഭാഗത്താണ്. മച്ചൂർ മലയിൽ നിന്ന് ഒരാളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പേര് ചോദിക്കാം. എന്താ മോൻ്റെ പേര്?
2: ഘനശ്യാം.
1: ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പേര് അടിപൊളിയാണെന്ന്?
2: വെറൈറ്റി ആണ് പറഞ്ഞിട്ടുണ്ട്.
1: എല്ലാവർക്കും ഇഷ്ടമാണ് ഘനശ്യാം. അങ്ങനെ ഒരു പാട്ടില്ലേ ആ തുടങ്ങി
2: ഘനശ്യാം വൃന്ദാവനം?
1: അന്ന് രണ്ടുപേരും മൂലിക്കോ?
2: ഇല്ല, ആണക്കാരി ഞാൻ കേട്ടിട്ടില്ലോ.
1: ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ളത്?
2: വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ വല്യമ്മ.
1: അവരൊക്കെ എന്താ ചെയ്യുന്നേ? അനിയനൊക്കെ?
2: അനിയൻ സ്കൂളിൽ പോയിട്ടുണ്ട്.
1: എത്ര ക്ലാസ്സിലാ?
2: ടെൻത്തില്.
1: എവിടെയാ പഠിക്കുന്നേ?
2: പാലാ.
1: ഘനശ്യാം എത്രയാ പഠിക്കുന്നേ?
2: ഞാൻ പ്ലസ് ടു.
1: ഏതാ വിഷയം എടുത്ത്?
2: ഹ്യൂമാനിറ്റീസ്.
1: എന്താ അത് എടുക്കാൻ കാരണം?
2: മാർക്കില്ല. സ്വാഭാവികമല്ലേ?
1: സ്വാഭാവികം മാർക്കില്ല, അതുകൊണ്ട് ഹ്യൂമാനിറ്റീസിലേക്ക് പോയി. ഇപ്പോഴെങ്ങനെയുണ്ട് പഠിക്കാൻ?
2: സിമ്പിൾ ആണ്.
1: ഇനി അടിപൊളിയായിട്ട് പ്ലസ് ടുവിന് മാർക്ക് ഉണ്ടാവോ?
2: പിന്നെ
1: പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ടാ?
2: പോകാം.
1: ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് അതിനുശേഷം എന്താ ചെയ്യാനുള്ള പരിപാടി?
2: ഡിഗ്രിക്ക് പോകണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നിക്ക് പി എസ് സി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഫസ്റ്റ് നോക്കി ചെയ്യും, അത് കഴിഞ്ഞ ശേഷം നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റിലേക്ക് പോയാൽ പോരെ.
1: ശരി, അങ്ങനെയാണ് പോളിസി. അങ്ങനെയാണ്. ഇപ്പൊ നന്നായിട്ട് ഇരുന്ന് പഠിക്കുന്നില്ലേ? ക്ലാസ് ടീച്ചറുടെ പേരെന്താ?
2: സജിത.
1: എന്താ എടുക്കുന്നേ? പൊളിറ്റിക്സ് ആണോ?
2: ഹിസ്റ്ററി.
1: ഓക്കെ. ഘനശ്യാമെ സിനിമയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ?
2: അതെ.
1: അതുകൊണ്ടാണോ സിനിമയൊക്കെ കണ്ടിട്ടാണോ എസ് എൽ സിക്ക് മാർക്ക് കുറഞ്ഞു പോയത്?
2: അല്ല,
1: എസ് എൽ സിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നോ? അല്ലെ, കുറവ്?
2: 74%.
1: 74%, മോശമില്ലാത്ത മാർക്കാണ്. പിന്നെ എന്ത്, സയൻസ് എടുത്തുണ്ടായിരുന്നല്ലേ?
2: ഇത് കിട്ടണത്
1: കിട്ടാത്ത കൊണ്ട് ഹ്യൂമാനിറ്റീസിലേക്ക് പോയി.
2: ഫസ്റ്റ് ഓപ്ഷൻ കൊമേഴ്സ് കൊടുത്താ, അപ്പൊ കിട്ടിയില്ല. പിന്നെ ഹ്യൂമാനിറ്റീസ് കിട്ടിയ ജോഗ്രഫി.
1: ജോഗ്രഫി
2: അപ്പൊ എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചു.
1: ഇവിടുന്ന് പോവാൻ പാലക്ക് ദൂരമില്ലേ?
2: ഉണ്ട്, ഒരു 15-16 കിലോമീറ്റർ ഉണ്ട്.
1: ഈ വർഷം കൂടി ഉള്ളു ഘനശ്യാം അവിടെ?
2: അതെ.
1: ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാ?
2: ഫ്രണ്ട്സ് കൊറേ ഉണ്ട്. അഭിനവ്, അതറ, സൂര്യദേവ്, ദേവാനന്ദ്, പിന്നീട് ദേവാനന്ദ്,
1: ഒരുപാട് പേരുണ്ട്.
2: പിന്നീട് അഭിനദേവ്, പിന്നീട് അഭിജയ്.
1: കുറേ പേരുണ്ട്. ചോദിച്ചാൽ നിങ്ങളൂല്ലേ? അല്ലെ, അത്രക്കെ ഉണ്ട്. കൂടെ പഠിച്ചവർ തന്നെയാണോ ഉണ്ടായിരുന്ന പാലക്കാട്?
2: ഇവര് പുതിയവരാ.
1: പുതിയവരാണ്,
2: പ്ലസ് വണ് വന്നിട്ടാകുമ്പോ. പിന്നെ 10 പേരെ പഠിച്ച അതിലുണ്ട്, അദ്ദേഹം. അവരെല്ലാം സ്കൂളിന്റെ പരിസരത്തായിട്ട്.
1: ഏത് സ്കൂളിൽ പഠിച്ച ആ സമയത്ത്?
2: ഞാൻ അന്നേരം പാലക്കിന് 8ാം ക്ലാസ് മുതല് പ്ലസ് ടു വരെ
1: പാലക്ക് തന്നെയായിരുന്നു. 1 തൊട്ട് 7 വരെ എവിടെ പഠിച്ചത്?
2: 1 തൊട്ട് 4 വരെ മനോഹരവിലാസ് എൽ പി സ്കൂൾ, നാട്ടിൽ തന്നെ ഇല്ല. പിന്നെ വാഴക്കാല് യു പി സ്കൂൾ.
1: തമിഴ് സിനിമയോടാണോ ഇഷ്ടം?
2: തമിഴ് സിനിമ ഇഷ്ടമാണ്, മലയാള സിനിമ ഇഷ്ടമാണ്.
1: മലയാളത്തിലെ ആരും ഇഷ്ടമല്ലേ?
2: മലയാളത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ടോം ആൻഡ് തോമസ്, പൃഥ്വിരാജ്, അങ്ങനെ കുറെ ഉണ്ടല്ലോ. വൻ താരനിരയല്ലേ. നമ്മളതിന്റെ ഒരാളെ മാത്രം പറയുമ്പോ
1: അവർക്ക് വിഷമമായ നമുക്ക് ശരിയാവില്ലല്ലോ അല്ലേ. അപ്പൊ നമുക്ക് തമിഴിലേക്ക് പോവാണെങ്കിൽ വിജയ്. വിജയിന്റെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ട സിനിമ ഏതാ?
2: മെർസൽ.
1: മെർസൽ, അതാണ് ഇഷ്ടപ്പെട്ട സിനിമ?
2: അത് ഇഷ്ടപ്പെട്ടുണ്ട്, എല്ലാം ഇഷ്ടമാണ്.
1: പക്ഷെ കൂടുതൽ തവണ കണ്ടത് മെർസൽ. ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാമാണ്. ഘനശ്യാം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാണ്, നമ്മൾ കേൾപ്പിച്ചു
2: തരാം. ആ
1: പാട്ടാണ്. ആരെങ്കിലും മഞ്ചുവിളാളെ കണ്ടുമുട്ടിയിട്ടുണ്ടോ?
2: ഇഷ്ടംപോലെ കണ്ടുമുട്ടിയിട്ടുണ്ട്.
1: അതുകൊണ്ട് പറയുന്നില്ല, അമ്മ അവിടുന്ന് കേൾക്കാനൊന്നും പോകുന്നില്ല. മഞ്ചുവിളാളെ ആ പാട്ടാണ് കേൾക്കേണ്ടത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട്?
2: കേട്ടോളൂ,
1: സ്വന്തമായിട്ട് കേൾക്കാൻ വേണ്ടിട്ട്. ഫ്രണ്ട്സിനൊന്നും വേണ്ട.
2: ഫ്രണ്ട്സെല്ലാം ഓണൊക്കെ കേൾക്കുമല്ലോ. പിന്നെ ഡെഡിക്കേഷൻ ചെയ്യണില്ല.
1: ഡെഡിക്കേഷൻ അവനവന് വേണ്ടിട്ടല്ലേ. ഓക്കെ. അച്ഛൻ എന്താ ചെയ്യുന്നേ?
2: അച്ഛൻ തേപ്പിന്റെ പണിയാണ്.
1: അച്ഛന്റെ പേരെന്താ?
2: ദിലീപ്. ദിലീപ് കുമാർ.
1: അമ്മയുടെ പേര്?
2: ശ്രീജ.
1: ശ്രീജ. അമ്മ എന്ത് ചെയ്യുന്നേ?
2: അത് കടേന്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്.
1: ഷോപ്പിൽ നിൽക്കുന്നു.
2: ഷോപ്പിൽ നിൽക്കുന്നു.
1: ഓക്കെ. സ്വന്തമായിട്ടുള്ള കടയാണോ?
2: റൂം വാടകയ്ക്കാണ്. പിന്നെ ബാക്കി ഐറ്റംസ് നമ്മൾ തന്നെ.
1: നേരെ അമ്മയെ സഹായിക്കാനാണ്.

0: വരുന്നേ.
1: ആ സഹായിക്കാൻ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും എടുത്ത് കഴിച്ചൂടെ?
0: ഓ അതുകൊണ്ട് കടയിൽ
1: ആ
0: വന്നതുകൊണ്ട് അമ്മ എന്നെ സഹായിക്കും ചെയ്യാം, കൂട്ടത്തിൽ എന്തെങ്കിലും മുട്ടായോ ഇതെല്ലാം കഴിക്കും ചെയ്യാം. വീട് ഇവിടുത്തെ ഈ കടേന്റെ അടുത്ത് തന്നെയാണ്.
1: കുറച്ചങ്ങോട്ട് പോയുണ്ട്.
0: അപ്പൊ ഗണേശാമന് ഇഷ്ടപ്പെട്ട ഗരീസേലുള്ള പാട്ട് നമ്മളെ കേൾപ്പിച്ചു തരാം, സ്വന്തമായിട്ട് കേൾക്കാനെന്നാ പറഞ്ഞത്. അപ്പൊ സ്വന്തമായിട്ട് എന്റെ പാട്ട് കേട്ടോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു,
1: വെൽക്കം.

0: റേഡിയോ മലബാറിലെ അടുത്തതായിട്ട് നമുക്ക് നാട്ടിലെ പാട്ടിലൂടെ പരിചയപ്പെടാം. പേര്
1: ബിന്ദു.
0: ബിന്ദു, ബിന്ദേച്ചി ഇവിടെ മടന്ന സ്കൂളുമായിട്ട് ഇവിടെ അടുത്ത്
1: ഞാനിവിടെ കടയില്
0: നടത്തുക. എന്താ കട?
1: സ്റ്റേഷനറി.
0: കൊറേയോ അവിടെ?
1: ഭർത്താവിന്റെ കൂടെ, ഭർത്താവിന്റെ കടയിൽ സഹായിക്കുന്നു.
0: കൊറേയോ കട നടത്തുന്നേ?
1: ആ, ഒരു 35 വർഷമായി. ഞാൻ കുറച്ച് കാലമായിട്ടുള്ളൂ.
0: എങ്ങനെയാണ് വന്നു തുടങ്ങിയത് കടയിൽ?
1: ഭർത്താവിന് ഭക്ഷണമായി വരും, പിന്നെ
0: അടയിരുന്നു.
1: അടയിരിക്കാതെ അങ്ങനെ കുറച്ച് കാലമായി.
0: വീട്ടിലാർക്കുള്ളത്?
1: വീട്ടിലെ മക്കള്.
0: വീട്ടിലായോ?
1: ഒരാള് പ്ലസ് ടു കഴിഞ്ഞു, ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നു. ഒരാള് 3-ാം ക്ലാസ്സിൽ.
0: എവിടെ?
1: മട്ടന്നൂര് ഗവൺമെന്റ് യു പി സ്കൂള്.
0: ബസ്സിന്?
1: സ്കൂൾ ബസ്സുണ്ട്.
0: പ്ലസ് ടു മോള് എവിടെയാണ് പഠിച്ചത്?
1: പ്ലസ് ടു കതിരൂർ ഹയർ സെക്കൻഡറി സ്കൂള്. അവിടെ കിട്ടിയത്.
0: അങ്ങനെ
1: ഞാൻ എന്റെ വീട് എന്റെ അടുത്താന്ന് അവിടെ നിന്നിട്ട്.
0: കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം?
1: 18 വർഷം.
0: 18 വർഷം. ഇവിടെ എവിടെയാ താമസം? എവിടെ?
1: മുണ്ടയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അടുത്തല്ലേ?
0: മുണ്ടയോട്.
1: മുണ്ടയോട്? പരിയാരം.
0: പരിയാരം, അങ്ങനെ പറയണം. പരിയാരത്ത് മുണ്ടയോട് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലേ. എങ്ങനെ വരിക?
1: ഇവിടെ നടന്നിട്ട് തന്നെ.
0: ആ, ആണല്ലേ.
1: 10 മിനിറ്റ് നടക്കാനുള്ളു.
0: പിന്നെ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ അല്ലേ? മക്കള് എല്ലാരും പോയി കഴിഞ്ഞാൽ ഒറ്റക്ക് നിക്കണം. അങ്ങനെ ഇടത്തേക്ക് വന്നു. നന്നായിട്ട് പാട്ട് പാടുന്നു പറയുന്ന കേട്ടിട്ടുണ്ട്. പാട്ട് ഇഷ്ടമാണ്? അല്ലല്ല, പാട്ട് പാടുന്നു പറയുന്നിട്ടുണ്ട്.
1: മോളി പാട്ട് മാത്രം.
0: നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടായിരിക്കുമല്ലോ ഹസ്ബൻഡ് പറഞ്ഞ പാട്ട് പാടും. ഏത് പാട്ടാ പാടിത്തരുന്നത്?
1: കുറച്ച് വർഷം.
0: ഏതെങ്കിലും ഒരു പാട്ട് പാടാം.
1: രണ്ടുപേര്.

0: പാടിയിട്ടുണ്ടോ എവിടെയെങ്കിലും?
1: എവിടെയില്ല.
0: ഓക്കെ,
1: മോളിപ്പാട്ട് പാടും.
0: പഠിച്ചിട്ടുണ്ടോ? മക്കളാരെങ്കും പാടും?
1: മോള്, മൊത്തം മോള്.
0: ഓക്കെ, അപ്പോ ഈ പരിപാടിയിൽ കൂടി ഒരു പാട്ട് കേൾപ്പിക്കാം. ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഭജനത്തിലെ നീർമിഴിപ്പീലി.
0: ഇങ്ങനത്തെ ടൈപ്പ് പാട്ടാന്ന് തോന്നുന്നു ഇഷ്ടം അല്ലേ? ഓക്കെ, ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ?
1: പ്രകാശ്
0: പ്രകാശേട്ടൻ തന്നെ, ഹസ്ബൻഡിന്. അപ്പൊ പ്രകാശത്തിന് വേണ്ടിയിട്ടുള്ള പാട്ട് കേൾക്കാം. ഫോൺ നമ്പർ പറഞ്ഞു.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: രണ്ടായിരത്തി 2015 പുറത്തിറങ്ങിയ ലാവെൻഡർ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ആലപിക്കുന്നു വിജയ് യേശുദാസ്.

0: സ്പിരിച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: ദി റിപ്പോർട്ടർ എന്ന ചിത്രത്തിൽ നിന്ന് കേൾക്കാം ഒരു ഗാനം. ആലാപനം ഷബീർ, കെ എസ് ചിത്ര.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: കുക്കിലിയാർ എന്ന ചിത്രത്തിലെ പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാം.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: അവരുടെ വീട് എന്ന ചിത്രത്തിലെ വിജയ്, യേശുദാസും മഞ്ജരിയും ചേർന്ന് ആലപിച്ച ഗാനം.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഇനി വിധു പ്രതാപ് ആലപിച്ച ഗാനമാണ് ചിത്രം സിനിമ അറ്റ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ്.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: നിക്കാഹ് എന്ന ചിത്രത്തിൽ നിന്നാണ് അടുത്ത ഗാനം. സച്ചിൻ വാര്യറും രഞ്ജിനിയും ആലപിച്ച ഗാനം.

സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയ

0: ായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: മൈ ഡിയർ മാമൻ എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം. പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ എന്നിവരാണ് ഗാനം ആലപിക്കുന്നത്.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
0: അല്ല അത് ആടുന്നു വാങ്ങണ്ടെന്ന്, ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ, ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: മാണിക്യം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസും ജ്യോത്സ്ന രാധാകൃഷ്ണനും ആലപിച്ച ഗാനം കേൾക്കാം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ആകാശങ്ങളിൽ എന്ന ചിത്രത്തിൽ നിന്നാണ് അടുത്ത ഗാനം. ആലാപനം നജീം മർഷാദ്, സിതാര കൃഷ്ണകുമാർ.

മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9746

0: 7 0 1 8 0 3 7.
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം റേഡിയോ മലബാർ 89.6 FM.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
2: മഴവിൽക്കാവടി എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും സുജാത മോഹനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് കൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 6 മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. വിഴിഞ്ഞത്ത് പുതിയ മത്സ്യബന്ധന തുറമുഖത്തിന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചകഴിഞ്ഞ് തറക്കല്ലിടും. അന്താരാഷ്ട്ര സൈബർ സെക്യൂരിറ്റി സമ്മേളനമായ കൊക്കൂൺ 2026 കൊച്ചിയിൽ തുടക്കം. ഇന്ന് ലോക തപാൽ ദിനം. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം വൈകിട്ട് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി.
1: 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വനിതാ ശിശുവികസന മേഖലയിലെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കി ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കുക എന്നിവ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ 2-ാമത്തേതാണ് ഇത്. സിഎംആർഎൽ എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകൻ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം കൂടാതെ തന്നെ സംസ്ഥാന പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണോ എന്ന നിയമവശമാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. അതേസമയം കോടതി വിധി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന ED നടപടിയുടെ ഭാഗമാണ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. ജയരാജൻ. കൃത്രിമമായ മൊഴിയാണ് നൽകിയതെന്ന് CMRL പ്രതിനിധികൾ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനമായ കൊക്കൂൺ 2026 കൊച്ചിയിൽ തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. 20 സാങ്കേതിക സെഷനുകളിലായി 200 വിദഗ്ധർ 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക, കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ ചൂഷണങ്ങൾക്കെതിരെ പോരാടുക, ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഈ വർഷത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ മാസം 29 വരെയാണ് സമ്മേളനം. ഒക്ടോബർ 19 മുതൽ 23 വരെ 5 ദിവസം അവധിയായിരിക്കും. ഒക്ടോബർ 29 ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം നിയമസഭാ മണ്ഡലങ്ങളിൽ ഭരണകക്ഷിയായ TVK മുന്നേറ്റം. പുതുച്ചേരിയിൽ തട്ടാൻചാവടി സീറ്റ് ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നിലനിർത്തി. കോൺഗ്രസ് 2-ാം സ്ഥാനത്തും DMK 3-ാം സ്ഥാനത്തുമായി. പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വൻ ലീഡ് നേടി വിജയത്തിലേക്ക് നീങ്ങുകയാണ്. അസമിലെ ഗാഗോൻ ലോക്സഭാ സീറ്റിൽ BJP സ്ഥാനാർത്ഥി ദേവാശിഷ് ശർമ്മ ലീഡ് ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണനേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ബഹിരാകാശ രംഗത്ത് രാജ്യം കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സ്വയം പര്യാപ്തതയും ശേഷി വികസനവും ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് ഈ മേഖലയിൽ നടപ്പാക്കുന്നത്. ബഹിരാകാശ രംഗത്ത് 440-ഓളം സ്റ്റാർട്ടപ്പുകളാണ് നിലവിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. TB മുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ജോയിന്റ് സ്ക്വാഡ് ഫോർ ഹെൽത്ത് ജോഷ് ടീം സജ്ജമായി. ക്ഷയരോഗത്തെ ചെറുക്കുകയും സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുകയുമാണ് ജോഷ് ടീമിന്റെ ലക്ഷ്യം. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഗാർഹിക സന്ദർശനം, രോഗവ്യാപനം തടയാനുള്ള സാമൂഹിക ഇടപെടൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ സജീവമാകുന്നതാണ് യുവജന പങ്കാളിത്തമുള്ള ജോഷ് ടീം. ക്ഷയരോഗ നിർണയം വേഗത്തിലാക്കുന്നതിന് AI ടൂൾ ഉൾപ്പെടെയുള്ള ആധുനിക

0: സംവിധാനങ്ങളും ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലാ ടിബി സെന്ററിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം ഓഗസ്റ്റ് 30 വരെ 840 രോഗികളാണ് ജില്ലയിൽ ക്ഷയരോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. പലപ്പോഴും രോഗലക്ഷണങ്ങളെ അവഗണിക്കുന്നതാണ് ചികിത്സയെ സങ്കീർണമാക്കുന്നതെന്നും ജില്ലാ ടിബി ഓഫീസർ ഡോക്ടർ രശ്മി മാത്യു പറഞ്ഞു.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് റാഞ്ചിയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6-ാം പാദ മത്സരങ്ങളും ഇന്ദിരാഗാന്ധി വള്ളംകളിയും നാളെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കും. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ നെഹ്റു ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയ 9 ചുണ്ടൻ വള്ളങ്ങൾ CBL മത്സരത്തിൽ മാറ്റുരയ്ക്കും. ഇതോടൊപ്പം ചെറുവള്ളങ്ങളുടെ പ്രാദേശിക മത്സരവും വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരവും നടക്കും. ഇന്ത്യൻ നേവിയുടെയും ഫയർഫോഴ്സിന്റെയും അഭ്യാസ പ്രകടനങ്ങൾ, സംഗീത കലാപരിപാടികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വള്ളംകളി മത്സരത്തോടനുബന്ധിച്ച് കൊച്ചി വേമ്പനാട്ട് കായലിൽ വാട്ടർ മെട്രോ ബോട്ട് ഗതാഗതത്തിന് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തി.
1: വ്യാജ ഒപ്പ് ആരോപണം ഉന്നയിക്കപ്പെട്ട ദിവസങ്ങളിൽ കൌൺസിലർ സുഗതൻ കോർപ്പറേഷനിൽ എത്തിയിരുന്നു എന്നതിന് മാധ്യമദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളുണ്ടെന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. CPM കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ ഭാഗമായാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പരാതിയിൽ പോലീസ് കേസെടുത്തതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിനാണ് മാനനഷ്ടക്കേസ് നൽകിയതെന്നും മേയർ വ്യക്തമാക്കി. സുഗന്ധ വ്യഞ്ജന കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് റിഫോം ഉത്സവ് സെമിനാർ കൊച്ചിയിൽ നടന്നു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ജ്ഞാനേന്ദ്ര ഡി ത്രിപാഠി ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ 2030 $10 ബില്യൺ കയറ്റുമതി കൈവരിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായ വിഗ്രഹഘോഷയാത്ര പത്മനാഭപുരത്തു നിന്ന് പുറപ്പെട്ടു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടന്നതോടെയാണ് വിഗ്രഹഘോഷയാത്രയ്ക്ക് തുടക്കമായത്. തേവാരക്കെട്ടിൽ സരസ്വതി വിഗ്രഹം ആനപ്പുറത്തും വേളിമല കുമാരസ്വാമി ശുചീന്ദ്രം 300 വിഗ്രഹങ്ങൾ പല്ലക്കിലുമാണ് എഴുന്നള്ളിച്ചത്. ഇന്ന് രാത്രി തമിഴ്നാട് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ വിഗ്രഹങ്ങളെ ഇറക്കി പൂജ നടത്തും. നാളെ കേരളം തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിലെത്തുമ്പോൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്ന് ലോക തപാൽ ദിനം. സേവിംഗ്സ് ബാങ്ക്, ഇൻഷുറൻസ്, ഇ കൊമേഴ്സ്, ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ സാമ്പത്തിക സേവനങ്ങൾ എന്നിവയിലൂടെ തപാൽ മേഖല കൈവരിച്ച ആധുനിക മാറ്റങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി കേരള പോസ്റ്റൽ സർക്കിൾ തിരുവനന്തപുരം സംഘടിപ്പിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ചീഫ് പോസ്റ്റ്മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് നിർവഹിച്ചു. ഫ്ളൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ആദരിക്കാനായുള്ള പ്രത്യേക തപാൽ കവർ അദ്ദേഹം മേയർ VV രാജേഷിന് നൽകി പ്രകാശനം ചെയ്തു. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ മാസം 28 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകൻ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. സമ്മേളനം 9 ദിവസം. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ്

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490297089. 2 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ചലച്ചിത്രഗാനങ്ങൾ. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8 മണിക്ക് സർഗജാലകം. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. 9 മണിക്ക് ഗാനലയം. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സ്വന്തം മകനായി സ്നേഹിച്ച ഹതിരതരെന്ന അച്ഛനെ സമ്മാനിച്ചതിന് മഹാറാണി കുന്തി ദേവിയോട് ഈ മകൻ കടപ്പെട്ടിരിക്കുന്നു.
1: അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണികൾക്ക് മുത്തം നൽകാൻ ജനവേജയ അച്ഛന് പകരം നീ വേണം. ഇനി അച്ഛാ
2: നാടകാസ്വാദകർക്ക് മുന്നിൽ റേഡിയോ മലബാറിന്റെ രംഗവേദി ഉണരുകയാണ്.
3: തൃപ്തിയായില്ലേ നിനക്ക്? നിന്റെ ആഗ്രഹം പോലെയെല്ലാം നടന്നില്ലേ? നീയാണ്, നിന്റെ ശാപമാണ് എന്നെ വിധവയാക്കിയത്. എന്തൊരു
4: വിധിയാണിത്! കരങ്ങളിൽ വിഫലമാം സ്വപ്നങ്ങൾ.
2: നാടകങ്ങൾ, നാടക ഗാനങ്ങൾ.
5: ഒരു മകനെ പോലെ സ്നേഹിച്ചതല്ലേ എന്ന് ആ മനസ്സിനെ മുറിവേൽപ്പിച്ച് ഈ മകനോട് ക്ഷമിച്ചു.
6: ക്ഷമിക്കാൻ മാത്രം നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മകനെ.
2: ഒരാഴ്ച, ഒരു മണിക്കൂർ.
3: വെറുപ്പാണ് നിങ്ങളോട് എനിക്ക്.
2: വാചികാഭിനയത്തിന്റെ വാതായനങ്ങളിൽ നാടകാവതരണത്തിന്റെ ശ്രവ്യാനുഭവം നാടകനേരം.
7: ഇനി നാട്ടുവിശേഷം. കരിവെള്ളൂർ മണക്കാട് കോട്ടൂർ പറമ്പ് മടയിൽ ചാമുണ്ടി ദേവസ്ഥാനം നവരാത്രികാല ചുറ്റുവിളക്ക് ഈ മാസം 11 മുതൽ 21 വരെ നടക്കും. NH 66 കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ജംഗ്ഷനിലും സിറ്റി സെന്റർ ജംഗ്ഷനിലും നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം ഇന്നു മുതൽ 2 ആഴ്ചത്തേക്ക് നിയന്ത്രിക്കും. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം ഞായറാഴ്ച ആരംഭിക്കും. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം ഗ്രന്ഥപൂജ, വാഹനപൂജ, വിദ്യാരംഭം, സരസ്വതീ പൂജ, വിദ്യാസൂക്ത പുഷ്പാഞ്ജലി എന്നീ വിശേഷാൽ വഴിപാടുകളോടെ ആഘോഷിക്കും. ഈ മാസം 11 മുതൽ 21 വരെ വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രം സരസ്വതീ മണ്ഡപത്തിൽ സംഗീത പരിപാടി ഉണ്ടായിരിക്കും. തലശ്ശേരി ചിറക്കര കുഴിപ്പങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ ഈ മാസം 11 മുതൽ 14 വരെ വൈകിട്ട് ആധ്യാത്മിക പ്രഭാഷണം ഉണ്ടായിരിക്കും. മാതൃഭൂമി സീഡ്സ് 2025-26 വർഷത്തെ മികച്ച പ്രവർത്തനം നടത്തിയ കണ്ണൂർ ജില്ലയിലെ വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാര വിതരണം നാളെ കണ്ണൂർ താവക്കരയിലെ മലബാർ റെസിഡൻസിയിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക് ഉദ്ഘാടനം ചെയ്യും. പള്ളിക്കുന്ന് നൂപുരം നാട്യഗൃഹം നവരാത്രി ആഘോഷം ഈ മാസം 11 മുതൽ 21 വരെ നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

0: വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ മരുന്നുകളുടെ ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. മൂന്ന് സംസ്ഥാനങ്ങളിലെ അഞ്ച് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ടി വി കെയും പശ്ചിമബംഗാളിൽ ബി ജെ പിയും മുന്നിൽ. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസിന് വിജയം. ലോക തപാൽ ദിനത്തിൽ ആശംസകൾ നേർന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്യൂർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് തുടക്കം കുറിച്ചു. പതിനാറാം കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്തുക, ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തബോധം വളർത്തുക, കേന്ദ്ര സംസ്ഥാന സഹകരണം മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ രണ്ടാമത്തേതാണിത്. ഇന്നലെ ആരംഭിച്ച ദ്വിദിന ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അംഗൻവാടി കേന്ദ്രങ്ങളെ പുനർവിഭാവനം ചെയ്യൽ, കുട്ടികളുടെ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തൽ, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കൽ തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടക്കുന്നത്. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പരമാവധി വിൽപ്പന വിലയുടെ 30% ലാഭവിഹിതം പരിമിതപ്പെടുത്താനാണ് നിർദ്ദേശം. ഇതുവഴി മരുന്നുകളുടെ വില 70% വരെ കുറയും. അർബുദ ചികിത്സാ ചെലവ് രോഗബാധിതർക്കുണ്ടാക്കുന്ന ഭീമമായ ബാധ്യത കണക്കിലെടുത്താണ് നടപടി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിന്റെ കീഴിലുള്ള വിദഗ്ധ സമിതി മരുന്നുകളുടെ പട്ടിക അന്തിമമാക്കുന്നതോടെ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കും. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 3 ദിവസത്തെ സിംഗപ്പൂർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ സിംഗപ്പൂർ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതും നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. സിംഗപ്പൂർ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, നൈപുണ്യ വികസനം തുടങ്ങിയവ കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ചകൾ. ഇന്ത്യയിലെ നിക്ഷേപക സാധ്യതകൾ വിശദമാക്കുന്നതിനായി ആഗോള നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നിസ്വാർത്ഥ സേവനങ്ങളാണ് തപാൽ വകുപ്പ് രാജ്യത്ത് നൽകിവരുന്നതെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ലോക തപാൽ ദിനത്തിൽ എല്ലാ ഡാക് സേവക്മാർക്കും അദ്ദേഹം ആശംസകൾ നേർന്നു. തപാൽ സേവനമെന്നത് ജനസേവനം തന്നെയാണെന്നും ഡിജിറ്റൽ ആശയവിനിമയത്തിന്റെ കാലഘട്ടത്തിൽ തപാൽ വകുപ്പും മാറ്റങ്ങളിലേക്ക് കടന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Dark Seva is a Jana Seva. And with our new postal apps, Dark Mitra and Seva Mitra, both of these applications reach out on the one hand to our Dakya community, on the other hand to our customers. In an age of digital communication, India Post is also endeavoring to fulfill each one of your aspirations, an organization that selflessly serves us day and night.
0: ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി കേരളത്തിലെ 6 കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്യൂർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് തുടക്കം കുറിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസുകൾക്കിടയിൽ ബുക്ക് ചെയ്ത സ്പീഡ് പോസ്റ്റ് പാഴ്സലുകളും സ്പീഡ് പോസ്റ്റ് രേഖകളും അടുത്ത പ്രവൃത്തി ദിവസം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. തപാൽ വകുപ്പ് ഏറ്റവും കൂടുതൽ പാഴ്സൽ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്ന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ചടങ്ങിൽ പറഞ്ഞു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അശോക് ആനന്ദ് എന്ന 8482 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധരാപുരം മണ്ഡലങ്ങളിൽ ടി വി കെ ആണ് ലീഡ് ചെയ്യുന്നത്. പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് മുന്നിലെത്തിയിരിക്കുന്നത്. അസമിലെ നാഗോൺ മണ്ഡലത്തിലും ബി ജെ പി ലീഡ് ചെയ്യുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ മാസം 29 വരെ നീളുന്ന സമ്മേളനത്തിൽ 9 ദിവസമാണ് സഭ ചേരുകയെന്നും സ്പീക്കർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉപധനാഭ്യർത്ഥനകൾ, ധനവിനിയോഗ ബില്ലുകൾ തുടങ്ങിയവ സമ്മേളന കാലയളവിൽ സഭ പരിഗണിക്കും.
3: കേരള നിയമസഭയുടെ അടുത്ത സമ്മേളനം 12-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. 12-ാം തീയതി ആരംഭിച്ച് ഒക്ടോബർ 29 ആണ് ഏറ്റവും അവസാനത്തെ ദിവസത്തെ സമ്മേളനം. 12, 13, 14, 15, 16, 27, 28, 29 ഇങ്ങനെയാണ് നമ്മളിത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്.
0: CMRL എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം കൂടാതെ തന്നെ സംസ്ഥാന പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണോ എന്ന നിയമവശമാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും FIR രജിസ്റ്റർ ചെയ്യണമെന്നുമാണ് ED ഹർജിക്കാരനും വാദിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ബഹിരാകാശ രംഗത്ത് രാജ്യം കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
4: ബഹിരാകാശ രംഗത്ത് ആഗോള സ്വീകാര്യതയുള്ള സാങ്കേതിക മുന്നേറ്റത്തിലൂടെ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് ഇന്ത്യ കൈവരിച്ചിട്ടുള്ളത്. സാറ്റലൈറ്റ്, ചാന്ദ്ര ദൌത്യങ്ങൾക്ക് പുറമെ ചൊവ്വ, സൌരമണ്ഡലം എന്നിവ കേന്ദ്രീകരിച്ചുള്ള ദൌത്യങ്ങളും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. സ്വയം പര്യാപ്തതയും ശേഷി വികസനവും ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് ഈ മേഖലയിൽ നടപ്പാക്കുന്നത്. ബഹിരാകാശ രംഗത്ത് 440-ഓളം സ്റ്റാർട്ടപ്പുകളാണ് നിലവിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ നിക്ഷേപം കഴിഞ്ഞ 5 വർഷത്തിനിടെ 6 മടങ്ങ് വർദ്ധിച്ചതും ഏറെ ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ടെറിട്ടോറിയൽ ആർമി സ്ഥാപക ദിനത്തിൽ ആശംസകൾ നേർന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അർപ്പണബോധത്തോടെ രാജ്യത്തെ സേവിക്കാനുള്ള പൌരന്മാരുടെ ദൃഢനിശ്ചയത്തെ ടെറിട്ടോറിയൽ ആർമി അന്വർത്ഥമാക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാമത്തെ മത്സരം ഇന്ന്. റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് കളി ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. സൌദി അറേബ്യയിലെ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതർ. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, നജ്റാൻ വിമാനത്താവളം, ഖമീസ് മുഷെയ്ത്തിലെ വ്യോമസേനാ താവളം എന്നിവിടങ്ങളിലാണ് ഇന്നലെ ആക്രമണമുണ്ടായത്. 3 ബാലിസ്റ്റിക് മിസൈലുകൾ സൌദി വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ, ആകാശ എയർ ഉൾപ്പെടെ പ്രമുഖ വിമാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചു. സൌദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സൌദിയിലെ ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദ് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. അധികൃതരുടെ നിർദ്ദേശങ്ങൾ പ്രവാസികൾ കൃത്യമായി പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ വീടുകളിൽ തന്നെ തുടരണമെന്നും എംബസി വ്യക്തമാക്കി. ഇന്ത്യൻ കമ്പനികളായ ഇൻഫോസിസ്, TCS, വിപ്രോ, HCL എന്നിവയുൾപ്പെടെ 8 പ്രമുഖ സാങ്കേതിക വിദ്യ ഔട്ട്സോഴ്സിംഗ് കമ്പനികളുടെ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് നടപടികൾക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്ക. കോഗ്നിസെന്റ്, ക്യാബ് ജെമിനി, മൈക്രോസോഫ്റ്റ്, അഡോബ് എന്നീ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. കമ്പനികൾക്കെതിരെ ഫെഡറൽ അന്വേഷണങ്ങൾ തുടരുന്നതിനിടെയാണ് നടപടി. കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിച്ച് അമേരിക്കൻ തൊഴിലാളികളെ മാറ്റിനിർത്താൻ കമ്പനികൾ പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ സംവിധാനം ഉപയോഗിക്കുന്നതായി വൈസ് പ്രസിഡന്റ് JD Vance പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ മൈക്രോസോഫ്റ്റ് നിഷേധിച്ചു. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ, വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 802 പോയിന്റും നിഫ്റ്റി 262 പോയിന്റും നേട്ടത്തിലാണ് വ്യാപാരം തുടരുന്നത്. സ്വർണവിലയിൽ വർധന. പവന് 840 രൂപ കൂടി. 110,520 രൂപയും ഗ്രാമിന് 13,815 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ മരുന്നുകളുടെ ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. 3 സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ TVKയും പശ്ചിമബംഗാളിൽ BJPയും മുന്നിൽ. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസിന് വിജയം. ലോക തപാൽ ദിനത്തിൽ ആശംസകൾ നേർന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കേരളത്തിലെ 6 കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്വർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് തുടക്കം കുറിച്ചു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാമത്തെ മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409 2 97 08 96. ആദ്യ കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ചേച്ചി, റേഡിയോ എടുത്ത് കുറച്ച് മാറി നിൽക്കോ. ആരാണ്? എന്നാലും സൗണ്ട് കേൾക്കുന്നു, എന്റെ സൗണ്ട് ഞാൻ തന്നെ കേൾക്കുന്നു. കുറച്ചുകൂടി മാറൂ, കുറച്ചുകൂടി കുറച്ചുകൂടി പെട്ടെന്ന്. ഉണ്ട്, റേഡിയോയുടെ വോളിയം ഒന്ന് കുറക്കാൻ പറഞ്ഞാ മതിയേ. വോളിയം കുറച്ചോളൂ ചേച്ചി, എന്റെ സൗണ്ട് തന്നെ എക്കോ അടിക്കുന്നു. പേര് പറയോ, ആരാണ്?
2: പത്മാവതി. പത്മാവതി
1: ഏതാ സ്ഥലം?
2: സ്ഥലം വട്ടിപ്പുറം, കെ സി നഗർ.
1: ആ, കുറച്ചായി സംസാരിച്ചിട്ടല്ലേ? നല്ല മഴ ഉണ്ടെന്ന് തോന്നുന്നു പുറത്ത്. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഏത് പാട്ടാ? ഓ, എല്ലാരും സുഖായിരിക്കുന്നു. ഏത് പാട്ടാ കേക്കുന്നത്?
2: തുമ്പയും തുളസിയും എന്നുള്ള പാട്ടില്ല,
1: പാടുന്നോ?
2: രണ്ടുപേരും സിനിമ ഓർമ്മയില്ലേ? അത്
1: മേഘം.
2: ആ, മേഘം. ശരി, അതെ.
1: പാടുന്നോ രണ്ടുപേരെ?
2: ഇല്ലപ്പോ ഇല്ലപ്പാ.
1: എന്താ പാടാറുണ്ടോ?
2: ആ, ശരി.
1: അല്ല ചേച്ചി, പാട്ട് പാടാറുണ്ടോ? മൂളിപ്പാട്ട് രണ്ടുപേരും എനിക്ക് കൂടി പാടിത്തരൂ.
2: തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയ്യാൽ വിരിയണ മലനാട്.
1: അത്ര മതിയല്ലേ? ഭക്ഷണൊക്കെ കഴിച്ചിട്ടാണോ വിളിക്കുന്നേ?
2: ഇല്ല, കഴിച്ചില്ലാകുന്നേ ഉള്ളു.
1: എന്താ ഇത്ര ലേറ്റ് ആയത്?
2: ലേറ്റ് 1 മണി ആയിരുന്നല്ലേ ഉള്ളു. അതെന്നല്ലേ ഉള്ളു?
1: 1 മണി അല്ലേ ഭക്ഷണത്തിന് ടൈം?
2: 1.5 2 മണിക്കുള്ളിലായിട്ട് അങ്ങനെ കഴിക്കും.
1: ആ, നമ്മള് 2 മണിക്കേ കഴിക്കുള്ളൂ, അപ്പൊ കഴിച്ചാ മതി. എനിക്ക് തോന്നുന്നു ചേച്ചി റേഡിയോയിലും കൂടി ശ്രദ്ധിക്കുന്നോണ്ട് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നു. നമുക്ക് പാട്ട് കേൾക്കാം. റേഡിയോ റേഡിയോയിൽ ശ്രദ്ധിക്കരുത് കേട്ടോ.
2: ഓക്കെ,
1: അടുത്ത തവണ വിളിക്കുമ്പോ ശ്രദ്ധിക്കാം. ഇപ്പൊ പാട്ട് കേട്ടോ.
2: ശ്രദ്ധിക്കാം.
1: ഓക്കെ, സന്തോഷം.
2: ഓക്കെ.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836, 8078-502-836.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656-120-022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്

0: 9496742000 9446242000 SK Doors, Thalassery Road, Mattandur.
1: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങൾ തുടരുന്നു. ഹലോ
2: ഹലോ ഹലോ,
1: നമസ്കാരം.
2: ദേവിയച്ചി,
1: ഏത് പാട്ടാണ് ഇന്ന് കേൾക്കണ്ടേ?
2: എന്തോ ആരോ ശത്രു ആരുന്നില്ല പാട്ട്.
1: എന്താ ഇപ്പൊ ഈ പാട്ട് ചോദിക്കാൻ കാരണം? അതെന്താണ്? ചിരിയൊക്കെ
2: ശരിയാണപ്പാ, ചിരിയേ ഉള്ളു, വേറെ ഒന്നുമില്ല.
1: അതെയാ, നമുക്ക് അതല്ലേ വേണ്ടത്.
2: അതേ ഉള്ളു,
1: അതല്ലേ വേണ്ടത്. എന്തുണ്ട് വിശേഷം? വിശേഷം എന്തുണ്ട്?
2: നല്ല മഴയാണ് ഇവിടെ.
1: ഇവിടെയുണ്ട് കേട്ടോ. നല്ല
2: മഴയുണ്ട്,
1: മിന്നലൊക്കെ ഇടിയൊക്കെ ഉണ്ട്.
2: കേക്കുന്നില്ല.
1: പുറത്താണോ ഉള്ളത്? പുറത്തുനിന്നാണോ വിളിക്കുന്നത്?
2: ഞാനിപ്പോ ആത്താ, റേഡിയോ പുറത്തായുള്ളൂ, ഞാൻ ആത്താള്ളൂ.
1: അതെയോ, റേഡിയോ ആരാ കേൾക്കുന്നേ?
2: കേൾക്കുന്ന ആരുടെ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ.
1: അതെയാ, അപ്പൊ ചോദിച്ച പാട്ട്, പാട്ട്
2: എല്ലാവർക്കും വേണ്ടി.
1: ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിട്ടാണ് ചോദിച്ചത്.
2: എല്ലാവർക്കും വേണ്ടി.
1: അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
2: പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
2: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനു.
1: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം,
2: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
1: ഇനിയിപ്പോ എന്നാ ചെയ്യാ?
2: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
1: എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ വേണ്ടി വരൂലേ?
2: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിലെ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
1: നീ പറഞ്ഞതാ ശരി.
3: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്.
5: ഹലോ നമസ്കാരം.
4: ഹലോ നമസ്കാരം. എന്നെ പറയാൻ വിട്ടില്ലല്ലോ, എന്തിന്റെ വിശേഷം? പറയൂ, ആരാണെന്ന് പറയൂ. എനിക്കറിയാം, നല്ല ശ്രോതാക്കള് ഒന്നും കൂടി അറിയണ്ടേ, അതുകൊണ്ട് പറയൂ.
5: നിങ്ങൾ
4: പാറക്കാടിയാന്ന് അറിയാം, അതിന്റെ പേരിന് അത് രണ്ടു പേരുണ്ട്, ആരാണെന്ന് പറയൂ.
5: രണ്ടുപേരാണ്?
4: ആഹാ, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാറില്ലേ? ആയിക്കോട്ടെ. എന്താണ് സജിത്ത് വിശേഷം? സുഖല്ലേ? സംസാരിക്കാൻ ഓർമ്മയായി പോയി. എന്താണ്, വിളിയൊന്നും ഇല്ലാത്തത്? ആ, മഴയുണ്ടല്ലേ, നല്ല മഴയില്ലേ ഇന്ന്? ഏ, നമ്മളെ മഴ കുറച്ച് അങ്ങോട്ടേക്ക് വിട്ടാലോ, ഇവിടെ നല്ല മഴയാ. മഴയോട് വരാൻ പറയാം, ഞാൻ പറഞ്ഞു. ഓ, സുഖായിരിക്കുന്നു. ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ? എങ്ങനെ? സൂര്യോടാന്നോ പാടാൻ പറയണ്ടേ? സൂര്യ ലൈവിൽ ഇല്ലല്ലോ, ടെക്നിക്കൽ അല്ലേ, അപ്പൊ സൂര്യ എങ്ങനെ പാടും? ഞാൻ പറഞ്ഞോളാം. ആ, സൂര്യോട് ഞാന് ഭക്ഷണം കഴിക്കുമ്പോ എനിക്ക് പാടിത്തരാൻ പറയാം. നിങ്ങൾ പറഞ്ഞു തന്നെ പറയാം. ആഹാ, വേറെ എന്തിന്റെ വിശേഷം? ആ, മഴക്കാറുണ്ട്. ആ, ഞങ്ങൾ അങ്ങോട്ട് വിട്ടു, അതങ്ങോട്ട് വരികയാണ്. ആ, ഇപ്പൊ വരും. ഒരു 5 മിനിറ്റ്, 5, 10 കൗണ്ട് ചെയ്തു നിന്നോളൂ, അപ്പോഴത്തേക്ക് വരും. നാടകം കേട്ടിട്ടില്ലേ? നാടകം കേട്ടിട്ടില്ല അല്ലേ? അപ്പൊ നമുക്ക് സെറ്റാക്കാം, കുഴപ്പമില്ല, നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്, നമ്മളൊന്ന് സെറ്റാക്കി
5: തരാം.
4: ആയിക്കോട്ടെ, പകല് ലൈറ്റ് ഇടണ്ടല്ലോ, രാവിലെ 9:30 നാടകം ഇല്ലേ? വെറുതെ പറയല്ലേ സജിത്തെ. ആ ശരി, നമ്മൾ അങ്ങോട്ട് വന്ന് സെറ്റാക്കി തരാം, എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട്. ഏട്ടനോട് പറഞ്ഞേക്കൂ, അപ്പൊ പാട്ട് കേട്ടോളൂ, മഴ വരുന്നതിന് മുന്നേ പാട്ട് കേട്ടോളൂ. ഏ, ആ കൊടുത്തോളൂ. ബൈജു അല്ല, ചന്ദ്രലേഖയാണ്.
6: ഹലോ, ചന്ദ്രലേഖ മാഡം?
4: ഓ മാഡം, മാഡം ഒന്നും വേണ്ട, ചന്ദ്രലേഖയാണ്. ആയിക്കോട്ടെ, എന്തിന്റെ വിശേഷം? സുഖല്ലേ? ഓ, ഇവിടെയും നല്ല
6: വിശേഷം.
4: എത്ര നാളായി സൗണ്ട് കേട്ടിട്ട്, ഓർമ്മയായി പോയി. ഞാനതാ പറയുന്നേ, ഇടക്ക് വിളിക്കണേ, ഇങ്ങനെ മറന്നുപോയത് കേട്ടോ നമ്മളാ. ഞങ്ങൾ വരും, പക്ഷെ നിങ്ങളോട് എപ്പോഴാ വരുന്നെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെയോ ഒരുക്കി വെക്കും. കഴിഞ്ഞ തവണ മാങ്ങയും കൈതച്ചക്കയും ഒക്കെ പറിച്ചു വെച്ചോലെ, അതുകൊണ്ട് നമ്മൾ പറയാതെ വരും. അല്ല, പണ്ട് ചെയ്തു, പണ്ട് കൈതച്ചക്കയൊക്കെ എടുത്തു വെച്ചിട്ടില്ലേ, ചക്കയൊക്കെ പറിച്ചു വെച്ചിട്ടില്ലേ. അതെ, അതുകൊണ്ട് നമ്മള് പറയാതെ വരാം. നിങ്ങൾ എന്തെങ്കിലും ഒരുക്കി വെച്ചാലോ, നമുക്ക്
5: ഉറപ്പായിട്ടും
4: വരും ഇത്തവണ. നമ്മള് പറ്റിക്കൂല, സത്യം വരും, എന്തായാലും വരും ട്ടാ. ഭക്ഷണം കഴിച്ചോ? അതെ, എന്നാ വേഗം പാട്ടും കൂടി കേട്ടിട്ട് പാട്ടിനൊപ്പം ഭക്ഷണവും കൂടി കഴിച്ചോളൂ. അമ്മേനെ ദേഷ്യം പിടിപ്പിക്കണ്ട,
5: നമുക്ക് മില്ലിൽ പോകണം.
4: ആയിക്കോട്ടെ, നമ്മുടെ അന്വേഷണം പറയണം. റേഡിയോ മലബാറിന്റെ
5: ടീം
4: അമ്മയോട് പറയണം.
5: അപ്പൊ അന്വേഷണമൊന്നും വേണ്ട.
4: ആ അന്വേഷണം ഞാൻ കൊടുക്കാം. ഇവിടെ ആർക്കൊക്കെ കൊടുക്കണം? എല്ലാവർക്കും കൊടുക്കണം. ആ മാഷിക്ക്, മാഷി ഉണ്ടായിരുന്നു ഇവിടെ, മാഷി കേൾക്കുന്നുണ്ടാവും വിചാരിക്കാം.
5: ബാബേന്റെ
4: ആണോ? എപ്പോഴാ? 27-നാണ്. അപ്പൊ അതിനു മുന്നേ വിളിക്കില്ലേ? ആ പെരുന്നാളായ അല്ലെങ്കിൽ സന്ദേശം അയക്കാൻ പറയാം അവരോട്. ആ അപ്പൊ ഞങ്ങളുടെ ബർത്ത്ഡേ വിഷസ് അഡ്വാൻസ് ആയിട്ട് അറിയിക്കൂ. ബാവേന ആണോ? ആണോ, ഹാപ്പി ആണോ ആള്?
5: സൂപ്പർ അല്ലേ.
4: അതെയോ, പോവാൻ ഇഷ്ടാണ്? ആണോ, നമ്മളെ പോലെ അല്ലല്ലേ. ആഹാ, അതെല്ലേ. പറഞ്ഞുതരൂ, സൂക്ഷിക്കണം. ഇപ്പോഴത്തെ കുട്ടികളോട് പറയുമ്പോ
5: ഒരു പാട്ടിന്റെ പരിചയം
4: ഒരു ദിവസം നമ്മള് ലൈവില് വിളിക്കുമ്പോഴും സംസാരിക്കാൻ പറയണം
5: കേട്ടോ.
4: വന്നാല് സൺഡേ ഉണ്ടാവുമല്ലോ സ്കൂളില്ലല്ലോ. അമ്മ സംസാരിക്കുക കൊടുത്തോളൂ.
7: ഹലോ
4: അമ്മ, സുഖാണോ?
7: ആ സുഖാണേ.
4: എന്തിന്റെ വിശേഷം?
7: എന്ത് വെച്ചപ്പോ ഇവരെ രണ്ടാളെ നോക്കിട്ട്?
4: ആണാ, ഭക്ഷണമായിട്ട് അമ്മ വിളിക്കുന്നുണ്ട്. ഞങ്ങള് പോവാതിരിക്കാന്നാ പറഞ്ഞ. ഞാൻ പറഞ്ഞു ദേഷ്യം പിടിപ്പിക്കണ്ട, വേഗം പോടുന്ന്. ആയിക്കോട്ടെ, എന്നാ പിന്നെ സമയം കളയണ്ട, വണ്ടി മിസ്സായി പോണ്ട. നമ്മള് പരിപാടി കേൾക്കാറുണ്ടാവുന്ന് വിചാരിക്കുന്നു. പാട്ട് കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കട്ടെ.
7: എല്ലാ പാട്ടും കേൾക്കാം, എല്ലാതും കേൾക്കലുണ്ട്.
4: അമ്മയുടെ പേരെന്തായിരുന്നു?
7: എന്റെ പേര് ദേവി.
4: ദേവി?
7: ആ,
4: നേരത്തെ ഒരു ദേവി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു.
7: മൂലക്കായി പോലെ പിന്നെന്താ വേണ്ടേ.
4: സാറല്ല, അവരുടെ സന്തോഷം, അവരെ സന്തോഷിപ്പിക്കാൻ ഇങ്ങനെ നമുക്ക് പാട്ടെല്ലാം കേൾപ്പിച്ചു കൊടുക്കാം. പറഞ്ഞു, ഇപ്പൊ ബാവയുടെ പിറന്നാള്. നന്നായിട്ട് സംസാരിക്കുന്നു പറഞ്ഞു. ഒരു ദിവസം ഫോൺ വിളിക്കുമ്പോ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആഘോഷം ഉണ്ടോ? പിറന്നാൾ ആഘോഷിക്കുന്നുണ്ടോ? എവിടെയായിരുന്നു സ്ഥലം അവരിപ്പം? ചാലക്ക് പോവാറുണ്ടോ
7: അങ്ങോട്ട്?
4: അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്ന്
7: പറയണേ.
4: എന്തായാലും വിളിപ്പിക്കൂട്ടോ. അപ്പൊ ശരി, എന്നാലും പാട്ട് കേട്ടോളൂ, അവരോട് പറഞ്ഞേക്കൂ.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: എടാ, നീ എന്നാ ഇങ്ങനെ കൂട്ടിലിട്ട് വേര് കളിക്കും പോലെ കളിക്കുന്നു, എന്നാ നിന്റെ പ്രശ്നം?
2: എന്റെ കഷ്ടകാലം തുടങ്ങി അത്ര എന്നെ.
1: നീ എന്ത് കഷ്ടകാലത്തിന്റെ കാര്യമായി പറയുന്നു?
2: എല്ല മനുഷ്യ, മീൻ മുറിച്ച ഞാൻ എടിയ നീട്ടി മറിക്കല്, ബാക്കി വന്ന വേസ്റ്റെല്ലാം ഞാൻ എടിയ കൊണ്ട് കളയല്. ഈ മതിലിന്റെ അപ്പുറത്തല്ലേനുവാ, അപ്പുറത്ത് പുതിയ താമസക്കാർ വന്നോലും. ഇനി ഇപ്പൊ എന്നെ കാടിടാൻ പറ്റുവാ?
1: അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ. അതിനല്ലേ 2 റിംഗ് കമ്പോസ്റ്റ് ഇവിടെ ഉള്ളത്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04902970896. അടുത്ത കോളർ വെയിറ്റ് ചെയ്യുന്നു. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: ധർമ്മൻ കൂത്തുപറമ്പ്.
0: ആഹാ, എന്തുണ്ട് വിശേഷം? കുറെ ആയില്ലേ വിളിച്ചിട്ടല്ലേ?
1: നല്ല വിശേഷം. മഴ, ഒരു മഴ കഴിഞ്ഞ അടുത്ത മഴ വരുന്നുണ്ട്.
0: ആ, ഒരു മഴ ഇപ്പൊ നന്നായിട്ട് വന്നു പോയി അല്ലേ? എല്ലാക്കിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമ്മളിപ്പം പാറക്കാടി എന്ന് വിളിച്ചപ്പോ അവർ അവിടെ ഒന്നും എത്തിയിട്ടില്ല പറഞ്ഞു മഴ. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് പാട്ടാ ഇന്ന് ധർമ്മട്ട കേൾക്കണ്ടേ?
1: എനിക്ക് ഓമനിക്കാൻ ഓർമ്മ വയ്ക്കാൻ എന്നൊരു സിനിമയില് അതില് പുടവ ഞൊറിയും പുഴതൻ എന്നൊരു പാട്ടില്ലേ,
0: യേശുദാസും ലതികി
1: ആലപിച്ചതല്ലേ?
0: ഈ പാട്ട് തന്നെയാണോ രണ്ടുപേര് പാടി തരുന്നേ?
1: വേറൊരു പാട്ട്
0: പാടിത്തരട്ടെ.
1: ഗഗനനീലിമ മിഴികളിലെഴുതും കുസുമച്ചാരുതയൂ, ഗഗനനീലിമ മിഴികളിലെഴുതും കുസുമച്ചാരുതയൂ, പ്രണയശൂണിമ കവിളിലെഴുതും മേ

0: ഹലോ, ഇടക്ക് വേർഡ്സ് മുക്കിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, എന്തായാലും നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. എവിടെയെങ്കിലും ഇപ്പൊ അടുത്തെങ്ങാനും പാടിയോ പാട്ട്?
1: ആ, നമ്മളെ ഇവിടെ മൂന്ന് ക്ലബുണ്ട്. വീടിന്റെ അടുത്ത് പൂക്കോടിലെ മഹാത്മാ ക്ലബും, പിന്നെ കുറ്റിപ്പുറത്തിലെ പാട്ടനപാലാടിയും, പിന്നെ വീടിന്റെ അടുത്ത് തന്നെ ഇപ്പൊ അടുത്ത് നിന്നും തുടങ്ങിയിട്ടുണ്ട്. നാളെ മാസം സാംസ്കാരിക കേന്ദ്രത്തിൽ അവിടെയും തുടങ്ങിയിട്ടുണ്ട്. മൂന്ന് തുടങ്ങിയിട്ടുണ്ട്. എവിടെയോ പോകണോ ഇപ്പം തീരുന്നില്ല.
0: എല്ലാം പാട്ടിന് പ്രാധാന്യം കൊടുക്കുന്നതാണോ?
1: ആ, എല്ലാം പ്രാക്ടീസ് ചെയ്ത് കരയൊക്കെ
0: ഒരു ദിവസം പരിപാടി സംഘടിപ്പിക്കും. നമ്മൾ അങ്ങോട്ടേക്ക് വരാം ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ.
1: അത് ഞാൻ പറഞ്ഞില്ലേ, സാംസ്കാരിക കേന്ദ്രത്തിൽ അവിടെ വെച്ച് കഴിഞ്ഞാല് മൂപ്പറ അത് നല്ലൊരു ഇതാണ്.
0: അതെ അതെ,
1: സാംസ്കാരിക കേന്ദ്രമാണ്.
0: ഒരു ദിവസം നമുക്ക് എന്തായാലും ചെയ്യാം.
1: അതെ അതെ. പിന്നെ പോലെ തന്നെ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഫ്ലവേഴ്സ് പോയിരുന്നു. അവിടെ ഐറ്റം, കോമഡി ഐറ്റം, ഐറ്റം വേറെ പരിപാടി ഇല്ല, കോമഡിന്റെ പരിപാടി. അവിടെ പോയിട്ട് ഞാൻ ഫ്ലോറിൽ പോയിന്. അവിടെ
0: ഫ്ലോറിലെ ആരാ എന്തായിരുന്നു പോവാൻ കാരണം?
1: അല്ല, ഇവിടുന്ന് കൊണ്ടതായിരുന്നു സുദേശ് എന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടതായിരുന്നു. പിന്നെ 25 ആളുണ്ട് നമ്മള്. അങ്ങനെ പോയി നമ്മൾ, അതുകൊണ്ട് എല്ലാം കണ്ടു അവിടെ
0: പരിപാടി.
1: ഇവിടുന്ന് ഞായറാഴ്ച രാവിലെ പോയിട്ട് അവിടെ പിന്നെ ചോറ്റൻകര റൂം എടുത്തിട്ട് എന്നിട്ട് പിന്നെ തിങ്കളാഴ്ച ഏറെ ചെയ്യാൻ അവിടെ എത്തിയെ. എന്നിട്ട് അവിടെ പിന്നെ പിന്നെ കൊറേ കോമഡിന്റെ ആവശ്യത്തിന് കൊറേ കൂട്ടരെയും കണ്ട്. പിന്നെ ഉഷ പറയുന്ന ഉഷയില്ലേ, അവരിലെ ഇരുന്ന് പിന്നെ പിന്നെ
0: ജഡ്ജസായിട്ടോ
1: ഉഷയു, നസീറു, പിന്നെ ബിജിക്കുട്ടൻ.
0: നല്ല സമയം പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ലേ അല്ലേ?
1: സമയം പറഞ്ഞാ പക്ഷെങ്കില് അവര് 14 ഷെഡ്യൂളായിട്ട് എടുത്തിന് അവര്. നമ്മള് ഒരു 10 രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 5:30 വരെ നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയത്.
0: ഓഹോ, അപ്പൊ ഭക്ഷണമൊക്കെ അവര്?
1: ആ, ഭക്ഷണം എല്ലാം അവര് രാവിലെ ഉച്ചക്കെത്തിയോ രാത്രി എല്ലാ ഭക്ഷണം എല്ലാം
0: നമ്മളെ സമയം ഇവിടെ കൊടുത്താൽ മതി അല്ലേ?
1: നമ്മളെ സമയം ഇവിടെ കൊടുത്താൽ മതി. അവന് പിന്നെ പിന്നെ കൈയിലെ ഇത് ഇതാണ് കൈമുട്ടിക്കൊണ്ടിരിക്കണ്ടേ, കൈ വല്ല വേദന.
0: 25 പേര് മാത്രമേ ഉണ്ടായിള്ളൂ, അല്ല വേറെ ആൾക്കാരുണ്ടായിരുന്നു?
1: ഇല്ല ഇല്ല, നമ്മളെ 24 ആളാണ് അവിടെ പോണ്ടത്.
0: റെഡിയായിട്ട് പോവാൻ റെഡിയായി നിന്നുല്ലേ?
1: ആ, അതെ അതെ അതെ. അത് അവര് സുദേശ് പറഞ്ഞ അവര് കോമഡി ഉത്സവത്തിന് അവിടെ പരിപാടി അവതരിപ്പിച്ചു. അങ്ങനെ ഐക്യാർഫിൽ അവർക്ക് കിട്ടിയതാണ്.
0: അങ്ങനെ എക്സ്പീരിയൻസ് കിട്ടി.
1: അങ്ങനെ കിട്ടിയതുകൊണ്ട് ജീവിതത്തിൽ നടക്കാത്ത കാര്യമല്ല ഇതല്ലോ.
0: നടക്കാത്തതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
1: നടന്നുകൊണ്ടിരിക്കുന്നത് അതാ പറഞ്ഞു, അതാ ഓരോ അനുഭവം ഞാൻ പറയും, അതാ പറഞ്ഞു.
0: അതെ അതെ, ഓരോ സമയമുണ്ട് ദാസാന്ന് പറഞ്ഞ പോലെ.
1: സമയം ദാസാന്ന് പറയുന്നത് പോലെ.
0: ഓക്കേ, അപ്പൊ നമുക്ക് വേറെ എന്തുണ്ട്? നാട്ടിൽ വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ.
1: ആയിക്കോട്ടെ,
0: വേറെ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് പാട്ട് കേൾക്കാം എന്നാല്. ശരി, വിളിച്ചത് സന്തോഷം.

0: പുടവഞ്ഞൊറിയും പുഴതൻ
1: തീരം,
0: ഉലകമണിയും മലതൻ
1: പോരം.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
3: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
2: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: ഫോൺ 9961004648,
2: 9656943.
3: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7229000018.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കൊക്കേന്.

0: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
0: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം.
2: പറഞ്ഞോളൂ.
3: പറയുന്നു.
2: പറഞ്ഞോളൂ, ആരാണെന്ന് പറഞ്ഞോളൂ, എനിക്കറിയാം. എന്നാലും പറഞ്ഞോളൂ.
3: എന്നാലും ഞാൻ സുഷിത.
2: ആയിക്കോട്ടെ. എന്തുണ്ട് സുഷിതേശി, എത്ര നാളായി സംസാരിച്ചിട്ട്?
3: കൊറേ നാളായി അല്ലേ.
2: നിങ്ങൾ അന്ന് വന്നു പോയ പിന്നെ നമ്മള് സംസാരിച്ചിട്ടില്ല.
3: നല്ല ഓർമ്മയുണ്ട്. പറയുന്നില്ലെങ്കിലും നേരിട്ടിട്ട് നമ്മൾ അതിന് മാത്രം പറയുന്നുണ്ടല്ലോ.
2: കണ്ടാലും എല്ലാം തീർക്കുമല്ലോ അല്ലേ.
3: എല്ലാം തീർക്കുന്നുണ്ടല്ലോ. പിന്നെ വിളിച്ചിട്ട് പറയാൻ പ്രത്യേകിച്ചില്ല. അതുകൊണ്ട് പിന്നെ ഒരു വ്യക്തി അങ്ങനെ വരാന്നാലും വിചാരിക്കൂ.
2: അതെ, ഒരു ഒരു രണ്ടു മൂന്ന് മാസത്തെ ഒരുമിച്ച്
3: വിശേഷം വരാ.
2: എന്തുണ്ട് കുഞ്ഞാവ്, എന്ത് പറയുന്നു?
3: കുഞ്ഞാവേ ഉറങ്ങുന്നു.
2: എന്താ ഇപ്പൊ ഒരു പതിവില്ലാതെ ഈ സമയത്ത് ഉറങ്ങാറുണ്ടോ?
3: അല്ല, അങ്ങനെയല്ലോ. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ ഒരു ഉറക്കം ഉറങ്ങുന്നയാ. പിന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. നല്ല മഴയല്ലേ.
2: മഴ നേരത്തെ ഉണ്ടോ അവിടെ?
3: കുറച്ച് സമയമായി.
2: ഇവിടെയൊക്കെ പെയ്തു.
3: നല്ല കാറ്റും മഴയിലും പെയ്തിട്ട് പോയി.
2: എല്ലാരും ഉണ്ടോ ഇന്ന് വീട്ടില്?
3: ഇന്ന് ഇല്ല, ഒറ്റ പോയി. ബാക്കി എല്ലാരും ഉണ്ട്.
2: എന്തിന്റെ വിശേഷം? ദയാനന്ദേട്ടൻ എന്ത് പറയുന്നു?
3: ദയാനന്ദേട്ടൻ എന്തെന്ന് പറയാ, ദയാനന്ദേട്ടൻ കൊറേ സമയമായി പാട്ടിന് കളിക്കുന്ന. കൊറേ ദിവസം നാളെ പൊന്നൂട്ടിന്റെ പിറന്നാളാ.
2: ഓ, അതെയാ? എന്താ പരിപാടി?
3: പരിപാടി ഒന്നുമില്ല. വലിയ കുട്ടിയായില്ല, ചെറിയ കേക്ക്
2: മുറി. വലിയ കുട്ടിയായാലും അച്ഛനും അമ്മക്ക് എപ്പോഴും കുട്ടി കുട്ടി തന്നെയാണ്.
3: അതുകൊണ്ടൊരു കേക്ക് മുറിയാക്കാ നമുക്ക്.
2: അതെ അല്ലെ. എന്റെ മോള് പറയുന്ന പോലെ, എന്റെ മോള് പറയും അമ്മ വലുതായൊരു ആഘോഷങ്ങളൊക്കെ കുറക്കുന്നു.
3: ഇല്ല, വലുതായ ആഘോഷം കുറക്കൂല. പക്ഷെ ഒരു കേക്ക് മുറിയിൽ അങ്ങ് ഒതുക്കാലേ.
2: അതാണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. എന്ത് സുഖായിരിക്കുന്നു? പരിപാടി എല്ലാം കേൾക്കലില്ലേ?
3: എല്ലാം ഞാനതാന്ന് പറയുന്നത്. നിങ്ങളെല്ലാരും ഒക്കെ നമ്മള് കേൾക്കുന്നുണ്ട്. നമ്മളതേ നിങ്ങള് കേൾക്കാണ്ടുള്ളൂ.
2: അതെ അല്ലേ. അതുകൊണ്ട് നമ്മളെന്തായാലും അങ്ങനെ ഇതായി പോവില്ല.
3: അതുകൊണ്ട് മറന്നു പോവില്ലോ. എല്ലാരെയും കേൾക്കുന്നുണ്ടല്ലോ. രാവിലെ തൊട്ട് മോൻ ചേരാ
2: നാടകം എല്ലാം കേട്ടിനാ?
3: എല്ലാം കേൾക്കലുണ്ട്.
2: ദയാനന്ദേട്ടന്റെ കമന്റ്സ് ഒന്നും വന്നിട്ടില്ലല്ലോ. എന്ത് കേട്ടാ?
3: ദയാനന്ദേട്ടന് സമയമില്ല പറയാൻ. പിന്നെ ചെലപ്പോ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടുന്ന് ഇങ്ങനെ ഓരോ പരിപാടി കേൾക്കുമ്പോ ഇങ്ങനെ പറയുന്നുണ്ടാവും.
2: അവിടുന്ന് അതുപോലെ പറയൂലേ. പക്ഷെ നമ്മള് കേൾക്കൂല എന്നേ ഉള്ളൂ. ഒരു ദിവസം റെക്കോർഡ് ചെയ്ത് വെക്കണേ. എല്ലാം
3: എല്ലാം റെക്കോർഡ് ആക്കിട്ട് വെക്കും.
2: എന്നിട്ട് നമുക്ക് അയച്ചു തന്നെ.
3: അതെ,
2: ശരിയാ. സുഷിതേച്ചി ചെയ്താ മതി, കാരണം കൗണ്ടർ കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടാ. അതെ അതെ അതെ. ഒരു ദിവസം എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട്
3: അയച്ചോട്ടെ.
2: ആയിക്കോട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ റേഡിയോ മലബാർ ടീമിന്റെ ആശംസകൾ കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നതാണ്. കൊടുക്കൂ, ഡയറക്ടറിന് പറയാലോ. ബാക്കി ചോറും കറികളെല്ലാം ആയോ?
4: ഹലോ
2: പൊന്നൂട്ടി, അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ.
4: താങ്ക് യു.
2: ചെലവൊന്നും ഇല്ലേ നമുക്ക്?
4: ചെലവ് എല്ലാവർക്കും. സ്നേഹം മാത്രം.
2: സ്നേഹം മാത്രം. അതിനെ കൊണ്ട് ഒപ്പിക്കുകയാണ് നീ അല്ലേ?
4: അതെ അതെ.
2: നമ്മുടെ വീക്ക്നെസ് അറിയാം. സ്നേഹം മാത്രം മതിയെന്നല്ലേ?
4: അതെ അതെ.
2: പക്ഷെ നീ ജോലി കിട്ടിയാ നമ്മള് വെറുതെ വിടില്ല. ഓക്കെ, നമുക്ക് അങ്ങനെ മതി. അച്ഛന്റെ പൈസ എടുത്തിട്ട് തരണ്ട. ഓക്കെ. അപ്പോ നന്നായിട്ട് ആഘോഷിക്ക. ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ. അപ്പൊ പാട്ട് കേട്ടോളൂ. നമ്മൾ നിന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടാണ്. അമ്മ പാട്ട് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അമ്മക്ക് പ്രത്യേക പാട്ടുണ്ടോ?
4: അമ്മക്ക് അങ്ങനെയൊന്നുമില്ല.
2: അപ്പൊ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. അപ്പൊ എല്ലാവരോടും ചോദിച്ചു എന്ന് പറയാ. നാളെ കേക്ക് മുറിക്കുമ്പം നമ്മളെ ഓർമ്മിച്ചുകൊണ്ട് മുറിക്കുക. ശരി. ഓക്കെ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്,

0: 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
3: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
4: ഏയ്, അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
2: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് അടുന്ന് പ്രശ്നമുണ്ടോ?
4: അടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
0: ആ, വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
5: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
1: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. അടുത്ത കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം മാം.
0: ആരാണ്? അതേലോ, ആരാണ്?
1: ഞാൻ സുധീഷ് നാടാലാണ്.
0: ആഹാ, പരിചയമുണ്ട്. സംസാരിച്ചിട്ട് ഇല്ലാന്നേ ഉള്ളൂ.
1: ഇല്ല, നേരിട്ട് സംസാരിച്ചു. ഇതുവരെ വിളിച്ചിട്ട് കിട്ടിയില്ല. കുറെ മാസങ്ങളായി ശ്രമിക്കുന്നു.
0: ആണോ? ഇപ്പോഴും കിട്ടിയല്ലേ?
1: അതെ, അതെ, ഇപ്പോഴാണ് കിട്ടിയത്.
0: ആഹാ, ഇനി ഒന്ന് പരിചയപ്പെടുത്തിക്കൂടെ? ശ്രോതാക്കൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവും.
1: ഞാൻ ചിലപ്പോഴൊക്കെ പ്രതികരണത്തിലേക്ക് അയക്കാറുണ്ട്.
0: അതെ അതെ,
1: ഇടക്കൊക്കെ.
0: ആഹാ, ഇപ്പൊ കുറച്ചായി വരാത്തത്.
1: ആ, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, കുറച്ചു കാലത്തിന് ശേഷം.
0: അതെ അതെ,
1: ചിലപ്പോ ആലോചിക്കൊന്നും സമ്മതിക്കൂല.
0: അങ്ങനെ അന്നേരം മടിക്കും എഴുതാനല്ലേ?
1: അതെ, മടിക്കും. പരിപാടി കേൾക്കും മിക്കതും, പക്ഷെ മടി വരും. നമുക്കിപ്പോ റേഡിയോ കേൾക്കാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
0: അത് നമുക്ക് സെറ്റ് ആക്കാം. നമ്മൾ അങ്ങോട്ടേക്ക്
1: വരുമ്പോഴേ നമ്മളൊക്കെ മൊബൈലാ കേൾക്കുന്നത്. അപ്പൊ കോളൊക്കെ വരുമ്പോ ചിലപ്പോ കട്ടായി പോകും.
0: അതെ അല്ലേ?
1: കോൾ വന്നിട്ട് കട്ടായതാണ്. പിന്നെ ഞാന് കണ്ണൂര് എസ് പി ഓഫീസ്, ജില്ലാ പോലീസ് ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്താണ്.
0: എത്ര വർഷമായി റിട്ടയർ ചെയ്തിട്ട്?
1: ഞാൻ 2020 ആ കോവിഡ് പീക്ക് ടൈമില്.
0: അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ സർവീസില്?
1: അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്.
0: നമുക്കതൊരു പ്രോഗ്രാമിൽ തന്നെ പറയാം അല്ലെ? ഇന്ന് പറഞ്ഞിട്ട് ഏകദേശം ലാസ്റ്റ് കോളർ ആണ്. അതെ അതെ. നടാല് തന്നെയാണോ താമസം?
1: നടാല് ഉറുപ്പേശിക്കാവിന്റെ അടുത്തായിട്ട് വരും.
0: ആഹാ, വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടിലിപ്പോ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. വൈഫ് കണ്ണൂർ കലക്ടറേറ്റില് ജൂനിയർ സൂപ്രണ്ടാണ്, ഉഷാ കിപി. പിന്നെ ഒരു മകളുണ്ട്, അവള് തിരുവനന്തപുരം സെറ്റിൽഡ് ആണ്, കല്യാണം കഴിഞ്ഞിട്ട്. അഭിരാമി സുധീഷ്
0: വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കനറാ ബാങ്കിൽ. അത് മകളെ നോക്കേണ്ടത് കൊണ്ട് ഇപ്പം ബാങ്ക് ജോലിയൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ.
0: അതെ അതെ.
1: സമയത്തിന്റെ പ്രശ്നങ്ങൾ, രാത്രി 9 മണിയൊക്കെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് അത് റിസൈൻ ചെയ്തു. ഇപ്പോഴും കറൻസി ട്രേഡിംഗ് ചെയ്യുന്നു. അവിടെ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഓൺലൈനും ഓഫ്ലൈനും ക്ലാസ് എടുക്കുന്നുണ്ട്, പിന്നെ ചെയ്യുന്നുണ്ട്.
0: അത്ര സമയമല്ലേ പോകണ്ടു അല്ലേ?
1: അതെ അതെ അതെ, കുറച്ച് സമയം പോകേണ്ടി വരുള്ളൂ.
0: വൈഫിന് ജോലി ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ പോയി നിൽക്കാനും പറ്റില്ലല്ലോ.
1: ഇല്ലല്ലോ, ഞങ്ങൾക്കൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഒന്നാമത് റിസൈൻ ചെയ്തതേ. പിന്നെ മകനാണ്, അവനിപ്പോ കോഴിക്കോട് NIT എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇപ്പൊ പൂനെയിൽ ഒരു അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ 4 മാസമായി
0: ഇപ്പോഴൊക്കെ റീസെന്റ്.
1: ഞങ്ങള് രണ്ടാളും മാത്രമേ വീട്ടിലുള്ളൂ. പകല് മിക്കവാറും ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ.
0: അപ്പൊ റേഡിയോ തന്നെ ആയിരിക്കും കൂട്ട്.
1: തീർച്ചയായും, ഇഷ്ടംപോലെ സമയമുള്ളത് കൊണ്ട് ഇങ്ങനെ കേക്കും. മഴയൊന്നാണെങ്കിൽ പിന്നെ പുറത്തു പോകാൻ ഭയങ്കര മടിയാ. അതുകൊണ്ട്
0: വേറെ എന്തൊക്കെയാണ് ഹോബി? വേറെ
1: ഹോബികൾ എന്ന് പറഞ്ഞാ, ഞാനൊക്കെ ഒരുപാട് മധുരഗീതങ്ങളിലേക്ക് വേണ്ടിട്ട്.
0: നമ്മളത് ഇനിയിപ്പോ പരിഗണിക്കുന്നത്, അതിന്റെ ടൈം നമ്മൾ മാറ്റിയിട്ടുണ്ടല്ലോ, രാവിലത്തേക്ക് ആക്കിയിട്ടുണ്ട്.
1: അത് ഇഷ്ടഗാനങ്ങളല്ലേ?
0: അല്ല, അത് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മള് മാറ്റിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇത് കൊടുത്തത്, അനൗൺസ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ, നമ്മൾ ഇനി എന്തായാലും നോക്കിയിട്ട് ചെയ്യും. അതെ അല്ലേ? ഇനി അതില്ല, അത് സങ്കടം നമുക്ക് മനസ്സിലായി പലരും പറഞ്ഞിട്ട്. നമ്മള് കൊടുത്തു അല്ലേ?
1: ശ്രോതാക്കളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്ത പരിപാടി പെട്ടെന്ന് അങ്ങ് നിർത്തിയപ്പോ.
0: അതെ അതെ, ഇല്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ടൈം മാറ്റിയിട്ട് ശ്രോതാക്കൾക്കായിട്ടത് മാറ്റിയത്. അയക്കുന്ന കിട്ടുന്ന മുറക്ക് നമ്മൾ ചെയ്യും. ഇനി അയച്ചോളൂ സാറ്.
1: ഞാന് 8 മാസമായി ഞാനിവിടെ ഇറങ്ങാൻ തുടങ്ങിയിട്ടേ, ഇഷ്ടങ്ങൾ ഇനങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി.
0: ഓഹോ,
1: പക്ഷെ ഇതുവരെ അവിടെ എത്തിയില്ല എന്ന് പറഞ്ഞു.
0: തടസ്സങ്ങൾ നീങ്ങിയില്ല?
1: തടസ്സങ്ങളൊന്നും നീങ്ങുന്നില്ല.
0: ഒരു ദിവസം ഇനി ഒന്ന് ആഞ്ഞു ശ്രമിക്കൂ.
1: ശരി മാം.
0: എന്തായാലും ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് എനിക്ക് സേതുബന്ധൻ എന്ന് പറയുന്ന സിനിമയിലെ യേശുദാസ് മാധുരി ആയിരു സദാശിവൻ പാടിയ കസ്തൂരി ഗന്ധികൾ പൂത്തു ശ്രീകുമാരൻ തമ്പിയുടെ വരികള്, ദേവരാജൻ മാസ്റ്റർ, ഈണം.
0: പാടുന്നോ രണ്ടുപേരേ?
1: ഞാൻ ഇത് പാടുന്നില്ല,
0: പാടിക്കോളൂ. ഇല്ലില്ല, ചിരിക്കൂല, ചിരിക്കൂല. ഞാൻ ചിരി വന്നാലും സഹിച്ചിരുന്നോ? ആയിക്കോട്ടെ.
1: ചന്ദ്രലേഖേ റേഡിയോ മലബാറിൻ പ്രിയ സഖിനി, രാസവിലാസവതി ചന്ദ്രലേഖേ, നാടകങ്ങളിൽ നീരൂപവതി. നാടകത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
0: ഞാൻ ചിരിക്കൂല എന്ന് പറഞ്ഞത് കൊണ്ട് ചിരിച്ചില്ല. അയ്യോ, സന്തോഷം. എന്തായാലും ഒരു പാരഡി ഇത്ര സമയം കൊണ്ട് ഒപ്പിച്ചതില്.
1: നാടകങ്ങളിൽ ഭയങ്കര രസമാണ്.
0: കേൾക്കാറുണ്ടോ?
1: ഡയലോഗ് ഡെലിവറി ഒക്കെ, ടൈമിംഗ് ഒക്കെ കേൾക്കാറുണ്ട്, നാടകങ്ങളൊക്കെ കേൾക്കാറുണ്ട്.
0: എങ്ങനെ, നെല്ലിക്കെല്ലാം കേട്ടായിരുന്നോ?
1: ഓ, നെല്ലിക്കൊക്കെ കേട്ടു. മറ്റേ അതിന് മുന്നേ രാധിക,
0: ഞാൻ രാധിക,
1: പിന്നെ ഒരു രാമായണം ബേസ് ചെയ്തിട്ടുള്ള ഉണ്ടായിരുന്നല്ലോ, എല്ലാം എല്ലാം മിക്കവാറും എല്ലാതും കേൾക്കാറുണ്ട്.
0: അപ്പൊ നാടകത്തിന്റെ ആളാണ്?
1: നമ്മുടെ
0: നാടകം കേൾക്കാറുണ്ടോ മേഡം?
1: ഓ, കേൾക്കാറുണ്ട്. അത് രാത്രിയാ കേൾക്കാം, മിക്കവാറും 9 മണിക്ക് പിറ്റേന്നൊന്നും ടൈം കിട്ടൂല.
0: വർക്കിംഗ് ഡേ അല്ലേ? അതെ
1: അതെ അതെ. അപ്പൊ ഞായറാഴ്ചകളില് രാത്രി മിക്കവാറും കേൾക്കാറുണ്ട്. ഇഷ്ടം, നാടകം ഭയങ്കര ഇഷ്ടം.
0: അപ്പൊ തീർച്ചയായിട്ടും വരൂ, നമുക്ക് അടുത്ത നാടകങ്ങളിൽ ശബ്ദത്തിന് വേണ്ടി രാമേട്ടനോടും കൃഷ്ണമാ സാറിനോടൊക്കെ പറയാം, നല്ല ശബ്ദമാണ്.
1: ഓക്കെ,
0: അപ്പൊ നമ്മുടെ സമയം ഏകദേശമായി, ഇന്നിപ്പോ ലാസ്റ്റ് കോളർ ആയി പോയി, അതുകൊണ്ട് നമുക്ക് ഇനി അടുത്തതാണ് എന്തായാലും സംസാരിക്കാം. എന്തായാലും പാരഡിക്ക് ബിഗ് താങ്ക്സ് കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ, അപ്പൊ സന്തോഷം, പാട്ട് കേട്ടോളൂ. ഓക്കെ.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളുടെ ഇന്നത്തെ സമയം ഇവിടെ തീരുകയാണ്. ഈ ഇഷ്ടഗാനങ്ങളിലേക്ക് വിളിച്ച എല്ലാവർക്കും റേഡിയോ മലബാറിന്റെ സ്നേഹം. ഈ പരിപാടിയിൽ കൂടെ ഉണ്ടായത് ചന്ദ്രലേഖ മല്ലിശ്ശേരി, സാങ്കേതിക സഹായം നൽകിയത് സൂര്യ ഇടവനാണ്.

0: അഞ്ചു പതിറ്റാണ്ടിലേറെ ഹിന്ദി മറാഠി സിനിമകളിലും നാടകവേദിയിലും നായകനായും പ്രതിനായകനായും സഹനടനായും അദ്ദേഹം തിളങ്ങി. സംവിധായകനും നിർമ്മാതാവും പിന്നണി ഗായകനുമായി.
1: अपनी मां का दूध पिया है तो चला गोली. इस बदन को छूने के लिए शेर का कलेजा चाहिए. तेरे जैसा बुजदिल और नामर्द मुझ पे क्या गोली चलाएगा? चला.

1995 ക്രാന്തിവീർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. 1990 പരിന്ത, 1997 അഗ്നിസാക്ഷി എന്നീ ചിത്രങ്ങളിലൂടെ സഹനടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. മഹാരാഷ്ട്ര സർക്കാരിന്റെ മികച്ച നടനുള്ള പുരസ്കാരം 2 തവണ ലഭിച്ചു.

0: കാർഗിൽ യുദ്ധത്തിൽ ദ്രുതകർമ്മസേനയുടെ ഭാഗമായി 2013 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു.
1: ബച്ചാ

0: like that stuff?
1: तुझ्या आईचा नवरा भडव्या.

0: സർ ജെ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് ആർട്ടിൽ നിന്നും ബിരുദം നേടി. പഠനകാലത്തു നടന്ന നാടകവേദികളിൽ സജീവം. ജയവന്ത് ദൽവിയുടെ പുരുഷ്, ഹമീദ ബായിച്ചി കോട്ടി, കുസുമാഗ്രിജിന്റെ നാട്യസമ്രാട്ട് എന്നിവയിലൂടെ അദ്ദേഹം മറാഠി നാടകവേദിയുടെ ഭാഗമായി.
1: I like mountains, rivers, sea, that kind of a person I am. I'm not that sophisticated. I can't speak English fluently. I don't have that vocabulary and fluency. So, I know my limitations. See, you know, success and failure, these are byproducts. I don't care for. Just be there, just be in it. Do what you feel, whether he is going to successful.

2016 മഹേഷ് മഞ്ജരേക്കർ നാട്യസമ്രാട്ട് സിനിമയാക്കിയപ്പോൾ ഗണപതി റാവു ബോൾവർക്കർ എന്ന മഹാനടനായതും നാന തന്നെ.

0: मुझे मुझे बेचना चाहती थी।
1: अभी मुझे छोड़ो, अरे मुझे
0: मार मारा तुझे, मुझे कल से पानी भरे तो ही जाएगी।
1: मैं जाऊंगी, छोड़ दो मुझे।
0: अरे कहाँ छोड़ो,
2: ആയിരത്തി തൊള്ളായിരത്തി 1978 ഗമൻ എന്ന ഹിന്ദി ചിത്രത്തിലൂടെ സിനിമയിലെത്തി. മൊഹറേ 1987, സലാം ബോംബെ 1988 എന്നിവ അദ്ദേഹത്തിന് ബോളിവുഡിൽ ഇടം നേടിക്കൊടുത്തു.

വേറിട്ട അഭിനയശൈലിയും ഉറച്ച നിലപാടും കൊണ്ട് ശ്രദ്ധേയനായ പടേക്കർ നിരവധി സാമൂഹിക പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് പോരാടി. മഹാരാഷ്ട്രയിലെ വരൾച്ച ബാധിത മേഖലകളിൽ കടക്കെണിയിലായ കർഷകരെ ചേർത്ത് പിടിച്ചു. അവരെ സഹായിക്കാനും ആത്മഹത്യ ചെയ്തവരുടെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനും നാം ഫൗണ്ടേഷൻ രൂപീകരിച്ചു. ടെറിട്ടോറിയൽ ആർമിയിലെ മറാഠ ലൈറ്റ് ഇൻഫൻട്രിയിലെ ഓണററി ലെഫ്റ്റനന്റ് കേണൽ എന്ന നിലയിൽ 1990 കാർഗിൽ യുദ്ധത്തിൽ പങ്കാളിയായി അതിർത്തിയിൽ സേവനമനുഷ്ഠിച്ചു.

മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ മുരുഡ് ജഞ്ചിറയിൽ 1951 ജനുവരി 1 ജനനം. യഥാർത്ഥ പേര് വിശ്വനാഥ് പടേക്കർ എന്നാണ്. കോളേജിലെ നാടകവേദികളിൽ സജീവമായ അദ്ദേഹം 1978 മുസഫർ അലിയുടെ ഗമനിലൂടെയാണ് സിനിമയിൽ അരങ്ങേറിയത്. ക്രാന്തിവീർ, തിരംഗ, പ്രഹാർ, അഗ്നിസാക്ഷി, ഖാമോഷി, അബ്ദ ചപ്പൻ, വെൽക്കം തുടങ്ങിയവ പ്രധാന ചിത്രങ്ങളാണ്. തമിഴിൽ ഭാരതി രാജയുടെ ബോമലാട്ടം, രജനീകാന്ത് ചിത്രം കാല എന്നിവയിലും വേഷമിട്ടു. ഹിന്ദി ചിത്രം പ്രഹാറിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചു. നടി നീലകാന്തിയാണ് ഭാര്യ, മകൻ മൽഹാർ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: പൊടു. അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം

0: വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറെ നാളെ അവരെ കണ്ടിട്ട്.
0: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി ഏക്കെ മുട്ടസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
0: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
0: ആ പിന്നെന്താ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.

0: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247 4 0 0 7 2 2 5 9 0 0 1 8.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648
0: 9656948321.

സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. വിധു പ്രതാപും അഖില ആനന്ദും ആലപിച്ച ധീര എന്ന ചിത്രത്തിലെ ഗാനം.

0: റേഡിയോ മലബാറിൽ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു.
1: എനിക്ക്
2: എന്നോട് വർത്തമാനത്തിനൊന്നും നേരമില്ല കരണ, എനിക്ക് വേഗം പോണോ?
1: അതെന്ത് പോക്കാ എന്റെ അമിത,
2: ഇനി ഇന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർത്തമാനത്തിനൊന്നും നിക്കൂലട്ടാ. ഇനി എന്നെ കാണാൻ മറ്റു നീ അങ്ങോട്ട് വരൂ വേണ്ട, എനിക്ക് അതിനൊന്നും നേരമില്ല. ഇന്നോട് വർത്തമാനത്തിനേ എനിക്ക് നേരമില്ല.
1: അല്ല അമിത, ഞാൻ അതിന് നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ.
2: നീ ഒന്നും ചെയ്യണ്ട കരണ, പക്ഷെ എനിക്ക് നിന്നോട് വർത്തമാനത്തിന് നേരമില്ലാന്ന്.
1: അല്ലപ്പോ ഇങ്ങനെ തിരക്കിട്ട് പോവാൻ ഒന്നാന്ന് കാരണം നിങ്ങൾ പറയണ.
2: അപ്പൊ നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ?
1: എന്റെ ആമിന്ത, നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ എടുപ്പിക്കാണ്ട് കാര്യം പറ.
2: നീ ഇതൊന്നും അറിയല്ലേ കരണ.
1: ആമിന്ത, എനിക്ക് എന്തെല്ലോ ആദ്യാണ്, നിങ്ങൾ ഒന്ന് വേഗം പറ കാര്യോ.
2: ആദ്യം പിടിക്കേണ്ട കാര്യൊന്നുമില്ല, പക്ഷെ നീ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറയുമ്പോ എനക്കൊരു വിഷമമുണ്ട് കേട്ടാ.
1: എന്റെ അമിത, ഒരു വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നല്ലേ. ഞാൻ അറിയാത്ത സംഭവം എന്നാണ്?
2: റേഡിയോ മലബാറ പൂട്ടുന്നില്ല പോലും.
1: അല്ല, അതിനത് പൂട്ടുന്നുണ്ടേനാ.
2: അങ്ങനത്തെ പൂട്ടലല്ല, നമ്മള് രാവിലെ 5 മണിക്ക് തുറന്നു വെച്ചാല് 10 പൂട്ടലില്ലേനുവാ. ഇനിയിപ്പത് ഇല്ല പോലും.
1: ഇല്ലേ?
2: ഇല്ലാന്ന്. 5 തുറന്നു വെച്ചാല് 3 വരെ പരിപാടികളാന്ന്.
1: അതെയാ? ഓ, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ കുത്തിരുന്ന് പരിപാടിയെല്ലാം കേക്കാലോ.
2: പിന്നെന്താ, അതല്ലേ ഞാൻ പറഞ്ഞു ഇന്നോട് എനിക്ക് ഇന്നോട് വർത്തമാനത്തിന് നേരമില്ലാന്ന്.
1: ഓ, അപ്പൊ പരിപാടി കേക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാന്നല്ലേ.
2: പിന്നെന്താ,
1: എന്നാ പിന്നെ നിങ്ങള് വേഗം പോയിക്കോളി.
2: നീ എടി പോന്ന്,
1: ഞാനും വീട്ടിൽ പോയിട്ട് പരിപാടിയാക്കട്ടെ.
2: അതന്നെ.
3: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി റേഡിയോ മലബാറിൽ ഇതാ ഒരിടം കൂടി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് സ്ക്രിപ്റ്റ് രൂപത്തിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുക. വാട്സപ്പ് നമ്പർ 9037008960.
4: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6.

വിഷമദശയിൽ വന്നെത്തുകയും വൈസ്രോയി പല നേതാക്കന്മാരോടും യുദ്ധകാര്യാലോചനയ്ക്കായി ഡൽഹിയിലേക്ക് ഒരു കോൺഫറൻസിന് ക്ഷണിക്കുകയും ചെയ്തു. എനിക്കും അതിന് ക്ഷണമുണ്ടായിരുന്നു. അന്നത്തെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവും ഞാനും തമ്മിലുണ്ടായിരുന്ന സൗഹാർദ്ദത്തെപ്പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ക്ഷണപ്രകാരം ഞാൻ ഡൽഹിയിലേക്ക് ചെന്നു. എന്നാൽ കോൺഫറൻസിൽ പങ്കുകൊള്ളുന്നതിൽ എനിക്ക് വിരോധമുണ്ടായിരുന്നു. അലി സഹോദരന്മാരെ പോലുള്ള നേതാക്കന്മാരെ അതിൽ കൂട്ടിയില്ലെന്നായിരുന്നു എൻ്റെ വിരോധത്തിന് മുഖ്യ കാരണം. അവർ അന്ന് ജയിലിലായിരുന്നു. അവരെ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂവെങ്കിലും അവരെപ്പറ്റി ധാരാളം കേട്ടറിവുണ്ടായിരുന്നു. അവരുടെ രാജ്യശുശ്രൂഷയെയും അവരുടെ ധീരതയെയും എല്ലാവരും വളരെ വാഴ്ത്തിയിരുന്നു. ഹക്കിം സാഹേബുമായി ഞാൻ അന്ന് അടുത്ത് പരിചയപ്പെട്ടിട്ടില്ല. എന്നാൽ പ്രിൻസിപ്പൽ രുദ്രനും ദീനബന്ധു ആൻഡ്രോസും അദ്ദേഹത്തെ പറ്റി എന്നോട് വളരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ ശുഐബ് ഖുറേശിയെയും മിസ്റ്റർ ഖ്വാജയെയും ഞാൻ കൽക്കത്ത മുസ്ലിം ലീഗിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഡോക്ടർ അൻസാരി, ഡോക്ടർ അബ്ദുൾ റഹ്മാൻ എന്നിവരുമായും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. നല്ല മുസൽമാന്മാരെ സ്നേഹിതന്മാരായി കിട്ടുവാൻ ഞാൻ ശ്രമിച്ചു വന്നു. ഏറ്റവും പവിത്ര ഹൃദയരും ഉത്തമ ദേശാഭിമാനികളുമായ പ്രതിനിധികളുടെ സമ്പർക്കം വഴിക്ക് മുസൽമാന്റെ അന്തരംഗം എന്തെന്നും മനസ്സിലാക്കണമെന്നായിരുന്നു എൻ്റെ മോഹം. അതുകൊണ്ട് അവർ കൊണ്ടുപോകുന്നിടത്തെല്ലാം പോകാൻ എനിക്കൊട്ടും നിർബന്ധം വേണ്ടിയിരുന്നില്ല. അങ്ങനെ അവരുമായി ഗാഢമായി പരിചയപ്പെടാൻ കിട്ടിയ അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി. ഹിന്ദുക്കളും മുസൽമാന്മാരും തമ്മിൽ യഥാർത്ഥമായ മൈത്രി ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ കാലേക്കൂട്ടി തെക്കേ ആഫ്രിക്കയിൽ വെച്ച് മനസ്സിലാക്കിയിരുന്നു. ഐക്യത്തിലേക്കുള്ള വഴിയിലെ പ്രതിബന്ധങ്ങൾ നീക്കിക്കളയുവാൻ കിട്ടിയ ഒരൊറ്റ അവസരവും ഞാൻ പാഴാക്കിയില്ല. മുഖസ്തുതി കൊണ്ടോ സ്വാഭിമാനത്തിന് ചേരാത്ത തരത്തിലോ ആരെയും തൃപ്തിപ്പെടുത്തുക എന്നത് എനിക്ക് പ്രകൃത്യാ അശക്യമാണ്. എന്നാൽ എൻ്റെ അഹിംസാവ്രതം ഏറ്റവും തീവ്രമായ പരീക്ഷാഘട്ടത്തിൽ പെടുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമെന്ന കാര്യത്തിലായിരിക്കുമെന്നും അത് അഹിംസയെ സംബന്ധിച്ചുള്ള എൻ്റെ പരീക്ഷണങ്ങൾക്ക് ധാരാളം വകവയ്ക്കുന്ന ഒരു വിഷയമായിരിക്കുമെന്നും തെക്കേ ആഫ്രിക്കയിലെ അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് ബോധ്യം വന്നിരുന്നു. ഈ ബോധം ഇപ്പോഴുമുണ്ട്. ഈശ്വരൻ എന്നെ തീവ്രമായി പരീക്ഷിക്കുകയാണെന്ന് എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും എനിക്ക് അനുഭവപ്പെടുന്നു. തെക്കേ ആഫ്രിക്കയിൽ നിന്ന് ഞാൻ മടങ്ങിയത് ഇത്ര ഗാഢമായ വിശ്വാസത്തോടുകൂടിയാകയാൽ അലി സഹോദരന്മാരുടെ സമ്പർക്കം ഞാൻ വലിയൊരു കാര്യമായി കരുതി. എന്നാൽ അവരുമായി കുറെ കൂടി അടുത്ത് ബന്ധം ഏർപ്പെടുന്നതിന് മുൻപായി അവരധികൃതന്മാർ അകറ്റി. ബേത്തൂലിലും ചിൻവാറയിലും നിന്ന് ജയിലർമാർ അനുവദിക്കുന്ന സമയത്തെല്ലാം മൗലാന മുഹമ്മദിൽ എനിക്ക് നീണ്ട കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു. ഈ സഹോദരന്മാരെ സന്ദർശിക്കുവാൻ ഞാൻ അനുവാദത്തിന് അപേക്ഷിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. അലി സഹോദരന്മാരുടെ ബന്ധനത്തിന് ശേഷമാണ് കൽക്കത്തയിൽ കൂടിയ മുസ്ലിം ലീഗ് യോഗത്തിൽ സന്നിഹിതനാകുവാൻ മുസ്ലിം മിത്രങ്ങൾ എന്നെ ക്ഷണിച്ചത്. സംസാരിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ ഈ സഹോദരന്മാരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുവാനുള്ള മുസ്ലിങ്ങളുടെ കടമയെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചു. ഇതിനുശേഷം വളരെ താമസിയാതെ എന്നെ ഈ മിത്രങ്ങൾ അലിഗറിലെ മുസ്ലിം കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ യുവജനങ്ങളോട് മാതൃഭൂമിയുടെ സേവനാർത്ഥം ഫക്കീർമാരായി തീരാൻ ഞാൻ ഉപദേശിച്ചു. പിന്നെ ഞാൻ അലി സഹോദരന്മാരുടെ മോചനാർത്ഥം ഗവൺമെൻറ്റുമായി കത്തിടപാട് ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് ഖിലാഫത്തിനെ കുറിച്ച് ഈ സഹോദരന്മാരുടെ അഭിപ്രായങ്ങളും പരിശ്രമങ്ങളും എന്താണെന്ന് ഞാൻ പരിശോധിച്ചു. മുസൽമാൻ സ്നേഹിതന്മാരുമായി ഇതിനെപ്പറ്റി ആലോചനകൾ നടത്തി. മുസ്ലിങ്ങളുടെ യഥാർത്ഥ മിത്രമായി തീരണമെങ്കിൽ ഞാൻ അലി സഹോദരന്മാരുടെ മോചനവും ഖിലാഫത്ത് കാര്യത്തിൽ ന്യായമായ ഒരു തീരുമാനവും സാധിക്കുവാൻ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യണമെന്ന് തോന്നി. അവരുടെ ആവശ്യങ്ങളിൽ നീതിവിരുദ്ധമായി യാതൊന്നും ഇല്ലാത്ത പക്ഷം കാര്യത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായി ചിന്തിക്കേണ്ടുന്ന ഭാരം എനിക്കില്ല. മതകാര്യങ്ങളിൽ ഭിന്നവിശ്വാസങ്ങൾ ഉണ്ടായിരിക്കുകയും ഓരോരുത്തരും അവനവൻ്റെ വിശ്വാസം സർവപ്രധാനമായിരിക്കുകയും ചെയ്യും. മതത്തെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും ഒരേ വിശ്വാസമേ ഉള്ളൂവെങ്കിൽ ലോകത്തിൽ ആകെ ഒരു മതമേ ഉണ്ടായിരിക്കൂ. കാലം ചെന്നതോടുകൂടി ഖിലാഫത്തിനെ കുറിച്ചുള്ള മുസ്ലിങ്ങളുടെ ആവശ്യം യാതൊരു നൈതിക തത്വത്തിനും വിരുദ്ധമല്ലെന്നു മാത്രമല്ല, അതിൻ്റെ ന്യായം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സമ്മതിച്ചിരുന്നുവെന്നും ഞാൻ കണ്ടു. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രതിജ്ഞ നിറവേറ്റിക്കിട്ടുവാൻ എന്നാൽ കഴിയുന്ന സഹായം ചെയ്യുവാൻ ഞാൻ ചുമതലപ്പെട്ടവനാണെന്ന് എനിക്ക് തോന്നി. ഈ പ്രതിജ്ഞ എത്രയും വ്യക്തമായ ഭാഷയിലാകയാൽ പിന്നെ മുസ്ലിങ്ങളുടെ ആവശ്യത്തിൻ്റെ ഗുണദോഷം പരിശോധിക്കുന്നത് എൻ്റെ മനസാക്ഷിയുടെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്. മിത്രങ്ങളും വിമർശകന്മാരും ഖിലാഫത്ത് കാര്യത്തിൽ ഞാൻ അംഗീകരിച്ച നിലയെ വിമർശിച്ചിട്ടുണ്ട്. എന്നിട്ടും

എൻ്റെ വിശ്വാസം അത് തിരുത്തുവാനോ മുസ്ലിങ്ങളുമായുണ്ടായ എൻ്റെ സഹകരണത്തെക്കുറിച്ച് വിഷാദിക്കുവാനോ എനിക്ക് അവകാശമില്ലെന്നാണ്. അതുപോലെ ഒരു സന്ദർഭം വീണ്ടും ആവിർഭവിച്ചാൽ അതേ നിലയായിരിക്കും ഞാൻ ഇനിയും അംഗീകരിക്കുക. അതുകൊണ്ട് ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ മുസ്ലിം കാര്യം വൈസ്രോയുടെ മുമ്പാകെ സമർപ്പിക്കണമെന്ന് പൂർണ്ണമായി ഉദ്ദേശിച്ചിരുന്നു. അന്ന് ഖിലാഫത്ത് വിഷയം അത് പിന്നീട് കൈക്കൊണ്ട രൂപത്തിൽ എത്തിയിരുന്നില്ല. എന്നാൽ ഡൽഹിയിലെത്തിയപ്പോൾ എനിക്ക് കോൺഫറൻസിൽ സന്നിഹിതനാകുന്നതിൽ വേറൊരു പ്രതിബന്ധം ഉത്ഭവിച്ചു. ഞാൻ യുദ്ധ കോൺഫറൻസിൽ പങ്കുകൊള്ളുന്നതിൻ്റെ നീതിയെക്കുറിച്ച് ദീനബന്ധു ആൻഡ്രൂസ് ചോദ്യമിട്ടു. ഇംഗ്ലണ്ടും ഇറ്റലിയും തമ്മിൽ സ്വകാര്യ ഉടമ്പടികളുണ്ടെന്നതിനെ സംബന്ധിച്ച് ബ്രിട്ടീഷ് പത്രങ്ങളിലുണ്ടായിരുന്ന വാദപ്രതിവാദത്തെ പറ്റിയും അദ്ദേഹം എന്നോട് സംസാരിച്ചു. ഇംഗ്ലണ്ട് വേറൊരു യൂറോപ്യൻ കോയ്മയുമായി സ്വകാര്യ ഉടമ്പടികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനെങ്ങനെ കോൺഫറൻസിൽ പങ്കുകൊള്ളും എന്നാണ് മിസ് ആൻഡ്രൂസ് ചോദിച്ചത്. ഉടമ്പടികളെപ്പറ്റി യാതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അതിന് എനിക്കും ദീനബന്ധു ആൻഡ്രൂസിൻ്റെ വാക്കുകൾ തന്നെ മതി. കോൺഫറൻസിൽ പങ്കുകൊള്ളാനുള്ള എൻ്റെ വൈമനസ്യത്തെപ്പറ്റി ഞാൻ സംസാരിക്കുവാൻ ഞാൻ ചെംസ്ഫോർഡ് പ്രഭുവിന് എഴുതി. ഈ സംഗതിയെപ്പറ്റി സംസാരിക്കുവാൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി മിസ്റ്റർ മാഫിയും ഞാനും തമ്മിൽ നീണ്ട സംഭാഷണം നടന്നു. വൈസ്രോയുടെ വാദത്തിൻ്റെ സാരം ഇതാണ്: ബ്രിട്ടീഷ് മന്ത്രിസഭ ചെയ്യുന്നതെല്ലാം വൈസ്രോയ്ക്ക് അറിവുണ്ടെന്ന് തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നല്ലോ. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഒരിക്കലും തെറ്റുപിണയില്ലെന്ന് ഞാനോ വേറെ ആരെങ്കിലുമോ അവകാശപ്പെടുന്നതല്ല. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യം ആകപ്പാടെ ഗുണകരമായൊരു ശക്തിയായിട്ടാണ് വർത്തിച്ചു വന്നതെന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള പക്ഷം ബ്രിട്ടീഷ് ബന്ധം കൊണ്ട് ഇന്ത്യക്ക് ആകപ്പാടെ നോക്കിയാൽ ഗുണമുണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പക്ഷം സാമ്രാജ്യത്തിൻ്റെ ഈ വിഷമഘട്ടത്തിൽ അതിനെ സഹായിക്കേണ്ടത് എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും മുറയാണെന്ന് നിങ്ങൾ സമ്മതിക്കില്ലേ? സ്വകാര്യ ഉടമ്പടികളെപ്പറ്റി ബ്രിട്ടീഷ് പത്രങ്ങൾ പറയുന്നത് ഞാനും വായിച്ചിട്ടുണ്ട്. പത്രങ്ങൾ പറയുന്നതിലപ്പുറമൊന്നും എനിക്കറിവില്ലെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയാം. ഈ പത്രങ്ങൾ ഇടയ്ക്കിടെ പുറപ്പെടുവിക്കുന്ന കള്ളക്കഥകളുടെ മാതിരി നിങ്ങൾക്കറിയാവുന്നതുമാണല്ലോ. ഇത്ര വിഷമമായൊരു ദശയിൽ ഒരു വെറും പത്രപ്രസ്താവനയെ പ്രമാണമാക്കി സാമ്രാജ്യത്തിന് സഹായം നിഷേധിക്കുവാൻ നിങ്ങൾക്ക് പാടുണ്ടോ? യുദ്ധം അവസാനിച്ചതിന് ശേഷം നൈതികമായ എന്തു വാദമെങ്കിലും നിങ്ങൾക്കിഷ്ടം പോലെ കൊണ്ടുവരികയും ഞങ്ങളെ എത്രയെങ്കിലും എതിർക്കുകയും ചെയ്യാം. എന്നാൽ ഇന്ന് അതിനുള്ള സമയമല്ല. ഈ വാദം പുത്തനല്ല. അവതരിപ്പിച്ച സമ്പ്രദായവും അതിൻ്റെ സമയവും ഹേതുവായി അതിൻ്റെ മനസ്സിൽ പുത്തനെന്ന പോലെ പതിയുകയും ഞാൻ കോൺഫറൻസിൽ ഹാജരാവാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളുടെ ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൈസ്രോയ്ക്ക് ഒരെഴുത്ത് എഴുതേണ്ടതാണെന്നും വെച്ചു. ഗാന്ധി ഗീതം.

ആയുധത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം. നമ്മുടെ വർഗത്തിൽ ആറിലൊരു ഭാഗത്തെ നാം ചൂഷണം ചെയ്തതിനും മതത്തിൻ്റെ പുണ്യമായ പേരിൽ കരുതിക്കൂട്ടി അവരെ അധപ്പതിപ്പിച്ചതിനുമുള്ള ഏറ്റവും ന്യായമായ ഈശ്വര ശിക്ഷയാണ് വിദേശാധിപത്യമെന്ന ശാപവും അതോടൊന്നിച്ചുള്ള ചൂഷണവും. അതുകൊണ്ടാണ് സ്വരാജ്യപ്രാപ്തിക്കുള്ള അനുപേക്ഷണീയമായ ഉപാധിയായി ഞാൻ അയിത്തോച്ചാടനം ചേർത്തിട്ടുള്ളത്. സ്വന്തം അടിമകൾക്ക് നിരുപാധികം സ്വാതന്ത്ര്യം നൽകുവാൻ നാം തയ്യാറല്ലെങ്കിൽ അടിമകളുടെ ഉടമകളായ നമുക്ക് നമ്മുടെ അടിമത്തത്തെപ്പറ്റി വഴക്കു പറയാൻ കാര്യമില്ല. നമ്മുടെ യജമാനന്മാരുടെ കണ്ണിലെ കരടു നീക്കം

0: ചെയ്യാൻ നാം ശ്രമിക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണിലെ അയിത്തമാകുന്ന മുട്ടി നാം എടുത്തു മാറ്റണം.
1: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
0: ഇനി നമുക്ക് കേൾക്കാം ആർദ്ര ഗീതങ്ങൾ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആർദ്രഗീതങ്ങളായിരുന്നു.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ചലച്ചിത്ര ഗാനങ്ങൾ, 7:45 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 8:00 സർഗജാലകം, 8:30 റേഡിയോ അറ്റ് സ്കൂൾ. ഈ കഴിഞ്ഞ 6-7 തീയതികളിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ശബ്ദചിത്രം കേൾക്കാം. 9:00 ഗാനലയം, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 5:00 പ്രഭാത ഗീതങ്ങൾ, 6:05 ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. തുടർന്ന് മലബാർ ഡയറിയിലൂടെ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ ബൃംഗഗീത് എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളാണ്. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00

KKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലൂടെ കേൾക്കാം തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പാട്ടും പൊരുളും. അവതരണം ഡോക്ടർ PV ജയരാജ് ആൻഡ് ലീന ജയരാജ് മട്ടന്നൂർ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം, ഒരു സിനിമയിലെ എല്ലാ ഗാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:30 ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ട്. 10:30 താരസ്വരം. 11:00 വളയം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകളാണ്. 1:00 പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2:00 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. രാത്രി 8:30 ആർദ്രഗീതങ്ങൾ. 9:00 ചാരുകസേര. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
0: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
0: ഇനിയിപ്പന്ന ചെയ്യ.
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലില് നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
0: നീ പറഞ്ഞത് ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
3: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.

0: ഇവിടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പശ്ചിമബംഗാളിലെ 2 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വിജയം. തമിഴ്നാട്ടിലെ 2 മണ്ഡലങ്ങളിൽ ടിവിക്ക് ലീഡ് ചെയ്യുന്നു. സമാധാനത്തിനുള്ള 2026 നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവി പിള്ളയ്ക്ക്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായിൽ നടന്ന 48th വേൾഡ് സ്കിൽസ് മത്സരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിലെ പ്രതിനിധികളുമായി ന്യൂഡൽഹിയിലെ വസതിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നൈപുണ്യശേഷിയുടെ പതാകവാഹകരായി മാറാൻ അദ്ദേഹം യുവ പ്രതിനിധികളോട് ആഹ്വാനം ചെയ്തു. മാനവ വിഭവശേഷിയുടെ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിന് യുവജനങ്ങൾ, പരിശീലന സ്ഥാപനങ്ങൾ, സർക്കാരുകൾ എന്നിവയുടെ ഏകോപിതമായ ശ്രമങ്ങൾ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത പദ്ധതിയായ ജനസ്പർശം ഈ മാസം 15 ആരംഭിക്കുമെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. December 31 വരെ നീളുന്ന പദ്ധതിയിലൂടെ ഫയലുകൾ പെട്ടെന്ന് തീർപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാന നിയമസഭയുടെ അടുത്ത സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. 9 ദിവസമായിരിക്കും സഭ സമ്മേളിക്കുകയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവയാണ് സമ്മേളനത്തിൽ

0: സർക്കാരാണ് തീരുമാനിക്കുന്നതെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു.
1: കേരളത്തിലെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് കേരള തപാൽ സർക്കിൾ നടപ്പിലാക്കുന്ന അഷ്വേർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് തുടക്കമായി. ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് മേയർക്ക് കത്ത് പോസ്റ്റ് ചെയ്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസുകൾക്കിടയിൽ ബുക്ക് ചെയ്ത സ്പീഡ് പോസ്റ്റ് പാഴ്സലുകളും സ്പീഡ് പോസ്റ്റ് രേഖകളും അടുത്ത പ്രവൃത്തി ദിവസം തന്നെ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. അധിക ചാർജില്ലാതെയാണ് ഇത് നടപ്പിലാക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് നടന്നു. പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങളിൽ ബിജെപി വിജയം നേടി. തമിഴ്നാട്ടിലെ ധാരാപുരം മണ്ഡലത്തിൽ TVK വിജയിച്ചു. മധുരാന്തകം മണ്ഡലത്തിലും TVK ലീഡ് ചെയ്യുകയാണ്. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് സ്ഥാനാർത്ഥി അശോക് ആനന്ദ് 8,482 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അസമിലെ നാഗോൺ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP മുന്നിലെത്തിയത്. സമാധാനത്തിനുള്ള 2026 നൊബൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവിപിള്ളയ്ക്ക്. സമാധാനവും അന്താരാഷ്ട്ര നിയമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഭാവനകൾ പരിഗണിച്ചാണ് ബഹുമതി. പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകയായ നവനീതം നവിപിള്ള ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം മുൻ മേധാവിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുമായിരുന്നു. തമിഴ് വംശജരായ മാതാപിതാക്കളുടെ മകളായി 1941 ഡർബനിൽ ജനിച്ച അവർ വർണ്ണവിവേചനത്തിനെതിരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 2015 കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നാളത്തെ CJP പ്രതിഷേധം കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഡൽഹി മെട്രോ റെയിൽവേ സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രത്തോടും ബന്ധപ്പെട്ട അധികൃതരോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കുന്നതിനായി പൊതുഗതാഗത സേവനങ്ങൾ നിയന്ത്രിതമായ രീതിയിൽ തുടരണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിക്ക് ഉറപ്പു നൽകി. ജന്തർ മന്ദിറിൽ നാളെ നടക്കാനിരിക്കുന്ന പ്രതിഷേധം കണക്കിലെടുത്ത് ഇന്ന് രാത്രി 9 മുതൽ 57 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടാൻ ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. വിധിന്യായം പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കോടതി ഉത്തരവ് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയല്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട നവരാത്രി വിഗ്രഹങ്ങളുടെ എഴുന്നള്ളത്തിന് മുന്നോടിയായുള്ള ഉടവാൾ കൈമാറ്റം പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പിരിക്ക മാളികയിൽ ഇന്ന് നടന്നു. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉടവാൾ സ്വീകരിച്ചു. നാളെ ഉച്ചയോടെ കേരളം തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിലെത്തുന്ന ഘോഷയാത്രയ്ക്ക് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകും. കോട്ടയം താഴത്തങ്ങാടിയിൽ പൈതൃക ടൂറിസത്തിനുണർവായി ഷിക്കാര ബോട്ട് സർവീസുകൾ. മീനച്ചിലാറിന്റെ ഓളപ്പരപ്പിലൂടെ ഇനി സഞ്ചാരികൾക്ക് ഷിക്കാര ബോട്ട് യാത്ര ആസ്വദിക്കാം. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ചരിത്രവും പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന താഴ്ത്തങ്ങാടിയിൽ ഇനി ടൂറിസത്തിന്റെ പുതിയ തരംഗം. കുളപ്പുരക്കടവ് കേന്ദ്രീകരിച്ചാണ് പുതിയ ഷിക്കാര സ്പീഡ് ബോട്ട് സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. താഴ്ത്തങ്ങാടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി കുടുംബസമേതം ഉൾനാടൻ ജലഗതാഗത യാത്രകൾ നടത്താം. താഴ്ത്തങ്ങാടി പൈതൃക ടൂറിസം എന്ന വലിയ സ്വപ്നങ്ങളിലേക്കുള്ള മികച്ച ചുവടുവയ്പ്പാണ് ഈ ബോട്ട് സർവീസുകൾ. ഇവിടുത്തെ പൈതൃക സംസ്കാരം ലോകത്തിനു മുന്നിലെത്തിക്കാനും പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താനും ഈ പുതിയ പദ്ധതി സഹായിക്കും.
1: അയ്യപ്പ പണിക്കർ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നാളെ അയ്യപ്പ പണിക്കർ അനുസ്മരണം സംഘടിപ്പിക്കും. വെള്ളയമ്പലം വിസ്മയ മാക്സിൽ നടക്കുന്ന ചടങ്ങിൽ കവി സച്ചിദാനന്ദന് ആദരം നൽകും. കവിയരങ്ങ് ഉൾപ്പെടെ വിവിധ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ

നാല് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. വരും മണിക്കൂറിൽ മിക്ക ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, നെയ്യാർ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പലയിടത്തും വൈദ്യുത പോസ്റ്റുകളും മരങ്ങളും മറ്റും ഒടിഞ്ഞു വീണ് വൈദ്യുതി മുടങ്ങി. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലും ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന്. റാഞ്ചിയിൽ വൈകിട്ട് 7:00 കളി ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പശ്ചിമബംഗാളിലെ 2 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വിജയം. തമിഴ്നാട്ടിലെ 2 മണ്ഡലങ്ങളിൽ മുന്നിലെത്തി ടിവികെ. സമാധാനത്തിനുള്ള 2026 നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവി പിള്ളയ്ക്ക്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999477-6836, 9447-371-836, 8078-502-836.

എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി റേഡിയോ മലബാറിൽ ഇതാ ഒരിടം കൂടി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് സ്ക്രിപ്റ്റ് രൂപത്തിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുക. വാട്സപ്പ് നമ്പർ 9037008960.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM.

0: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇന്ന് നമ്മുടെ ഹരിത സമൃദ്ധിയുടെ നേരമാണ്. ഹരിത സമൃദ്ധിയിൽ നമ്മോടൊപ്പം ഉള്ളത് 70 വയസ്സ് പിന്നിട്ടും കൃഷിയിലേക്ക് ആഴ്ന്നിറങ്ങിയ നമ്മുടെ ഹൈമാവതി ചേച്ചിയുടെ മുന്നിൽ നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം ചേച്ചി.
1: നമസ്കാരം.
0: ഏതൊക്കെ കൃഷികളാണ് ചെയ്യുന്നത്?
1: നമ്മളൊരു കടയിൽ, പച്ചക്കറി കടയിൽ കിട്ടുന്ന എല്ലാ കൃഷികളും ഞാൻ കുറച്ച് കുറച്ചായിട്ട്, ഒരുപാടല്ല, നമ്മൾ ആവശ്യം കഴിഞ്ഞ് കുറച്ച് കൊടുക്കാറുണ്ടാവും. എല്ലാം ഒന്നും ഒരു പച്ചക്കറി കടയിൽ എന്തൊക്കെയാണോ വരുന്നത് എല്ലാ കൃഷിയും ഉണ്ടാവും. അതിന്റെ പേര് പറയാന്ന് വെച്ചാൽ അത്രയും പറയാനുണ്ട്. ഒന്നുമില്ല, കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം ഞാൻ ചാക്കിലും മണ്ണില്ലാ കൃഷിയായിട്ടാണ് നടുന്നത്. മണ്ണ് വേണ്ട. പിന്നെ പറമ്പത്തെ പുല്ല്, കാട്, മറ്റേ എന്ത് കിട്ടിയാലും ഞാനത്, വാഴേൻ്റെ ഇലയായാലും എന്തെന്ന് വാഴത്തടി ആയാലും എല്ലാം ഞാനൊരു ചക്ക പറിച്ച ചക്കേൻ്റെ മടലുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ശരിക്കും പറയാൻ ചില ഒരാളും ചെയ്യാത്തൊരു കൃഷി രീതിയാണ് എൻ്റെ കൃഷി. എല്ലാം വീട്ടിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും, അങ്ങനെ മരുന്ന് ഒന്നും ഞാൻ പുറത്തുനിന്ന് വാങ്ങില്ല. വേപ്പെണ്ണ മിശ്രിതവും അങ്ങനെയുള്ള വേപ്പെണ്ണ മിശ്രിതം വാങ്ങിയിട്ട് അതിനെ കൊണ്ട് നമുക്ക് ഉള്ളി, കാന്താരി, ഇങ്ങനെയുള്ളതിനെ കൊണ്ട് വെളുത്തുള്ളി, ഉള്ളി എല്ലാം ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഉള്ളി, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പിന്നെ പച്ചമുളക്, പാവക്ക, പിന്നെ താലോലി, പിന്നെ കക്കിരി, മുന്തിരിയുണ്ട്, പിന്നെ ഫാഷൻ ഫ്രൂട്ടുണ്ട്, മറ്റേ മുളകുണ്ട്, തക്കാളിയുണ്ട്, വണ്ടിയുണ്ട്. വെണ്ട രണ്ടു തരം വണ്ടിയുണ്ട്, ചുവന്ന വണ്ടിയുണ്ട്, പച്ച വണ്ടിയുണ്ട്.
0: പിന്നെ വേണ്ട, നമ്മള് അധികം അങ്ങനെ കാണാത്തതാണ് അല്ലേ, പച്ചവണ്ടിയാണ് നമ്മൾ കൂടുതലും കൃഷിയിൽ ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയാണ് ചുവന്ന വണ്ടിയിലേക്ക് എത്തിയത്?
1: എനിക്ക് വേണ്ട, ഞാൻ ടിവിയിൽ അല്ല, ഞാൻ യൂട്യൂബിൽ കയറിയ ശേഷം ചുവന്ന വണ്ടേനെ ഞാൻ യൂട്യൂബിൽ നിന്ന് ഞാനിങ്ങനെ ചുവന്ന വണ്ട, നമ്മൾ ടാഗ് ചെയ്ത് കൊടുക്കും. ടാഗ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചുവന്ന വണ്ടൊക്കെ എൻ്റെ അതിന് കൂടുതൽ വില കാണിക്കുന്നുണ്ട്. നമുക്ക് ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ അപ്പോൾ അത് എനിക്ക് കൃഷി ചെയ്യണം തോന്നി. അപ്പോൾ ഞാൻ അത് കിട്ടി വിത്ത് കണ്ടു. ഞാൻ പോയൊരു സ്ഥലത്ത് പോയാലും പാക്കറ്റ് വിത്ത് കണ്ടു, അത് ഞാൻ കുറച്ച് നട്ടു. നല്ല ഉഷാറുണ്ട്, നല്ല ഇപ്പം നട്ടിട്ട് ആയി വരുന്നത്ര പറിച്ചടങ്ങി. വിത്തല്ല, ഞാൻ ഹൈബ്രിഡ് കുരുവാന്ന് മേടിക്കുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ കായ് ഉണ്ടാവണം. നാടൻ കുരുവാങ്കിൽ അത്രയൊന്നും ഉണ്ടാവില്ല. നമ്മളതിന് എത്ര കഷ്ടപ്പെട്ടാലും, പക്ഷെ എല്ലാം മണ്ണില്ല കൃഷിയാണ് മുഴുവനും. എല്ലാവർക്കും നല്ല വൃത്തിയിൽ ഭംഗിയായി വരുന്നവരെ തന്നെ ഞാൻ യൂട്യൂബിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വീഡിയോ
0: യൂട്യൂബ് എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ഒരു യൂട്യൂബ് ചാനലാണ് തോന്നുന്നത്. എന്താണ് പേര്?
1: പേര് ഹൈമാവതി കൃഷി ബ്ലോഗ്.
0: ഹൈമാവതി കൃഷി ബ്ലോഗ്.
1: ഇടക്കിടക്ക് ചെറിയ ഈ പച്ചക്കറിന്റെ ഇതെല്ലാം വന്ന് എല്ലാരും പറയും, നിങ്ങൾ ഇടക്കിടക്ക് അതിന് നിങ്ങൾ ഉണ്ടാക്കിയ കൃഷിയല്ലേ, അതിനെ കൊണ്ട് കുറച്ച് കുക്കിംഗ് എല്ലാം ഇടുന്നു പറഞ്ഞിട്ട് അങ്ങനെ ചില സമയം പലഹാരം ഉണ്ടാക്കലോ, അങ്ങനെ ഇടക്ക് കറി വെക്കലോ, അത്രയേ ഉള്ളൂ. ഞാൻ അത് അധികമല്ല, അധികം മെയിനായിട്ട് എൻ്റെ കൃഷിയാണ്, എനിക്ക് കൃഷിയാണ്.
0: ഈ കൃഷി രീതിയിലേക്ക് എങ്ങനെയാണ് താല്പര്യം വന്നത്? ആദ്യം എന്താണ് ചെയ്തിരുന്നത്?
1: പണ്ട് പിന്നെ കൃഷി പണ്ടേ നമ്മളൊരു കൃഷി കുടുംബത്തിൽ ജനിച്ചാണ്, അമ്മേൻ്റെ അച്ഛന്മാരും കൊണ്ട്. പിന്നെ അമ്മ ഞങ്ങൾ ഇങ്ങനെ കണ്ടക്കിയ എന്ന് പറയുന്നത് ഇവിടെ താമസമായിരുന്നു. അമ്മേൻ്റെ കൂടെ അമ്മ കുറച്ച് കുറച്ച് കൃഷിയെല്ലാം അമ്മ ചെയ്യും. കുറച്ച് പച്ചക്കറി നമ്മൾ വീട്ടാവശ്യം, അന്നേരം വിൽപ്പനയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനെല്ലാം പോകുമ്പോൾ അമ്മേൻ്റെ കൂടെയെല്ലാം ഇങ്ങനെ പോവും. അമ്മക്ക് മയില് കണ്ടുണ്ടായിരുന്നു. ആ കണ്ടത്തിൻ്റെ അകത്ത് അമ്മക്ക് സ്വന്തം കൃഷി ഇറക്കാൻ പോകുമ്പോൾ നമ്മളെ വളം കെട്ടാനും മറ്റുള്ളതിനും എല്ലാം ഇങ്ങനെ വളം കെട്ടിയിട്ടാണ് വിടുക. പശുണ്ട്, നമുക്ക് പുല്ലരിയാനെല്ലാം ഞാൻ പോകും. അങ്ങനെ അമ്മേൻ്റെ കൂടെ തന്നെ അങ്ങനെ പോകും. നെല്ലുമൂർന്ന കാറ്റ കെട്ടാനും തല്ല തച്ചാല തുണക്കാനും തല്ലാം കൂടി കൊടുക്കും. അങ്ങനെ എല്ലാ പണിക്കും ഞാൻ അമ്മേൻ്റെ കൂടെ തന്നെ നിൽക്കും. അപ്പോൾ ചെറുപ്പത്തിലേ സഹായിക്കും. അങ്ങനെ ശീലമായി. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അമ്മേൻ്റെ അച്ഛനെ നോക്കാനാണെങ്കിൽ രണ്ട് ഒരുപാട് സ്വത്തുണ്ട്, അതെല്ലാം നോക്കാനാണല്ലോ. അതുകൊണ്ട് ഞാനങ്ങോട്ട് പോയി ആദ്യം അമ്മേൻ്റെ അച്ഛനാണിലേറ്റ്. പിന്നെ അമ്മയും എല്ലാവരും വന്ന് കുടുംബങ്ങളടക്കം അവിടെ താമസമാക്കി. വന്നതിന് ശേഷമാണ് പിന്നെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിന് ജോലിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് ജീവിതം നമ്മൾ മുന്നോട്ട് പോകണ്ടേ, എനിക്കും എൻ്റെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വേറൊരാളെ കീശ്രമത്തിന് പോയിട്ട് അവരെ അടുത്ത് നിന്ന് കൈ നീട്ടിയിട്ട് വാങ്ങാതെയുണ്ട്. എൻ്റെ സ്വന്തം അധ്വാനത്തോടെ തന്നെ എൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തണം. എൻ്റെ മക്കളും വേറെ തരത്തിലാവാൻ പാടില്ല എന്നുള്ളവർക്ക് തന്നെ ഞാൻ അവർക്കൊരു കാര്യത്തിലും ബുദ്ധിമുട്ടില്ലാതെ വളർത്തുന്നതിലേക്ക് ഞാൻ എല്ലാ കൂട്ടത്തിലും ഞാൻ ഓരോരോ ഇത് ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ പശുവിനെ ലോണാക്കി, തുന്നൽ പഠിച്ചു. ആദ്യം തുന്നൽ പഠിച്ചതിന് ശേഷം ഞാൻ മെഷീൻ വാങ്ങി. എനിക്ക് കേന്ദ്ര ബാങ്കിൽ നിന്നൊരു ലോൺ തന്നു. ഉഷേൻ്റെ മെഷീനാണ്, നല്ല ഓട്ടോൾ മെഷീനാണ്. അങ്ങനെ ഞാൻ രാത്രി എല്ലാവരും അപ്പുറം ഇപ്പുറത്ത് നല്ല വല്ല അടിക്കാൻ, രണ്ടും ഒരു മാസം കൊണ്ട് ഞാൻ തുന്നലെല്ലാം പഠിച്ചു പോയിട്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ മെഷീൻ വാങ്ങിയതിന് ശേഷം വീട്ടിൽ നിന്ന് തന്നെ തുന്നൽ സാധാരണ കൊണ്ടുവന്ന് തുണികളെല്ലാം കഴിച്ച് വെച്ചിട്ട് എന്താ ചെയ്യണതിൻ്റെ അളവും കാര്യങ്ങളും അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത്. ആകെ ഞാൻ ഒരു ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് ഓരോ മണിക്കൂർ സമയം ഒരു രണ്ടാഴ്ച പോയിട്ട് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇതേപോലെ ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ തന്നെ പഴയ സാധനങ്ങളെല്ലാം കഴിച്ചു വെച്ചിട്ട് അതേപോലെ മുറിച്ച് നോക്കിയിട്ടും അതേപോലെ അടിച്ചിട്ടും ഞാൻ പിന്നെ പഠിച്ചിട്ടില്ല. പിന്നെ മിഷനും കൊണ്ട് കുറേ കാലം അങ്ങനെ. അപ്പോൾ പിന്നെ പശുവിനെ വാങ്ങി, പിന്നെ ലോണാക്കിയിട്ട് തന്നു, അതിന് സബ്സിഡി എല്ലാം കിട്ടി രണ്ട് മൂന്ന് പശുവിന്. അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഓരോന്ന് തോന്നി എനിക്ക് കുറച്ച് അണ്ടി പാട്ടെടുക്കുക, കുറച്ച് തേങ്ങ പാട്ടെടുക്കുക, കുറച്ച് അങ്ങനെയുള്ള പാട്ടങ്ങളല്ലേ. പിന്നെ കുറേ കഴിയുമ്പോൾ ഞാൻ അങ്ങ് ആടുന്ന പിന്നെ എൻ്റെ അച്ഛൻ വീടെടുത്ത് ആടെ പോയാലോ, ആടെ ഇതുണ്ടായിരുന്നു കിണർ വേണം. എൻ്റെ ഒരു

0: കല്ല് വാങ്ങണം, കല്ലെടുക്കണ്ട, കല്ലെടുക്കാൻ മറ്റും കിട്ടിയില്ല വയ്യ തരുന്നതിന് പറഞ്ഞാൽ എൻ്റെ കേട്ടൻ കല്ല് കൊത്തിക്കലാണ്. ഓ പറഞ്ഞ എനിക്ക് ഞാനൊരു പണം തരാൻ നീ കല്ല് കൊത്തിച്ച് ആരെയും കൂട്ടിയിട്ട് കൊത്തിച്ചെടുത്തു എന്നിട്ട് അങ്ങനെ ഞാൻ തുടങ്ങിയതാണ്. തുടങ്ങി പിന്നെ അതൊരു ബിസിനസ്സായിട്ട് നടത്തി ഞാൻ വലിയൊരു
1: കല്ല്,
0: ആ കല്ല് വലിയൊരു രീതിയിൽ പോയി. പിന്നെ എനിക്ക് അവിടെ നിന്ന് ആ അതുകൊണ്ട് തന്നെ ഞാൻ ആ കല്ലിൻ്റെ ബിസിനസ് കൊണ്ട് തന്നെ വെച്ചാൽ ഒരു 10-30 ആൾക്കാരിലും വെച്ച് കൊത്തൽ തുടങ്ങി. ആ ഒരു ദിവസം ഓരോ ലോഡ് കല്ല്, ഒരു ലോഡ് വെച്ചാൽ 1000 കല്ല്. കൃഷി അന്നേരം എൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൃഷി പോകുന്നുണ്ട്, കൃഷി പോകുന്നു, കൃഷി വരിക്ക് ഒഴിവാക്കുന്നില്ല. അന്നേരം ഇത്ര കൂടുതൽ വരുന്നില്ല കൃഷി വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറി ചെറിയ ആദ്യം പണ്ടല്ല എങ്ങനെ വെച്ചാൽ തക്കാളി അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അപ്പം അയര് വെള്ളേരി കുമ്പളം അങ്ങനെയുള്ള കാര്യങ്ങളേ അന്നുള്ളൂ. ഇന്ന് ഇന്നല്ലേ ഇപ്പം എല്ലാ കൃഷിയും നമുക്ക് പോയാൽ വിത്ത് കിട്ടുന്നത്, അന്ന് വിത്തൊന്നും അങ്ങനെ കിട്ടൂല. ഇപ്പം എല്ലാ ഉള്ളി മുതൽ ഇപ്പം ചെറിയ ഉള്ളി, വെല്ലുള്ളി, മല്ലിച്ചപ്പ്, മറ്റേ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പിന്നെ ബീൻസ് ഇപ്പം വിളവെടുക്കുന്നുണ്ട് ഞാൻ പറിച്ചിട്ട്. ആ പിന്നെ ബീറ്റ്റൂട്ട് ഉണ്ട്, ഇനി ഇതിനടുക്ക് ഞാൻ നടണം പറിച്ച് ഓരോന്നായിട്ട് പറിച്ചിട്ട് കറി വെച്ചു.
1: അപ്പം ഈ ബീറ്റ്റൂട്ടൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഈ മണ്ണിൻ്റെ പ്രശ്നങ്ങളാണ്?
0: ഞാൻ വെറും പച്ചക്കറി ഈ ഗ്രോ വേഗലി മണ്ണിലാ കൃഷിയാണ് ചെയ്യുന്നത്. ചകരിച്ചോറ്, കുമ്മായം, പിന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, പിന്നെ ചാരം, പിന്നെ ഇതെല്ലാം ഇട്ടിട്ട് കുഴച്ച് അതിന് ഒരാഴ്ചത്തേക്ക് അത് കൂട്ടാക്കി വെക്കുക. കൂട്ടാക്കി വെച്ചിട്ടാകുമ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിലിട്ട് നിറച്ചിട്ട് അതിൻ്റെ അപ്പുറം അതിൻ്റെ കൂടെ ഉണക്കരിയില, വാഴക്കുറുക്കല, വാഴക്കുറുക്കലിടും. ഇനി വാഴത്തട കൈ കൊത്തിയിട്ടാകുമ്പോൾ തടി ഉണ്ടാവില്ലേ, അത് ചെറുങ്ങനെ കൊത്തി തറച്ചിട്ട് വെയിലിന് കൊടുക്കും. കുറച്ച് അതിന് വെള്ളം വലിയ അത് വലിച്ചിട്ട് അതിൽ കൊത്തി നിറച്ചിട്ട് അതിൽ നിറക്കും. പിന്നെ എന്താ പറമ്പത്തെ പുല്ല്, മുറ്റത്തെ പുല്ല്, പറിച്ചാലും എല്ലാ കാടും വയക്കിയതായാലും എല്ലാം. ഇനി പൊന്നാങ്കണി ചീരവര്, പക്ഷെ അതെനിക്ക് പൊന്നാങ്കണി എന്നറിയില്ല, ഇപ്പം അത് എനിക്ക് അറിഞ്ഞത്. നമ്മൾ
1: വളർത്തി
0: ഇവിടുത്തെ കണ്ണുകളിൽ നല്ല വിറ്റാമിൻ്റെ സാധനമാണ് പൊന്നാങ്കണി ചീര എന്ന് പറയുന്നത്. പക്ഷെ ഞാനൊക്കെ നമ്മൾ വളപ്പിൽ 2-3 നേരം ഉണ്ടായിരുന്നു പൊന്നാങ്കണ്ണീനെ. പക്ഷെ ഇത് അതൊന്നും അറിയില്ല. ഏത് ദിവസം ഇങ്ങനെ വീഡിയോയിൽ കണ്ടു പൊന്നാങ്കണി ചീര പറിച്ചിട്ട് കറി വെക്കുന്ന നമ്മൾ ഇത് എൻ്റെ അടുത്തുണ്ട്. ഞാൻ വയ്യ നോക്കി നോക്കുമ്പോൾ ഇത് തന്നെ സാധനം. ഞാൻ അത് കൊണ്ടുവന്ന് പറിച്ചു കൊണ്ടു ഞാൻ കറി വെക്കലേ, ഞാൻ അപ്പോൾ പച്ചക്കറിയിലേക്ക് വിളവെടുക്കാൻ കണക്കാക്കി, അതിന് പച്ചക്കറിക്ക് ഇട്ടിട്ട് നടാൻ കണക്കാക്കി. അങ്ങനെ അതിൻ്റെ അകത്തും പച്ചക്കറി നടാം. ഞാൻ പറയില്ലേ ചക്ക മടൽ വരെ ചേമ്പ് നട്ടിട്ട്, ചേമ്പ് നല്ല വിളവ് കിട്ടീനി. പിന്നെ ചേമ്പ്, ചേന, കപ്പ, പിന്നെ എല്ലാ സാധനവും ഓട്ടിൻ്റെ അകത്ത് ഓട് വളച്ച് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടാണ്. അതിലെ ഇപ്പം കുറച്ച് ചേന നട്ടില്ല, അതിൽ ചീര നട്ടിട്ട് ഒരുപാട് വിളവെടുത്ത്.
1: ഇപ്പൊ ഈ ചീരയും ഇതൊക്കെ നടന്നിട്ടുണ്ടെന്നാണ്, അത് നമ്മുടെ ആവശ്യത്തിനാണോ അത് പുറത്ത് കൊണ്ടുപോയി?
0: കുറച്ച് കൂടുതൽ ആക്കും, അത്രേ ആക്കുള്ളൂ. ആളു പേരും ഒരുപാട് ഉണ്ട് വിൽക്കാൻ പോയില്ല. എന്താ വെച്ചാല് അങ്ങനെ എനിക്ക് കൊണ്ടുപോകാൻ നടന്നിട്ട് പോകും. പിന്നെ വീട്ടിൽ വന്നിട്ട് അത്യാവശ്യക്കാർ വന്ന് വാങ്ങുമ്പോൾ കൊടുക്കും. ഇന്നലെ ഇപ്പൊ അവനെ ചെന്നല ഒരു 100 കൊടുത്തേന് പച്ചക്കറി കൊടുത്തേന്.
1: ഓക്കെ,
0: അങ്ങനെ അത്യാവശ്യം വന്നിട്ട് അങ്ങനെ ചില്ലറ പൈസ ഒരുപാട് പണ്ട് ഒരുപാട് ചാക്കോട് ചാക്ക് കൊണ്ടുപോല. ഞാൻ ഇവിടെ മയില് കൊന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പച്ചക്കറി, 2 ചാക്ക് 3 ചാക്ക് വണ്ടിക്ക് കൊണ്ടുവന്നിട്ട് കൊടുക്കും. പിന്നെ ഞാൻ പണ്ട് പച്ചക്കറിച്ച 26 സെന്റ് കണ്ടുകൊണ്ട് ഒരു 15 സെന്റ് കണ്ടുകൊണ്ട് അത് 2 കണ്ടും വെള്ളേരി നട്ടിട്ട് മോട്ടർ വെച്ചിട്ട് അടിയെല്ലാം മോട്ടർ ആക്കി, വെള്ളവും കയറിനും കുഴിച്ച് മോട്ടർ ആക്കി അങ്ങനെ അടിച്ചിട്ട് വെള്ളം ഇഷ്ടംപോലെ പച്ചക്കറി ആക്കുന്നു. പിന്നെ അതെല്ലാം ഇപ്പം എനിക്ക് പറ്റാത്തത് കൊണ്ട് എനിക്ക് കാലും മുട്ടുകൊണ്ടും ഓപ്പറേഷൻ ചെയ്ത് മാറ്റി, അതുകൊണ്ട് പറ്റാത്തത് കൊണ്ട് പിന്നെ അത് ഒഴിവാക്കി. അത് ഞാനിപ്പം അതെല്ലാം ഒഴിവാക്കി. എന്നാലും വയലെല്ലാം പണിയാണ്. അങ്ങനെ നെൽകൃഷി 2 വേളം നെൽകൃഷി ചെയ്യണം. നമ്മളെ വീട്ടാവശ്യത്തിന് നെല്ല് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ടാക്കില്ല. ഇപ്പം കുറേ കൊല്ലമായിട്ട് ഒന്നുമില്ല. എൻ്റെ കാലിന് ഓപ്പറേഷൻ ചെയ്തേരെ ആളെ ആക്കി 2-3 വേളം നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. 5-8 രൂപയെ അലുവി തോന്നുമ്പോൾ 30 സെർ നെല്ല് കിട്ടിയിട്ടില്ല. ഞാനങ്ങനെ അത് ഒരു പണി പരിശീലനം 100-150 സെർ നെല്ല് 2 വഴി എടുക്കും. ഇപ്പുറത്തെ വഴി എല്ലാം കൂടി 15 സെർ നെല്ല്.
2: ഹൈമവതി ചേച്ചിയുടെ കാർഷിക വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.

0: പൊതുവെ വേനൽക്കാലത്തെ താപനില എല്ലാ സസ്യങ്ങളെയും ഹാനികരമായി ബാധിക്കാറുണ്ട്. കുരുമുളകിന്റെ കാര്യത്തിലാണെങ്കിൽ തോട്ടങ്ങളിൽ വരൾച്ചയുടെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടി ചെടിയുടെ ചുവട്ടിൽ പുതിയിട്ട് കൊടുക്കണം. ഉണക്കയില, പച്ചില, വാഴത്തണ്ട് തുടങ്ങിയവയുപയോഗിച്ച് വള്ളിയുടെ ചുറ്റും പുതയിടുന്നത് മണ്ണിലെ ഈർപ്പം നിലനിർത്തുന്നതിനും കളനിയന്ത്രണത്തിനും സഹായിക്കും. കുരുമുളക് ചെടികൾ മിതമായ തണലിഷ്ടപ്പെടുന്ന ഒരു വിളയായതിനാൽ അധികം തണൽ നൽകുന്ന താങ്ങുമരങ്ങളുടെ കൊമ്പുകൾ ലഘുവായി വെട്ടിമാറ്റണം. ഇതുവഴി സൂര്യപ്രകാശ ലഭ്യതയും വായുസഞ്ചാരവും മെച്ചപ്പെടുത്താം. കൂടാതെ രോഗസാധ്യതയും കുറയും. ജൈവവള പ്രയോഗവും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടത്താം. ഒരു ചെടിക്ക് 10 മുതൽ 15 കിലോഗ്രാം കാലിവളം, കമ്പോസ്റ്റ് എന്നിവ നൽകാം. ഇത് തണ്ടിൽ നിന്ന് അകലം പാലിച്ച് ചുവടിനു ചുറ്റും വിതറി നേരിയ കനത്തിൽ മണ്ണിട്ട് മൂടണം. ട്രൈക്കോഡെർമ, സ്യൂഡോമോണാസ് എന്നീ ജൈവ നിയന്ത്രണ ഉപാധികൾ മണ്ണിൽ ചേർത്ത് നൽകുന്നതും വളരെ ഫലപ്രദമാണ്. മൂടുചീയൽ, ഇലപ്പുള്ളി രോഗം, ആന്ത്രാക്നോസ് എന്നീ കുമിൾ രോഗങ്ങൾക്കെതിരെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ചെടിയിൽ തളിച്ചും നൽകേണ്ടതാണ്. മാവിന്റെ കാര്യത്തിൽ, മാവ് പൂവിടിയിൽ കഴിഞ്ഞ് കണ്ണിമാങ്ങ ഘട്ടത്തിൽ എത്തുമ്പോൾ വേനൽക്കാല സംരക്ഷണം നിർണായകമാണ്. ഈ ഘട്ടത്തിൽ മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ കൃത്യമായ ജലസേചനവും ഒപ്പം ചുവട്ടിൽ ഉണങ്ങിയ ഇലകൾ, തൊണ്ട് എന്നിവയുപയോഗിച്ച് പുതയിടിയിൽ കൂടി നടത്തുക. കായ്ച്ചക്കെണി ഏക്കറിന് 10 മുതൽ 15 എണ്ണം വരെ ഉപയോഗിക്കണം. സൂക്ഷ്മമൂലകങ്ങളായ ബോറോൺ, സിങ്ക് തുടങ്ങിയവ ഇലയിൽ തളിക്കുന്നത് കണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒപ്പം മാങ്ങയുടെ വളർച്ചയ്ക്കും സഹായിക്കും. ഹോപ്പർ, ത്രിപ്സ്, മീലിബഗ് എന്നിവയെ നിയന്ത്രിക്കാനായി വേപ്പെണ്ണ ലായനി 0.5% എന്ന തോതിൽ തളിച്ചു കൊടുക്കാം. നാടൻ പച്ചക്കറികൾക്ക് തുടർ സംരക്ഷണം നൽകുന്നതിനായി നട്ട പച്ചക്കറികൾക്ക് മേൽവളം നൽകാം. രാവിലെയും വൈകുന്നേരവും നന തുടരാം. ജൈവ കൃഷിരീതി അവലംബിക്കുന്ന തോട്ടങ്ങളിൽ പച്ചച്ചാണകം, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ 1 കിലോ വീതം 10 ലിറ്റർ വെള്ളത്തിൽ 5 ദിവസം പുളിപ്പിച്ച ശേഷം ഇരട്ടി നേർപ്പിച്ച് ആഴ്ചയിലൊരിക്കൽ തടങ്ങളിൽ ഒഴിച്ചു കൊടുക്കണം. ചീരയ്ക്ക് 1 വിളവെടുപ്പിനു ശേഷവും 1% യൂറിയ തളിച്ചു നൽകാം. എല്ലാ വിളകൾക്കും ഫോസ്ഫറസ് അടിവളമായും യൂറിയ, പൊട്ടാഷ് എന്നിവ 2-3 തവണകളായും നൽകണം. വേനൽക്കാലത്ത് പുഴു, ഈച്ച, വണ്ട്, നീരൂറ്റിക്കുടിക്കുന്ന കീടങ്ങൾ എന്നിവയുടെയെല്ലാം ആക്രമണം പച്ചക്കറികളിൽ സാധാരണമാണ്. വേപ്പധിഷ്ഠിത കീടനാശിനിയായ അസാഡറാക്റ്റിൻ 1% 3 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുന്നത് വളരെ ഫലപ്രദമാണ്. വെള്ളരി വർഗ്ഗങ്ങളിൽ കാണുന്ന കായ്ച്ചകളെ ഫിറമോൺ ട്രാപ്പുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാം. കൃഷിയിടത്തിൽ മഞ്ഞ, നീലക്കെണികൾ ഉപയോഗിക്കുന്നത് വെള്ളീച്ചകളെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ ഇടയാക്കും. ജൈവ കീടനാശിനികളായ ബ്യുവേറിയ ബാസിയായ ലെക്കാനിസേലിയം എന്നിവ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ച് പച്ചക്കറിയിലെ പുഴുക്കൾ, വെള്ളീച്ച, മുഞ്ഞ, ഇലപ്പേൻ, മീലിബഗ് എന്നീ കീടങ്ങളെ നിയന്ത്രിക്കാം. ഇവ കീടാക്രമണത്തിന്റെ പ്രാരംഭദശയിൽ തന്നെ പ്രയോഗിക്കണം. കീടങ്ങളുടെ ആക്രമണം നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ മാത്രം രാസകീടനാശിനികൾ പ്രയോഗിച്ചാൽ മതിയാകും. തണ്ടുതുരപ്പിന്റെ ആക്രമണം രൂക്ഷമായാൽ ഫ്ലൂബെൻഡയമൈഡ് 480 SEC 1 മില്ലിലിറ്റർ 10 ലിറ്റർ വെള്ളത്തിൽ യോജിപ്പിച്ച് തളിച്ചു നൽകാം. മുളക്, വഴുതന, വെള്ളരി, തക്കാളി എന്നിവയിലെ നീരൂറ്റിക്കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ ഒബറോൺ 0.8 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുക്കാം. ചീരയുടെ ഇലപ്പുള്ളി രോഗത്തിനെതിരെ സ്യൂഡോമോണാസ് തളിക്കാം. കൂടാതെ 4 ഗ്രാം മഞ്ഞൾപ്പൊടി, 1 ഗ്രാം അലക്കുകാരം, അല്പം കായം എന്നിവ കൂടി 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി ലയിപ്പിച്ച് തളിച്ചും ഇലപ്പുള്ളി രോഗത്തെ നിയന്ത്രിക്കാം. എല്ലാത്തരം പച്ചക്കറികൾക്കും മത്തി, ശർക്കര മിശ്രിതം തളിച്ചു കൊടുക്കുന്നത് ഏറെ ഉത്തമമാണ്. ഇത് കീടങ്ങളെ അകറ്റി നിർത്തുന്നതിനൊപ്പം പൂക്കളുടെയും കായ്കളുടെയും എണ്ണവും ഗുണമേന്മയും വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ചെടിയുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. 2 മില്ലിലിറ്റർ മത്തി ശർക്കര മിശ്രിതം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടികളുടെ ഇലകളിലും തണ്ടുകളിലും 15 ദിവസത്തെ ഇടവേളകളിൽ തളിക്കാം. വേനൽക്കാലം കേരളത്തിൽ പൊതുവെ നന്നേ ചൂട് കൂടിയതും വരണ്ടതുമായ കാലാവസ്ഥയാണ്. ഈ സമയത്ത് ജാതിക്കും ഗ്രാമ്പൂവിനും ശരിയായ പരിചരണം ആവശ്യമാണ്. അത് നൽകാത്ത പക്ഷം പുഷ്പിക്കൽ, കായ്പിടുത്തം, വിളവ് എന്നിവയെ പ്രതികൂലമായി ബാധിക്കും. ജലനിയന്ത്രണം, വളപ്രയോഗം, പുതയിടിയൽ എന്നിവ ഇപ്പോൾ പ്രധാനം തന്നെ. ജാതിക്ക് 5 മുതൽ 7 ദിവസത്തിലൊരിക്കൽ മിതമായ ജലസേചനം ഉചിതം. എന്നാൽ ഗ്രാമ്പുവിനാകട്ടെ 3 മുതൽ 5 ദിവസത്തിലൊരിക്കൽ നന നൽകണം. ജാതിക്ക് ചാണകം അല്ലെങ്കിൽ കമ്പോസ്റ്റ് 5 മുതൽ 10 കിലോഗ്രാം, കൂടാതെ യൂറിയ 220 ഗ്രാം, സൂപ്പർ ഫോസ്ഫേറ്റ് 250 ഗ്രാം, പൊട്ടാഷ് 230 ഗ്രാം എന്ന അളവിൽ നൽകാം. ഗ്രാമ്പുവിന് യൂറിയ, സൂപ്പർ ഫോസ്ഫേറ്റ്, പൊട്ടാഷ് എന്നിവ യഥാക്രമം 260 ഗ്രാം, 375 ഗ്രാം, 230 ഗ്രാം വീതം നൽകാം. ഇത് 8 വർഷത്തിനു മുകളിൽ പ്രായമുള്ള ചെടികൾക്ക് നൽകുന്ന അളവാണ്. 8 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള ചെടികൾക്ക് മതിയായ അളവിൽ രാസവളപ്രയോഗം നടത്തണം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
3: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
4: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
2: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറെ നാളെ അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648 9656948321.

0: എനിക്കിന്നോട്
1: വർത്തമാനത്തിന് നേരൂല കരണ, എനിക്ക് വേഗം പോണോ?
2: അതെന്ത് പോക്കാ എന്റെ അമിത,
1: ഇനി എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർത്തമാനത്തിനൊന്നും നിക്കൂലട്ടാ. ഇനി എന്നെ കാണാൻ മറ്റൊന്ന് നീ അങ്ങോട്ട് വരൂ വേണ്ട, എനിക്ക് അതിനൊന്നും നേരമില്ല. ഇന്നോട് വർത്തമാനത്തിനേ എനിക്ക് നേരമില്ല.
2: അല്ല അമിത, ഞാനതിന് നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ.
1: നീ ഒന്നും ചെയ്യേണ്ട കരണ, പക്ഷെ എനിക്ക് നിന്നോട് വർത്തമാനത്തിന് നേരമില്ലാന്ന്.
2: തിരക്കിട്ട് പോവാൻ കാരണം നിങ്ങൾ പറയണ.
1: അപ്പൊ നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ?
2: എന്റെ അമിത, നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ അടിപ്പിക്കാണ്ട് കാര്യം പറ.
1: നീ ഇതൊന്നും അറിയല്ലേ കരണ.
2: അമിത, എനിക്ക് എന്തെല്ലോ ആദ്യാന്ന്, നിങ്ങൾ ഒന്ന് വേഗം പറ കാര്യോ.
1: ആദ്യം പിടിക്കേണ്ട കാര്യൊന്നുമില്ല, പക്ഷെ നീ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറയുമ്പോ എനിക്കൊരു വിഷമമുണ്ട് കേട്ടാ.
2: എന്റെ അമിത, ഒരു വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നല്ലേ. ഞാൻ അറിയാത്ത സംഭവം എന്നാണ്?
1: റേഡിയോ മലബാർ പൂട്ടുന്നില്ല പോലും.
2: അല്ല, അതിനത് പൂട്ടുന്നുണ്ടേനാ.
1: അങ്ങനത്തെ പൂട്ടലല്ല, നമ്മള് രാവിലെ 5 മണിക്ക് തുറന്നു വെച്ചാല് 10:30 പൂട്ടയില്ലേനുവാ. ഇനിയിപ്പോ അതില്ല പോലും.
2: ഇല്ലേ?
1: ഇല്ലാന്ന്. 5 മണിക്ക് തുറന്നു വെച്ചാല് 3 മണി വരെ പരിപാടികളാന്ന്.
2: അതെയാ? ഓ, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ കുത്തിരുന്ന് പരിപാടിയെല്ലാം കേക്കാലോ.
1: പിന്നെന്താ, അതല്ലേ ഞാൻ പറഞ്ഞു ഇന്നോട് എനിക്കിന്നോട് വർത്തമാനത്തിന് നേരമില്ലാന്ന്.
2: ഓ, അപ്പൊ പരിപാടി കേക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാന്നല്ലേ.
1: പിന്നെന്താ,
2: എന്നാ പിന്നെ നിങ്ങള് വേഗം പോയിക്കോളി.
1: നീ എടി പോന്ന്,
2: ഞാനും വീട്ടിൽ പോയിട്ട് പരിപാടിയാക്കട്ടെ.
1: അതന്നെ.

0: സർഗജാലകം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്നേഹസ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം ശ്രീ പുരുഷോത്തമൻ പട്ടാനൂരിന്റെ വന്നല്ലോ പൊന്നോണം എന്ന കവിത കേൾക്കാം. ആലാപനം ധനിഷ ടി.

ശ്രീ പുരുഷോത്തമൻ പട്ടാനൂർ രചിച്ച വന്നല്ലോ പൊന്നോണം എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആലാപനം ധനിഷ ടി. സർഗജാലകത്തിൽ ഇനി കേൾക്കാം ബിന്ദു സുരേഷ് അടുക്കം രചന നിർവഹിച്ച നഷ്ടപ്പെട്ട കിനാക്കൾ എന്ന കഥ. അവതരണം അശ്വിനി.

0: പ്ലാറ്റ്ഫോം നമ്പർ 3, രാത്രി 11:45. തണുത്ത സിമെന്റ് ബെഞ്ചിൽ ഹിമയൊറ്റയ്ക്ക്. സ്റ്റേഷനിൽ ഷീറ്റിൽ മഴത്തുള്ളികൾ ചിത്രം വരയ്ക്കുന്നു. വലിയ ലൈറ്റിന്റെ ചൂട് ഹിമയുടെ ദേഹത്ത് തട്ടി. അസ്വസ്ഥയായപ്പോൾ കുറച്ച് നീങ്ങിയിരുന്നു. ആവി പറക്കുന്ന കാപ്പിയും കുടിച്ച് കയ്യിലുള്ള നോവൽ തുറന്നു. പക്ഷേ അക്ഷരങ്ങളിൽ ശ്രദ്ധ പതിഞ്ഞില്ല. പുറത്ത് പ്രകൃതി കുളിരണിയുന്നു, അകത്ത് മനസ്സും. കയ്യിലുള്ള നീല സൂട്ട്കേസ് തുറന്ന് പുസ്തകം അകത്ത് വെച്ചപ്പോ ഒരു കവറ് നിലത്ത് വീണു. ഡിവോഴ്സ് പേപ്പർ. അത് കുനിഞ്ഞെടുത്തപ്പോൾ ഒരു നീറ്റൽ. കണ്ണൂരിലേക്ക് പോകാനിറങ്ങിയതാണ്. വണ്ടി വൈകുമെന്ന് അനൗൺസ്മെന്റ് കേട്ടതോടെ അക്ഷമയോടെ ഇരിക്കുകയാണവൾ. അവിടവിടെയായി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കഴിഞ്ഞ മാസം ബാംഗ്ലൂരിൽ തന്നെ തനിച്ചാക്കിപ്പോയ അബി പിന്നെ ഒരു ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ല. നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്ന അവനെ 2 വർഷമായി സഹിച്ചു ജീവിക്കുന്നു. ഒന്നിച്ചൊരു ജീവിതം വേണ്ടാന്ന് തീരുമാനിച്ചു. ജോലി റിസൈൻ ചെയ്തു. അവൻ നാട്ടിലേക്ക് പോയപ്പോ ഈ ലോകത്ത് ഒറ്റപ്പെട്ടതുപോലെയായി. പിന്നെ പരസ്പരം ഒരു വിവരവും അറിഞ്ഞില്ല, അറിയാൻ ശ്രമിച്ചില്ല. അതാണ് സത്യം. വൈകുന്നേരം അബിയുടെ ഏട്ടൻ വിളിച്ചപ്പോൾ അത്ഭുതമായിരുന്നു. പെട്ടെന്ന് നാട്ടിലേക്ക് വരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ചോദിച്ചപ്പോ എല്ലാം നേരിൽ പറയാമെന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്തു. നാട്ടിലേക്ക് വരുന്നത് അമ്മയോട് പറഞ്ഞിട്ടില്ല. ഡിവോഴ്സായത് അവർക്കിഷ്ടമായിട്ടില്ല. എന്റെ ജീവിതമാണ്, കഷ്ടപ്പെട്ട് ജീവിക്കാൻ ഞാൻ ഒരുക്കുമല്ല, അമ്മയോട് ഉറപ്പിച്ചു പറഞ്ഞു. അതോടെ ആ ബന്ധവും നിന്നു. ഓഫീസിൽ ബോസിനോട് ലീവ് വാങ്ങി ഇറങ്ങി. ടാക്സിക്ക് വേണ്ടി അരമണിക്കൂർ നിന്നു. ട്രാഫിക്കിൽ കുടുങ്ങി സ്റ്റേഷനിലെത്തുമ്പോൾ അനൗൺസ്മെന്റ്: ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ് പുറപ്പെട്ടു. 5 മിനിറ്റ്, വെറും 5 മിനിറ്റ്. അടുത്ത ട്രെയിൻ 6:00 AM. വിവരം പറയാൻ ആദ്യേട്ടനെ വിളിച്ചു, എടുത്തില്ല. രാത്രി മുഴുവൻ പ്ലാറ്റ്ഫോമിൽ തന്നെ. ചായക്കാരൻ കൊണ്ടുവന്ന ചായ തണുത്തുപോയി. ചേച്ചിയെ വിളിച്ചു. അബി പോയപ്പോഴും അവന്റെ കുടുംബമായി പ്രശ്നവുമില്ലാതെ മുന്നോട്ടു പോയിരുന്നു. ആരും ഫോണെടുത്തില്ല. നേരം വെളുക്കുമ്പോൾ കണ്ണുകൾ രണ്ടും വീർത്തിരുന്നു. 5:30 വീണ്ടും അറിയിപ്പ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി എത്തുന്നതാണ്. വൈകി, വീണ്ടും വൈകി. ട്രെയിനെത്തി. ഹിമ ജനാലയ്ക്കരികിലിരുന്നു. പുറത്തെ കാഴ്ചകളൊന്നും കണ്ണിൽപ്പെട്ടില്ല. മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുന്നു. മൊബൈലിൽ ചാർജ് തീരാറായിട്ടുണ്ട്. ചേട്ടനോ ചേച്ചിയോ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. തിരിച്ചു വിളിച്ചുമില്ല. എന്താ എല്ലാവർക്കും പറ്റിയത്? 11 മണിക്ക് കണ്ണൂരിലെത്തി. ടാക്സിയിൽ വീട്ടിലേക്ക് പോയി. 2 വർഷം കൊണ്ട് ഏറെ മാറിപ്പോയി. ഞാനും മാറിയില്ലേ. പണ്ട് അബിയുടെ കൂടെ എത്രയോ തവണ ബൈക്കിൽ ഈ വഴി പോയിട്ടുണ്ട്. ചിന്തകൾക്ക് വിരാമമിട്ട് ടാക്സി വീടിന് മുന്നിലെത്തി. ആകെയൊരു ശാന്തത. മുറ്റത്തെ അഴയിൽ തുണി വിരിക്കുന്ന ഏട്ടത്തിയമ്മയെ കണ്ടു. അങ്ങോട്ട് നടന്നു. കാൽപെരുമാറ്റം കേട്ട് നിമ്മി തിരിഞ്ഞു നോക്കി. മോളെ, അവളെ കണ്ടപ്പോ നിമ്മി ഏങ്ങലടിച്ചു.
1: വന്നല്ലോ എന്റെ കുട്ടി, പക്ഷേ വൈകിപ്പോയില്ലേ. അവസാനം വരെ നിന്നെ ചോദിച്ചിരുന്നു. നിന്നെ കാണാതെ എങ്ങനെ പോകുന്നവരെ ചോദിച്ചു. നീ വരില്ലെന്ന് അവൻ ഉറപ്പിച്ചതാ. കുറെ ഞങ്ങളൊക്കെ മാറി മാറി വിളിച്ചു. ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു.
0: ഹിമയുടെ കയ്യിൽ നിന്ന് പെട്ടി വീണു. കാലുകൾ കുഴഞ്ഞുപോയി. പൊട്ടിക്കരഞ്ഞു. നിമ്മയുടെ ദേഹത്തേക്ക് വീണു. അബി തന്നെ വിട്ടുപോയെന്ന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അമ്മയുടെ കട്ടിലിനരികിൽ യാത്ര പറയാൻ ചെന്നു. വാക്കുകൾ കിട്ടാതെ നിന്നപ്പോ മനസ്സ് നിറയെ കുറ്റബോധമായിരുന്നു. പെട്ടിയിലേക്ക് തുണികൾ എടുത്തു വെക്കുമ്പോൾ ഒരു മൂലയിൽ ട്രെയിൻ ടിക്കറ്റ് കണ്ടു. ഉപയോഗിക്കാത്ത വൈകി എത്തിയ തീവണ്ടി ടിക്കറ്റ്. കീറിക്കളഞ്ഞില്ല, ഭദ്രമായി വെച്ചു. കൃത്യസമയത്ത് വണ്ടി വന്നിരുന്നെങ്കിൽ. ചില അവസരങ്ങളും ചില യാത്രകളും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ കിട്ടൂ.

പ്രിയ ശ്രോതാക്കളെ, നഷ്ടപ്പെട്ട കിനാക്കൾ എന്ന കഥയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. രചന ബിന്ദു സുരേഷ് അടുക്കം, അവതരിപ്പിച്ചത് അശ്വിനി. ഇനി കേൾക്കാം ഷാജി കരിയിൽ രചനയും അരുൺ കെ പി സംഗീതവും ആലാപനവും നിർവഹിച്ച ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഷാജി കരിയിൽ ഗാനരചന നിർവഹിച്ച് അരുൺ കെ പി സംഗീതവും ആലാപനവും നിർവഹിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം മധു നിരഞ്ജൻ എറണാകുളം രചനയും ആലാപനവും നിർവഹിച്ച കവിത അഗ്നിയിൽ നീറുന്ന കാലം.

അഗ്നിയിൽ നീറുന്ന കാലം എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. രചനയും ആലാപനവും മധു നിരഞ്ജൻ, എറണാകുളം. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.

0: സർഗജാലകം.
1: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും, എന്നിട്ടും ഈ വാൽവ് എന്തിനാണ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
2: അതോ, കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
1: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്കുവെള്ളത്തിലേക്ക് തുറന്നുവിടാൻ അല്ലേ?
2: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
1: എന്തൊരു മനുഷ്യനാ നിങ്ങൾ! ദാ, ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
2: എടോ, അത് പിന്നെ
1: തെറ്റാണ് നിങ്ങളുടെ ചിന്ത. തിരുത്തണം, നമുക്ക് നാടിനും വേണ്ടി.
3: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. കേൾക്കാം, ഈ കഴിഞ്ഞ 6-7 തീയതികളിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ശബ്ദചിത്രം. സംസാരിക്കുന്നു മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ ഷാജിത്ത് മാസ്റ്റർ.
1: മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ 2-ാം ദിവസമാണ് ഇന്ന്. ഇന്നലെ വളരെ നല്ല നിലയിൽ തന്നെ എല്ലാ പരിപാടികളും സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ട് തന്നെയാണ് സംഘാടകർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ നല്ല സഹകരണം ലഭിച്ചു. അധ്യാപകരുടെ ഏറ്റവും മികച്ച സഹകരണമുണ്ട്. വിദ്യാർത്ഥികളായിട്ടുള്ള വളണ്ടിയർമാർ ചെയ്യുന്ന സേവനങ്ങൾ വളരെ സ്തുത്യർഹമായതാണ്. എല്ലാം കൊണ്ടും ഒരു ഉത്സവത്തിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് ശാസ്ത്രോത്സവം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്.
2: നമ്മുടെ അയ്യോ ബിന്ദു ടീച്ചറുണ്ട്. ടീച്ചർക്ക് മേളയെക്കുറിച്ച് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം.
3: മട്ടന്നൂർ സബ്ജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയം

സാമൂഹ്യശാസ്ത്ര ഐ ടി മേളയുടെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. 2026-27 വർഷത്തെ നമ്മുടെ സബ് ജില്ലയിലുള്ള 85 സ്കൂളുകളിൽ നിന്നായിട്ട് 4000 കുട്ടികൾ ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കാനായി വരുന്നുണ്ട്. 2 ദിവസങ്ങളിലായിട്ട് 6-7 തീയതികളായിട്ടാണ് പരിപാടികൾ നടക്കുന്നത്. പരിപാടികളിൽ 1-ാമത്തെ ദിവസം

0: ഇന്നലെ കഴിഞ്ഞു. ഇനി ഗണിതമേളയാണ്, അതുപോലെ സാമൂഹ്യശാസ്ത്ര മേളയും ഇന്ന് നടക്കുന്നുണ്ട്. പരിപാടികൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ജഡ്ജസെല്ലാം കൃത്യസമയത്ത് തന്നെ ഹാജരായിരുന്നു. നല്ല രീതിയിലുള്ള പരിപാടി നടന്നു വരുന്നുണ്ട്. ഉദ്ഘാടന സമ്മേളനം രാവിലെ 10:30 നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ വി കെ സനോജ് അവർകളാണ് നിർവഹിച്ചത്. മുനിസിപ്പാൽ ചെയർമാൻ അധ്യക്ഷനായിരുന്നു. അതുപോലെ ഇന്ന് വൈകുന്നേരം 4 സമാപന സമ്മേളനമുണ്ട്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി MV സരള മാഡമാണ്. സമാപന സമ്മേളനത്തിൽ സമ്മാനദാനം നടക്കുന്നതായിരിക്കും. വിവിധ പരിപാടികളുടെ റിസൾട്ടുകളെല്ലാം അറിഞ്ഞു വരുന്നുണ്ട്.
1: മുൻകാലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള എന്തെങ്കിലും മാറ്റങ്ങൾ?
0: മാറ്റം മുൻകാലത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് മാറ്റങ്ങളുണ്ട്. മത്സരം കൂടിയിട്ടുണ്ട്. ഇന്ന് രക്ഷിതാക്കളുമായാലും സ്കൂളുകളിലെ അധ്യാപകരായാലും കുട്ടികളായാലും നല്ല മത്സരമാണുള്ളത്. എല്ലാ സ്കൂളുകാരും എൻ്റെ സ്കൂള് മുന്നിലാവണം, എൻ്റെ കുട്ടി ഏറ്റവും 1 എന്നുള്ള രീതിയിലാണ് പേരൻസ് ആയാലും അധ്യാപകരായാലും എല്ലാവരും പ്രവർത്തിക്കുന്നത്. എല്ലാ സ്കൂളിൽ നിന്നുള്ള പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വാശിയേറിയ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പഴയകാലത്ത് ഇങ്ങനെയുള്ള ഇത്രയധികം മത്സരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത്.
1: പണ്ടൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ദിവസം പോവാന്നുള്ളതിലുപരി അല്ലേ, ഒരു മത്സരബുദ്ധി എല്ലാവരിലും വന്നിട്ടുണ്ട്.
0: ആ, ഇപ്പോൾ മത്സരബുദ്ധി കുറേ കൂടിയിട്ടുണ്ട്. പങ്കെടുക്കുക എന്ന് മാത്രമല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു സബ് ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ഒരു മഹത്തായ കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ന് അതല്ല, അതിനുപരി അവർക്ക് ഏറ്റവും നല്ല ഗ്രേഡ് കിട്ടണം, എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടണമെന്നാണ്, അതുപോലെ എല്ലാവർക്കും 1 കിട്ടണം എന്നാണുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പീലുകളൊക്കെ ധാരാളം ഉണ്ടാകുന്നുണ്ട്. മറ്റങ്ങനെ ശാസ്ത്രമേളക്കൊന്നും അധികം അപ്പീലുകളൊന്നും വരുന്നില്ല. ഇപ്പോൾ അപ്പീലുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും നല്ല മത്സരത്തിലാണ്.
1: എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടോ?
0: വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, പരാതികളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും നമ്മളിപ്പം കുറേ ഓരോ എന്താ പറയുക വിഭാഗമായിട്ടാണ്, ഓരോ തരത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. ഓരോ വിഭാഗത്തിലും വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ പിന്നെ പരിപാടി നടത്താൻ പറ്റൂ എന്നുള്ളതാണ്. എല്ലാം വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പരാതികൾ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്.
1: നമ്മുടെ കലോത്സവത്തിന് നന്നായിട്ട് നടത്തി നല്ലൊരു പേര് കിട്ടിയൊരു സ്കൂളാണ്. അപ്പം ഈ ഒരു ശാസ്ത്രമേള മട്ടന്നൂർ സ്കൂളാണ്, ആ ഒരു തീരുമാനത്തിലെത്തിയപ്പോഴും എയ്യു എന്ന രീതിയിൽ അതിനെ കണ്ടത് എങ്ങനെയാണ്?
0: ഇവിടെ പരിപാടി വരുന്നതെന്ന് അറിയുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് തോന്നിയത്. കാരണം നമ്മളെ മട്ടന്നൂർ സബ് ജില്ലയിൽ തന്നെ മട്ടന്നൂർ ഹൈസ്കൂൾ പോലെ ഇത്രയും സൗകര്യമുള്ള മറ്റൊരു സ്കൂളില്ല. നല്ല ഭൗതിക സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ടെൻഷനും തോന്നിയില്ല, ഇവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഈ 2 പരിപാടി ഒരു ദിവസം കൊണ്ട് തന്നെ സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട്. പക്ഷേ അതിന് വേറെ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് 2 തന്നെ ആക്കി നടത്തുന്നത്. പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ടീച്ചേഴ്സിൻ്റെ സഹകരണമാണെങ്കിലും PTA സഹകരണം, നഗരസഭയുടെ എല്ലാവരുടെയും കൂട്ടായ സഹകരണം ഇവിടെ ഏറ്റവും നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മികച്ച രീതിയിൽ പരിപാടികൾ പോകുന്നുണ്ട്.
1: ഇനി ഒരുപാട് ഭാവിയിൽ ഈ മത്സര രംഗത്തേക്ക് ഒരുപാട് കുട്ടികൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരുണ്ട്. അവരോടൊക്കെ ഒരു ഓഫീസർ എന്ന രീതിയിൽ എന്താണ് ഒരു ഉപദേശം, അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത്?
0: പറയാനുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ അധികം മത്സരമായിട്ട് കാണരുത്. പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു ഉദ്ദേശം. കുട്ടികളെ പങ്കെടുപ്പിക്കുക, മാക്സിമം എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കുക. അവർക്ക് ഒരു ഭാവിയിലെ വലിയ താരങ്ങളാണ്, നാളത്തെ ശാസ്ത്രജ്ഞന്മാരാണ്, കലാകാരന്മാരൊക്കെയാണ് ആകേണ്ടവരാണ്. അപ്പോൾ അവർക്കുള്ള ഒരു എന്താ പറയുക ബാലപാഠം കിട്ടേണ്ട ഒരു വേദിയാണിത്. കുട്ടികളുടെ കരകൗശല വൈദഗ്ധ്യം തെളിയിക്കാനുള്ള വേദിയാണ്. അതുപോലെ ഇന്നത്തെ ഈ മൊബൈൽ ഫോണൊക്കെ അമിതമായി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ അക്ഷമരാണ്, പലർക്കും അടങ്ങിയിരുന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ശീലമില്ലാത്ത ഒരു കാലഘട്ടമാണ്. പക്ഷേ ഈ ഒരു പരിപാടിയിൽ 3 തുടർച്ചയായി നമ്മളെ കുഞ്ഞുമക്കൾ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് അവരുടെ കൈവേലകളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അതിശയം, ഒരു അത്ഭുതം തോന്നുന്നുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് നല്ലൊരു അവസരമാണിത്, സന്തോഷം തോന്നുന്നുണ്ട്.
1: മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ പ്രീതി ടീച്ചറുണ്ട്. ടീച്ചർ മേളനെ കുറിച്ച് സംസാരിക്കും.
2: 6-7 തീയതികളിലായി മട്ടന്നൂർ സബ് ജില്ലാ ശാസ്ത്രമേള നമ്മുടെ സ്കൂളിൽ നടക്കുകയാണ്. അപ്പോൾ എല്ലാവിധ സംവിധാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. വിവിധ സബ് കമ്മിറ്റികൾ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പി ടി എ, മാനേജ്മെൻറ്റ്, നാട്ടുകാർ, അതേപോലെ എല്ലാ സ്കൂളിൽ നിന്നുള്ള അധ്യാപകർ ഒരു

0: കൂട്ടായ്മയുടെ ഒരു ഫലമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പൊതുവെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ക്ലബ്ബ് കൺവീനർമാർ, ഗണിതശാസ്ത്ര മേള, അതേപോലെ ശാസ്ത്രമേള, പിന്നെ വർക്ക് എക്സ്പീരിയൻസ്, ഐ ടി, ഇതിൻ്റെയൊക്കെ ക്ലബ്ബ് കൺവീനർമാർ വളരെ ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നു. അവർക്ക് സഹകരണവുമായി നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും കൂടെയുണ്ട്. പി ടി എ, മദർ പി ടി എ ഭാരവാഹികൾ രണ്ട് ദിവസവും മുഴുവൻ സമയത്തും നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ എല്ലാ അധ്യാപക സംഘടനയുടെ ഭാരവാഹികൾ, അവരുടെയൊക്കെ സഹകരണം നമുക്ക് ഈ ദിവസങ്ങളിൽ കിട്ടുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കുട്ടികളും നല്ല രീതിയിൽ ഇതിനോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നു.
1: സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സബ് ജില്ലാ കലോത്സവം നല്ല വിജയമാക്കിയിട്ട് തീർത്തിട്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു ശാസ്ത്ര മേളയിലേക്ക് കടന്നതല്ലേ?
0: അതെ അതെ, നല്ല ഭംഗിയായിട്ട് നമുക്ക് സബ് ജില്ലാ കലോത്സവം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ഏതൊരു മേളയും അതൊരു കൂട്ടായ്മയുടെ ഫലമാണ്. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഈ ശാസ്ത്രമേളയും ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്.
2: എൻ്റെ പേര് ആവണി. ഞാൻ പ്രോജക്റ്റ്, സിംഗിൾ പ്രോജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നതാണ്. കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി നോക്കും.
1: എങ്ങനെയുണ്ടായിരുന്നു?
2: നല്ലതായിരുന്നു. പ്രസൻറ്റേഷൻ ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. മൂന്ന് പേരുണ്ടായിരുന്നു ടോട്ടൽ.
3: മട്ടന്നൂർ സബ് ജില്ലാ ശാസ്ത്രമേള ഒക്ടോബർ 6-7 തീയതികളിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പ്രോഗ്രാമിന്റെ കൺവീനറിന്റെ ചുമതലയാണ്. അപ്പം അതിൽ നിലവിൽ ഇപ്പം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ശാസ്ത്രമേളയിൽ 85 വിദ്യാലയങ്ങളിൽ നിന്ന് 4000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. അതായത് ഒക്ടോബർ 6-ാം തീയതി നമ്മൾ ഐ ടി, അതേപോലെ തന്നെ സയൻസ്, അതിൻ്റെ കൂടെ വന്ന മറ്റൊന്ന് എന്ന് പറയുന്നത് വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഏതാനും സെലക്ട് ചെയ്ത പ്രോഗ്രാമുകളാണ്. 2-ാമത്തെ ദിവസം ഒക്ടോബർ 7-ാം തീയതി വരുന്നത് മാത്സും സോഷ്യൽ സയൻസും വർക്ക് എക്സ്പീരിയൻസിൻ്റെ പിന്നീട് രണ്ടാമത്തെ ദിവസത്തേക്ക് മാറ്റി വെച്ച പ്രോഗ്രാമുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം 4000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് ഏകദേശം ഒരു ജഡ്ജസ് വരികയാണെങ്കിൽ ഒരു 10-200 ജഡ്ജസുകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പം വളരെ വിപുലമായിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമൂഹ്യ ശാസ്ത്രീയമായിട്ടുള്ള ഐ ടി മേഖലയിലെ വിവിധ തരത്തിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു മികച്ച പ്ലാറ്റ്ഫോമാണിത്. ഒരു പക്ഷേ നാളെയുടെ ശാസ്ത്രജ്ഞന്മാർ പോലും ഈ ഒരു വേദികളിൽ നിന്നാണ് ചിലപ്പം മുന്നോട്ടേക്ക് വരുന്നതും. എൻ്റെ പേര് ദിലീപ് കൊതേരി. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രോഗ്രാമിൻ്റെ, മട്ടന്നൂർ സബ് ജില്ലാ ശാസ്ത്രമേളയുടെ പ്രോഗ്രാമിൻ്റെ ചുമതല കൂടിയാണ്.
4: നമ്മൾ എച്ച് എൻ സി ഹെൽത്ത് കെയർ ഗ്രൂപ്പ് എന്നാണ്. നമുക്കിങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ, ഇവിടെ ഒരു ശാസ്ത്രമേള നടക്കുന്നതിനെ പറ്റിയിട്ടും ഇങ്ങനെ റിക്വസ്റ്റ് വന്നപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മാനേജ്മെൻറ്റ് ആ മൊമെൻറ്റിൽ തന്നെ അപ്രൂവ് ചെയ്യുകയാണ് ഇങ്ങനെ നമ്മളിവിടെ ചെയ്യണമെന്നുള്ളത്. ഇന്നലെ മുതൽ നമ്മളുണ്ട്, ഇന്നും ഫുൾ ടൈം ഉണ്ട്. ഇപ്പം വരുന്നവരിൽ കൂടുതലായിട്ടും ടെൻഷൻ അടിച്ചിട്ടാണ് കുറച്ച് കുട്ടികൾ വരുന്നത്. അവരെ മാക്സിമം നമ്മൾ നമ്മളെ കൊണ്ടാകുന്നവർ റിലാക്സ് ചെയ്തിട്ടുണ്ട്. പലരും ഫുഡ് കഴിക്കാണ്ടൊക്കെ വന്നവരായിരുന്നു. അവരൊക്കെ നമ്മൾ മാക്സിമം നമ്മളെ ഭാഗത്തു നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ലെവലിലായാലും നമ്മളെ സിസ്റ്റേഴ്സായാലും നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ നിന്നും നല്ല മാറ്റമാണ്. ഇപ്പം നമ്മൾ ഈ ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ്. ഈവൺ വളണ്ടിയേഴ്സ് ആയിക്കോട്ടെ, കോവർക്കേഴ്സ് ആയിക്കോട്ടെ, അയാൾ സപ്പോർട്ട് ഈച്ച് അതർ, പേരൻസ് എല്ലാവർക്കും, ഈവൺ നമ്മളെ കൗൺസിലർ പിന്നെ മുഹമ്മദ് ഖാൻ, ഈവൻ ചെയർമാൻ വന്നിരുന്നു, ഈവൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പേര് വന്നിരുന്നു. എല്ലാവരും എല്ലാവരുടെയും കവർ ചെയ്യുന്നുണ്ട്. ഈവൺ മാഡം ഇവിടെയുണ്ട്, എയോ. തീർച്ചയായിട്ടും വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ഇങ്ങനെ ഒരു മൊമെൻറ്റിൽ നമുക്കിവിടെ എച്ച് എൻ സി ഹോസ്പിറ്റലിന് ഭാഗമാകാൻ പറ്റിയതില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. റാഫിക്കാണ്, നമ്മളെ റിലേഷൻഷിപ്പ് മാനേജറാണ് സാർ.
5: ഞാൻ റാഫിയാണ്, എച്ച് എൻ സി ഹോസ്പിറ്റൽ മട്ടന്നൂർ. ഓരോ നാടിനും ഓരോ മുദ്രയുണ്ട്. അതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മട്ടന്നൂർ സ്കൂളിനെ കുറിച്ച് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് തന്നെ കേൾക്കുന്നതാണ്. ഇവിടെ ഒരുപാട് തവണ വരാറുണ്ട്, ഒരുപാട് ക്യാമ്പൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എച്ച് എൻ സി ഹോസ്പിറ്റൽ അതുപോലെ തന്നെ നല്ല ഒരു സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ അത് നാടിന് അഭിമാനം കൂടിയാണ്. മാത്രമല്ല നമ്മളിങ്ങനെ കടന്നു വരുമ്പോൾ ഒരുപാട് കലാവിരുന്നുകൾ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരുപാട് വിരുന്നുകൾ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിലൂടെ വളർത്തിയെടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സംഭവം തീർച്ചയായിട്ടും നമ്മളൊക്കെ സന്തോഷിപ്പിക്കുന്നു. എച്ച് എൻ സിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഏത് കാര്യത്തിലും കൂടെ നിൽക്കുക. ഇവിടെ മുഹമ്മദ് സാഹിബൊക്കെ ഉണ്ട് ഇവിടെ, അപ്പോൾ നമ്മുടെ പിന്നെ മേഡമൊക്കെ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മളെന്നും കൂടെ ഉണ്ടാവും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു.
1: നമ്മുടെ ഫുഡ് കമ്മിറ്റി കൺവീനർ ഷഫീഖ് മാഷിൻ്റെ മാഷിന് എന്താ

0: ഉപജില്ലാ ശാസ്ത്രമേളയുടെ ആദ്യ ദിനം കഴിഞ്ഞു. ആദ്യ ദിനത്തിൽ വളരെ ഭംഗിയായിക്കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സാധിച്ചു. ഇന്ന് രണ്ടാം ദിനം. എല്ലാം ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതിരാവിലെ തന്നെ ഭക്ഷണം ഒക്കെ പാചകം ചെയ്ത് തയ്യാറായി 10:45 പാർസൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മുഴുവൻ ആളുകൾക്കും പാർസൽ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇരുന്ന് കഴിക്കാൻ സഫിഷ്യൻ്റായ സ്ഥലം ഉണ്ടെങ്കിൽ പോലും കിട്ടാത്ത പരാതി മറ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഭാഗങ്ങൾ തിരിച്ചുകൊണ്ട്, നമ്മളെ സംബന്ധിച്ചത് 9 ബ്ലോക്കുകളാണുള്ളത്. ഈ 9 ബ്ലോക്കുകൾക്ക് ചാർജ് കൊടുത്ത് അവിടേക്ക് വളണ്ടിയേഴ്സിന് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവിടേക്കുള്ള കുട്ടികളുടെ കൃത്യമായ എണ്ണം എടുത്തു കഴിഞ്ഞു. ആ എണ്ണത്തിനനുസരിച്ച് ചാർജ് കൊടുത്ത അധ്യാപകർ അവരുടെ വളണ്ടിയേഴ്സ് ആ കുട്ടികൾക്ക് ആ ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുക്കും. 11:30 ഭക്ഷണ വിതരണം ആരംഭിക്കും. 11:30 12 ആകുമ്പോഴേക്ക് ഇന്ന് റൂമുകളിലുള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു കഴിയും. പിന്നെ നമ്മുടെ രക്ഷിതാക്കൾ, എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ്, അതേപോലെ നമ്മുടെ സ്കൂളിലെ അധ്യാപകർ, വളണ്ടിയേഴ്സ്, പിന്നെ ഹരിതകർമ്മസേന, വെൽഫെയർ തുടങ്ങിയിട്ടുള്ള വിവിധ സന്നദ്ധ സംഘടനകളിൽപ്പെട്ടവർക്കുള്ള ഭക്ഷണം ഇവിടെ ഹാളിൽ വെച്ച് അതും പാർസലായി തന്നെ നൽകി കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷം. വലിയൊരു ടീം വർക്ക് ഉണ്ട് നമ്മുടെ സ്കൂളിലെ PTA, അധ്യാപക സംഘടനാ പ്രതിനിധികൾ, മാനേജ്മെൻറ്റ്, പിന്നെ നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകർ, കൂടാതെ MPTA, ഇപ്പം എല്ലാം ഒരു നാട്ടിലുള്ള കച്ചവടക്കാർ, സാധാരണക്കാരായ ആളുകൾ എല്ലാം തന്നെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകർ അവരുടെ കോൺട്രിബ്യൂഷൻ, ഓരോരുത്തരും അവർക്ക് കഴിവിൻ്റെ പരമാവധി നൽകിയിട്ടുണ്ട്. നമ്മുടെ പാചക തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരുടെയും പരിപൂർണമായ സഹായ സഹകരണങ്ങളോട് കൂടി നല്ല ഭംഗിയായിട്ട് ഭക്ഷണ പരിപാടികൾ നടക്കുന്നു. പാചകം ചെയ്യുന്നത് ചാവശ്ശേരിയുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന പാചകക്കാരനാണ്. നമ്മുടെ സബ്ജില്ലാ കലോത്സവത്തിന് പാചകത്തിന് വേണ്ടി ഇവിടെ വന്ന അതേ ആൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അതിലൊരു ടെൻഷനുമില്ല. ഭക്ഷണമൊക്കെ നല്ല, മറ്റ് ശാസ്ത്രമേളകൾക്കൊന്നും ഇല്ലാത്ത വിധം നമ്മൾ രാവിലെ വരുന്ന കുട്ടികൾക്ക് ഉപ്പുമാവും ഒക്കെ തയ്യാറാക്കി അതും കൊടുത്തിട്ടുണ്ട്. 10:30 വരെ എല്ലാ ദിവസവും, 2 ദിവസവും ഉപ്പുമാവും ചായയും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഏതായാലും വളരെ സന്തോഷം. നല്ല രീതിയിൽ നമ്മുടെ ശാസ്ത്രമേള നടന്നു പോകുന്നു. ഇനി അതിൻ്റെ ഒരു ഓവറോൾ കൂടി എൻ്റെ വിദ്യാലയത്തിന് വരുമ്പോൾ അതിലേറെ സന്തോഷം.
1: സബ്ജില്ലാ കലോത്സവം വിജയിപ്പിച്ച ആ ഒരു ഹാങ് ഓവർ കഴിയുമ്പോഴേക്ക്
0: അടുത്തത് സബ്ജില്ലാ കലോത്സവത്തിനും ഞാൻ തന്നെയായിരുന്നു കൺവീനർ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ശാസ്ത്രമേളയുടെ കൺവീനർ ആക്കിയത്.
2: HSS ജിയോമെട്രിക്കൽ ചാർട്ട് മത്സരം നടക്കുന്ന റൂമിന് പുറത്ത് നമ്മൾ SPC മിടുക്കി കുട്ടികൾ രണ്ടുപേരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു മേളയുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം അവരോട്. മോള് പേര്
3: ഇളവരസി.
2: ഇളവരസി, നാട് എവിടെയാ?
3: നാട് അച്ഛൻ തമിഴ്നാട്ടിലാണ്, അമ്മ ഇവിടെ കേരളത്തിൽ.
2: അപ്പോൾ ഇവിടെ തന്നെയാണ് മോള് പഠിച്ചത്?
3: അതെ, മട്ടന്നൂരല്ല, 8th class നിന്ന് വന്നേ.
2: അപ്പൊ പേരിങ്ങനെ തമിഴ്നാട് സ്റ്റൈലിലാണ്. വേറെ ആരാ ഉള്ളത്?
3: അനിയത്തി.
2: അനിയത്തിയുടെ പേരെന്താ?
3: തുളസി.
2: തുളസി, പിന്നെയും നമുക്ക് കേരളത്തിന്റെ ഇതിലേക്ക് വന്നു അല്ലേ. പോവാറുണ്ടോ അവിടെ? എവിടെയാ ഇഷ്ടം? ഇവിടെയാണോ ഇഷ്ടം? അവിടെയാണോ
3: ഇവിടെ ഇഷ്ടം?
2: എന്താ അതങ്ങനെ വ്യത്യാസം?
3: അങ്ങനൊന്നല്ല.
2: ഇവിടെ ഏതാ ക്ലാസ്സിലാ പഠിക്കുന്നത്?
3: 8th.
2: മുന്നേ ഏത് സ്കൂളാ പഠിച്ചത്?
3: പൊറോറ.
2: പൊറോറയിൽനിന്നാണ് ഇവിടത്തേക്ക് വന്നത്. ഇവിടെ വന്നിട്ടാകുമ്പോ എങ്ങനെയുണ്ട് അന്തരീക്ഷം?
3: വളരെ ഇഷ്ടപ്പെട്ടു.
2: അപ്പം ഇന്നിങ്ങനെ മേളയിലെ ഇവിടെ ഇങ്ങനെ നിങ്ങളെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇന്നിപ്പം ഇവിടുത്തെ ഡ്യൂട്ടി?
3: ഡ്യൂട്ടി നമുക്ക് പ്രോഗ്രാം ഡ്യൂട്ടിയാണ്. അപ്പോൾ ആദ്യത്തെ അനുഭവമാണ്. നമ്മൾ പ്രോഗ്രാം നോക്കി നടത്തും. എന്തെങ്കിലും കുഴപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
2: ഒബ്സർവ് ചെയ്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ
3: സ്റ്റേഷനിൽ അറിയിക്കും.
2: അതാണ് ഡ്യൂട്ടി. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ 2 ദിവസം?
3: ഇല്ല ഇല്ല, ഇതുവരെ ആയിട്ടൊന്നും.
2: സ്മൂത്തായിട്ടെല്ലാം പോയി, അതുകൊണ്ട് പണിയില്ല. ഓക്കെ, കൂട്ടുകാരിയുടെ പേരെന്താ?
4: സ്മൃതില.
2: സ്മൃതില. സ്മൃതിലയുടെ വീട്?
4: വീട് അളഞ്ഞൂര്. അമ്മേന്റെ വീട് അളഞ്ഞൂര്, അച്ഛന്റെ വീട് കിളിയങ്ങാട്.
2: എന്തുണ്ട് SPC ചേർന്നപ്പോൾ എന്തുകൊണ്ടാണ് SPC തിരഞ്ഞെടുക്കാൻ കാരണം?
4: SPC നമുക്ക് നല്ലതാണ്. നമുക്ക് ഓരോ കാര്യങ്ങളും മറ്റുള്ളവർക്കായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. നല്ലതാണ്.
2: എന്തുണ്ട് ഇവിടുത്തെ ഡ്യൂട്ടിനെ കുറിച്ച് എന്താ പറയുക?
4: നല്ല ഡ്യൂട്ടി തന്നെയാണ്. എല്ലാവർക്കും സഹായിക്കാൻ പറ്റുന്നുണ്ട്.
2: ഹാപ്പിയാണ്. താങ്ക് യു. ഇപ്പം എൻ സി സി സി ഐ എം ബി ഉണ്ട്, എന്നോടൊപ്പം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സി എക്ക് എന്താണ് ഈ മേളയെ കുറിച്ചും അവർക്ക് ലഭിച്ച ഡ്യൂട്ടിയെ കുറിച്ചും ഈ എൻ സി സിയെ കുറിച്ചൊക്കെ പറയാനുള്ളത് നമുക്ക് കേൾക്കാം.
5: നല്ലത്, നല്ല മേള തന്നെ.
2: എന്താണ് ഡ്യൂട്ടി? എന്താ
5: ഡ്യൂട്ടി? മെയിൻ ഗേറ്റിൻ്റെ അടുത്ത്.
2: മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കാനൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
5: ഇല്ല, കുഴപ്പമില്ല, എല്ലാവരും
2: എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. എന്തുണ്ട് ഈ എൻ സി സിയിൽ ചേരാനുള്ള കാരണം? എന്താ
5: ചേരാനുള്ള കാരണം? ഇഷ്ടം പണ്ട് ഇതിനോട്, അതുകൊണ്ട്.
6: ഇപ്പോൾ കേട്ടത് ഈ കഴിഞ്ഞ 6-7 തീയതികളിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ശബ്ദചിത്രം. തുടർഭാഗം അടുത്ത റേഡിയോ എറ്റ് സ്കൂളിൽ.

0: മോളെ ഇതാ നോക്കിയ, ഇതിലേതാ നിനക്ക് വേണ്ടേ? നിറയെ ഡോളുകളുണ്ട്, കാറുകളുണ്ട്, ഏത് വേണമെങ്കിലും എടുത്തോ. പിന്നെ നിനക്ക് എന്നാ
1: വേണ്ടേ?
2: മോളെ എന്താ അച്ഛൻ വാങ്ങിച്ചേരുന്നൊന്നും വേണ്ടാന്ന് പറയുന്നേ?
1: അമ്മേ, ഇതെല്ലാം ഗുണം കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. രണ്ടു ദിവസം കളിക്കുമ്പോക്ക എല്ലാം പൊട്ടിപ്പോ. വാങ്ങാതെ ഇരുന്നാൽ അത്രയും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയൂലേ, അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞേ.
0: അമ്പടി മിടുക്കി.
3: പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം നമുക്കും നാടിനും ഒരുപോലെ ആപത്താണ്. പ്ലാസ്റ്റിക് മുക്ത സമൂഹത്തിനായി ഒരുമിച്ച് കൈകോർക്കാം.

0: അമിൻതാ, ഓ അമിൻതാ.
1: ഏല്ലപ്പ, ഇതെന്തൊരു പോക്കാണ്?
0: ഇടോ ഇങ്ങ ഇങ്ങ ഇടെ നോക്ക്.
1: ഏല്ലപ്പ, ഇങ്ങളിത് എന്ത് പോക്കാ പോന്ന്?
2: എനിക്ക് എന്നോട് വർത്താനത്തിന് നേരമില്ല കരണ, എനിക്ക് വേഗം പോണോ?
1: അതെന്ത് പോക്ക എന്റെ അമിൻത?
2: ഇനി എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർത്താനത്തിനൊന്നും നിക്കൂലട്ടാ. ഇനി എന്നെ കാണാൻ മറ്റു നീ അങ്ങോട്ട് വരൂ വേണ്ട. എനിക്ക് അതിനൊന്നും നേരമില്ല, എന്നോട് വർത്താനത്തിനേ എനിക്ക് നേരമില്ല.
1: അല്ല അമിൻത, ഞാൻ അതിന് നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ.
2: നീ ഒന്നും ചെയ്യണ്ട കരണ, പക്ഷെ എനിക്ക് നിന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
1: അല്ലപ്പ, ഇങ്ങനെ തിരക്കിട്ട് പോവാൻ ഒന്നാന്ന് കാരണം നിങ്ങൾ പറയണ.
2: അപ്പൊ നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ?
1: എന്റെ അമിൻത, നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ അടിപ്പിക്കാണ്ട് കാര്യം പറ.
2: നീ ഇതൊന്നും അറിയല്ലേ കരണ.
1: അമിൻത, എനിക്ക് എന്തെല്ലോ ആദ്യാന്ന്, നിങ്ങൾ ഒന്ന് വേഗം പറ കാര്യോ.
2: ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നീ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറയുമ്പോ എനക്കൊരു വിഷമമുണ്ട് കേട്ടാ.
1: എന്റെ അമിൻത, ഒരു വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നല്ലേ. ഞാൻ അറിയാത്ത സംഭവം എന്നാണ്?
2: റേഡിയോ മലബാറ് പൂട്ടുന്നില്ല പോലും.
1: അല്ല, അതിനത് പൂട്ടുന്നുണ്ടേനാ.
2: അങ്ങനത്തെ പൂട്ടലല്ല, നമ്മള് രാവിലെ 5 മണിക്ക് തുറന്നു വെച്ചാല് 10 പൂട്ടയില്ലേനുവാ. ഇനിയിപ്പ അതില്ല പോലു.
1: ഇല്ലേ?
2: ഇല്ലാന്ന്. 5 തുറന്നു വെച്ചാല് 3 വരെ പരിപാടികളാന്ന്.
1: അതെയാ? ഓ, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ കുത്തിരുന്ന് പരിപാടിയെല്ലാം കേക്കാലോ.
2: പിന്നെന്താ, അതല്ലേ ഞാൻ പറഞ്ഞു ഇന്നോട് എനിക്ക് ഇന്നോട് വർത്തമാനത്തിന് നേരമില്ലാന്ന്.
1: ഓ, അപ്പൊ പരിപാടി കേക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാന്നല്ലേ.
2: പിന്നെന്താ,
1: എന്നാ പിന്നെ നിങ്ങള് വേഗം പോയിക്കോളി.
2: നീ എടി പോന്ന്,
1: ഞാനും വീട്ടിൽ പോയിട്ട് പരിപാടിയാക്കിട്ട്.
2: അതന്നെ
3: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
4: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: നമസ്കാരം. റേഡിയോ മലബാർ 89.6 FM പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഗാനലയത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
5: സ്വാഗതം. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ബൈജു, നമ്മൾ അറിയാതെ തന്നെ കൈകൾ താളം പിടിക്കും.
3: അതെ അതെ, ചില പാട്ടുകളുടെ ഈണം കേൾക്കുമ്പോൾ കാലുകളും ചുവട് വയ്ക്കും അല്ലേ.
5: വരികളിൽ നാടിന്റെ മണം ഉണ്ടാവും, ഈണത്തിൽ മണ്ണിന്റെ സ്പന്ദനം ഉണ്ടാവും,
3: താളത്തിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിന്റെ ചലനമുണ്ടാവും.
5: അത്തരത്തിൽ താളത്തിൽ പിറന്ന, താളത്തിൽ വളർന്ന, ഇന്നും കേൾക്കുമ്പോൾ മനസ്സിനെ ചുവടുവെപ്പിക്കുന്ന ഗാനങ്ങളിലൂടെയാണ്
3: ഇന്നത്തെ ഗാനയാത്ര, ഗാനലയം.

0: അപ്പോൾ പാട്ടിന്റെ താളത്തിനൊപ്പം ശ്രോതാക്കളുടെയും നമ്മുടെ ഒക്കെ ഓർമ്മകളും ചുവടുവെക്കട്ടെ അല്ലേ?
1: അതെ അതെ അതെ.
0: കഥാസന്ദർഭത്തിന് ഏറ്റവും അനുയോജ്യമായ താളവും ഈണവും കണ്ടെത്തുകയാണ് ഒരു സംഗീത സംവിധായകന്റെ വെല്ലുവിളി എന്ന് പറയുന്നത് അല്ലേ?
1: തീർച്ചയായിട്ടും. ഇതിൽ പാതിജോലി ഗാനരചയിതാവ് ചെയ്തു തന്നാലോ?
0: അനിതര സാധാരണമായ സംഗീത ബോധമുള്ള എഴുത്തുകാർക്ക് മാത്രമേ ഈ സിദ്ധി കൈമുതലായുള്ളൂ ബൈജു.
1: അങ്ങനെ ഒരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും, ആരാണെന്നറിയാവോ?
0: പറഞ്ഞോളൂ.
1: എഴുതിയ ഗാനങ്ങളിലെല്ലാം ആ താളം നിക്ഷേപിച്ച അപൂർവ രചയിതാവ് കാവാലം നാരായണ പണിക്കർ.
0: നാടകകൃത്ത്, സംവിധായകൻ, കവി, ഗാനരചയിതാവ് തുടങ്ങി വിവിധ മേഖലകളിലാണ് അദ്ദേഹത്തിന്റെ സംഭാവനകൾ.
1: എല്ലായിടത്തും ഒരുപോലെ തുളുമ്പി നിന്ന ഭാവമായിരുന്നു താളം. കാവാലത്തിന്റെ എല്ലാ സംഭാവനകളും താളബദ്ധമായിരുന്നു.
0: എങ്കിലും കാവാലം നാരായണ പണിക്കർ മലയാള സിനിമയിലെ പ്രമുഖ ഗാനരചയിതാവാണ് എന്നറിയുന്നവർ ചുരുങ്ങും. മറ്റു മേഖലകളിൽ അദ്ദേഹത്തിന്റെ സംഭാവന അതിലേറെ ആയിരുന്നതാണ് കാരണം. 230 ഗാനങ്ങൾ അദ്ദേഹം സിനിമയ്ക്കായിട്ട് രചിച്ചിട്ടുണ്ട്.
1: അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടായിരുന്നു എം ജി രാധാകൃഷ്ണനുമായിട്ട്.
0: 45 പാട്ടാണ് അത്ര അദ്ദേഹമായിട്ട് ഒരുമിച്ച് കൊണ്ട് ചെയ്തിട്ടുള്ളത്.
1: അതിലെനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാനമായിട്ട് തോന്നിയത് വാണി ജയറാമിന്റെ ഏറ്റവും മികച്ച ശോകഗാനമായ ഓർമ്മകൾ ഓർമ്മകൾ എന്ന ഗാനം.
0: 2 എന്ന 1978 പുറത്തിറങ്ങിയ ചിത്രത്തിലേതാണ് ഗാനം. കാവാലത്തിന്റെ സുന്ദര രചന എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം.
1: അതെ,
0: ഓർമ്മകൾക്ക് എപ്പോഴും ഒരു താളമുണ്ട്. കഴിഞ്ഞുപോയ കാലത്തെ തിരികെ കൊണ്ടുവരുന്ന ചില പാട്ടുകൾ, അവ കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും പഴയ കാലത്തിലേക്ക് നടക്കുന്നത് പോലെ തോന്നും.
1: അത്തരം ഒരു ഗാനമാണ് ഓർമ്മകൾ ഓർമ്മകൾ എന്ന് തുടങ്ങുന്ന ഗാനം.
0: അപ്പൊ നമുക്കത് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ദുഃഖമൊരു ഏകാന്ത സഞ്ചാരി, ഈറക്കുഴലൂതി വിളിപ്പു, സ്വപ്നങ്ങൾ എന്നോട് വിട പറഞ്ഞു എന്ന വരികൾ എത്രയോ പേർക്ക് പ്രിയപ്പെട്ടതാണ് അല്ലേ ബൈജു?
1: അതെ. ഇനി നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോയാലോ. സർവകലാശാലയിലെ അതിരുകാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തകതകത.
0: താളം എന്ന് പറയുന്നത് വെറും വാദ്യങ്ങളുടെ ശബ്ദമല്ല എന്ന് തെളിയിക്കുന്ന മറ്റൊരു ഗാനം.
1: അതെ.
0: നമ്മുടെ നാട്ടുവഴികളിൽ കേട്ട ശബ്ദങ്ങളുണ്ട്, ഉത്സവ പറമ്പുകളിൽ കേട്ട താളങ്ങളുണ്ട്, വള്ളപ്പാട്ടിലും കൊയ്ത്തുപാട്ടിലും കല്യാണപ്പാട്ടിലും ഒക്കെ നിറഞ്ഞു നിന്ന താളങ്ങളുണ്ട്. അത്തരം മണ്ണിന്റെ താളം സിനിമാ ഗാനങ്ങളിലേക്ക് എത്തിയപ്പോൾ പിറന്നത് മറക്കാനാവാത്ത ഒരുപാട് ഗാനങ്ങളാണ്, അതിലൊന്നാണിത്.
1: അതെ. യുവത്വത്തിന്റെ ചടുലതയും താളത്തിന്റെ ഉന്മേഷവും നിറഞ്ഞൊരു ഗാനം. 1987 വേണുനാഗവള്ളിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സർവകലാശാല. ഈ ചിത്രത്തിന് വേണ്ടി
0: നെടുമുടി വേണു പാടിയ പാട്ടാണ് ഇത്. അതായത് കാവാലം നാരായണ പണിക്കർ, എം ജി രാധാകൃഷ്ണൻ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു മനോഹര താളഗാനം.
1: അതെ.
0: ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാലിനെ ലാലേട്ടനാക്കിയ വേണുനാഗവള്ളിയുടെ സർവകലാശാല എന്ന് നമുക്ക് പറയാം അല്ലേ.
1: 1987
0: ഏപ്രിൽ 21 ചിത്രം പുറത്തിറങ്ങിയത്. നമുക്ക് പാട്ട് കേൾക്കാം.
2: അതിര് കാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തകതകത, അങ്ങൂ കിഴക്കത്തെ ചെന്താമര കുളിരിന്റെ ഈറ്റിലെ തറയില് പേറ്റുനോവിൻ പേരാറ്റുറവ ഉരുകിയൊലിച്ചേ തകതകത. മാനത്തുയർന്ന മനക്കൊട്ടയല്ലേ തകർന്നേ തകതകത, തകർന്നിടത്തൊരു തരി തരിയില്ല പൊടിയില്ല പുകയുമില്ലേ തകതകത. മാനത്തുയർന്ന മനക്കോട്ടയല്ലേ തകർന്നേ തകതകത, തകർന്നിടത്തൊരു തരി തരിയില്ല പൊടിയില്ല പുകയുമില്ലേ തകതകത. കാറ്റിൻ്റെ ഉലച്ചിലിൽ ഒരു വള്ളിക്കുരുക്കിൽ കുരലൊന്നു മുറുകി തടിയൊന്നു ഞെരിഞ്ഞു ജീവൻ

0: ഗതഗത. അങ്ങോ കിഴക്കത്തെ ചന്താമര കുളിരിന്റെ ഈറ്റിലെ തറയിൽ പേറ്റുനോവിൽ പേരാറ്റുറവ ഉരുകിയൊലിച്ചേ ദഗദഗത. അതിരി കാക്കും മലയൊന്നു തൊടുത്തേ ദഗദഗത. അങ്ങോ കിഴക്കത്തെ ചന്താമര കുളിരിന്റെ ഈറ്റിലെ തറയിൽ പേറ്റുനോവിൽ പേരാറ്റുറവ ഉരുകിയൊലിച്ചേ ദഗദഗത.
1: നമ്മളിപ്പോ ഗാനലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ കാവാലം നാരായണ പണിക്കർ കൂട്ടുകെട്ടിൽ പിറന്ന താളം തുളുമ്പുന്ന പാട്ടുകൾ.
2: അതെ, ഇതുവരെ കേട്ട പാട്ടുകളിൽ ഓരോന്നും ഓരോ താളഭാവം. ഒന്നിൽ ഓർമ്മയുടെ താളം, മറ്റൊന്നിൽ യാത്രയുടെ താളം, മറ്റൊന്നിൽ യുവത്വത്തിന്റെ താളം. ഇനി വരുന്നത് ഗ്രാമീണ ജീവിതത്തിന്റെ മണമുള്ളൊരു താളമാണ്. നാടൻ ഈണത്തിന്റെ ലാളിത്യവും വാക്കുകളുടെ ഭംഗിയും ഒത്തുചേരുമ്പോൾ പാട്ട് കൂടുതൽ മനോഹരമാകുന്നു.
1: കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടേ തൊട്ടില്ല, അതുപോലെ തന്നെ മറ്റൊരു പാട്ടുണ്ട്
2: ചെമ്പഴുക്കാ ചെമ്പഴുക്കാ ചക്കര ചെമ്പഴുക്കാ.
1: ഇത് രണ്ടും ഹിറ്റായ പാട്ടാണല്ലേ?
2: അതെ അതെ.
1: അപ്പൊ നോക്കി ഏത് പാട്ടാ കേൾപ്പിക്കുന്നത്? കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ, അതായത് കനിക്കുറുമ്പിൻ കേൾപ്പിക്കാല്ലേ.
2: ലാലേട്ടനും ചിത്രയും പാടി മനോഹരമാക്കിയ ഗാനമാണ് കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല.
1: ടി കെ രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ്. ബിജു മേനോൻ സിദ്ദിഖ്, മഞ്ജു വാര്യർ എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്തത്. ഇതിലെ മനോഹര ഗാനമാണ് ഇപ്പോ ബൈജു പാടിയ
2: കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല.
1: നമുക്ക് കേൾക്കാം.

താളം എന്ന ഭാവത്തിലുള്ള കുറച്ച് ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അരവിന്ദൻ സംവിധാനം ചെയ്ത കുമ്മാട്ടിയാണ് കാവാലും രാധാകൃഷ്ണൻ കൂട്ടുകെട്ടിന്റെ മറ്റൊരു ശ്രദ്ധേയ ചിത്രം. ഇതിലെ 9 പാട്ടുകളും നാടോടി മട്ടിലായിരുന്നു. മിക്കതും പാടിയതും കാവാലം തന്നെ. കുമ്മാട്ടിയുടെ കഥയും കാവാലത്തിൻ്റെ

0: ആയിരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. കുമ്മാട്ടിയിൽ ഒരുപാട് പാട്ടുകളുണ്ട് ബൈജു.
1: അതെ അതെ,
0: 12 പാട്ടുകൾ അല്ലേ. ചിത്രം പുറത്തിറങ്ങിയത് 1979. അപ്പൊ ഇതിലെ ഏത് പാട്ടാണ്? ഭാവം താളം വരുന്ന ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഒട്ടുമിക്ക പാട്ടുകളും ആ ഒരു താളഭാവത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഏത് പാട്ട് കൊടുക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ബൈജുവിന് സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്, സെലക്ട് ചെയ്തു. കുമ്മാട്ടി കുമ്മാട്ടി എന്ന് പറഞ്ഞ സിനിമയുടെ പേര് തന്നെ വരികളിൽ വരുന്ന ആ പാട്ട് കൊടുത്താലോ ബൈജു?
1: തീർച്ചയായിട്ടും, അതൊരു വെറൈറ്റിയാണ്. മാത്രമല്ല കാവാലം നാരായണ പണിക്കരുടെ ശബ്ദത്തിൽ കൂടി ആകുമ്പോൾ നമുക്കതൊരു വ്യത്യസ്തത തന്നെയായിരിക്കും.
0: മറ്റൊരു പ്രത്യേകതയുണ്ട്, എം ജി രാധാകൃഷ്ണനൊപ്പം സംഗീതം ചെയ്യാൻ കൂടെ കാവാലം നാരായണ പണിക്കറും ജി അരവിന്ദനും ചേർന്നു എന്നതാണ്.
1: അപ്പൊ നമുക്ക് ഈ ഗാനം കേട്ടാലോ.

0: പാട്ട് പാടിയിട്ട് മാറ്റിരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഘനശ്യാമ സന്ധ്യാഹൃദയം എന്നൊരു ലളിതഗാനം കൂടിയുണ്ട്. അത് ഇവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ ലളിതഗാനത്തിൽ
1: പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ഗാനം തന്നെയാണ്.
0: അപ്പൊ നമുക്ക് ആ പാട്ട്
1: സുജാതയുടെ ശബ്ദത്തിൽ കേൾക്കാം.

0: അപ്പോൾ ഇന്ന് നമ്മൾ കാവാലം നാരായണ പണിക്കറുടെ താളം എന്ന ഭാവത്തിലുള്ള കുറച്ച് ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ പ്രശസ്തരായ കുറച്ച് സംഗീത സംവിധായകരുണ്ട്. കൂടുതലായിട്ടും എം ജി രാധാകൃഷ്ണനോടൊപ്പമാണ് ചേർന്ന് ചെയ്തിട്ടുള്ളത്.
1: രവീന്ദ്രൻ, ജോൺസൺ, ഗുണാസിംഗ് ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സംഗീത സംവിധായകരുമായിട്ട് കാവാലം നാരായണ പണിക്കർ ഒത്തുചേർന്ന് നല്ല നല്ല ഗാനങ്ങൾ നമ്മുടെ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്.
0: ആ സമ്മാനിച്ച ഗാനങ്ങളിലൂടെയാണ് നമ്മൾ ഗാനലയം പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം രവീന്ദ്രനൊപ്പം ചേർന്ന് സൃഷ്ടിച്ച നാട്ടുപച്ചക്കിളി പെണ്ണെ.

0: ഗ്രാമീണത തുളുമ്പി നിൽക്കുന്ന ഗാനം എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശുദാസിനൊപ്പം രവീന്ദ്രനാണ് ഈ മനോഹരമായ ഗാനം നമ്മുടെ മലയാളികൾക്ക്
1: സമ്മാനിച്ചത്.
0: കേൾക്കാം.
2: നാട്ടു

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നമ്മളിപ്പോ ഗാനലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കാവാലം നാരായണ പണിക്കർ കൂട്ടുകെട്ടിൽ പിറന്ന താളം തുളുമ്പുന്ന പാട്ടുകൾ.
2: അതെ,
1: അഹം എന്ന ചിത്രത്തിലെ മനോഹര ഗാനം നിറങ്ങളേ പാടു.
2: നിറങ്ങളേ പാടു, എന്താണ് അതിന്റെ കോമ്പോസിഷൻ?
1: അതും രവീന്ദ്രന്റെ മറ്റൊരു
2: മാന്ത്രിക സ്പർശം നൽകിയ ഒരു പാട്ടാണ്.
1: അതെ, പാടുന്നതോ ഗാനഗന്ധർവൻ. നമുക്ക് കേൾക്കാം ആ പാട്ട്.

0: ഇപ്പൊ രവീന്ദ്രന്റെ രണ്ട് പാട്ട് കേട്ടു, ഇനി ജി ദേവരാജൻ മാസ്റ്ററുടെ ഒരു പാട്ടിലേക്ക് പോയാലോ. ഭരതൻ സംവിധാനം ചെയ്ത രതി നിർവേദം എന്ന ചിത്രത്തിലെ
1: കാലം കുഞ്ഞു മനസ്സിൽ ചായം കൂട്ടി, കണ്ണിൽ പൂത്തിരി കത്തി, ചിറകുമുളച്ചു പാറി നടന്നു, താളം ഇതാണ് താളം.
0: ഭാവഗായകൻ പി ജയചന്ദ്രനൊപ്പം കാർത്തികേയനും ഈ പാട്ട് പാടുന്നുണ്ട്. നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മറ്റൊരു ഗന്ധർവ സ്പർശം.
1: അതെ,
0: ഭരത് ഗോപിയുടെ സംവിധാനത്തിലെ മോഹൻലാൽ, ജയറാം, പാർവതി, കവിയൂർ പൊന്നമ്മ എന്നിവർ പ്രധാന വേഷത്തിൽ അണിനിരന്ന ചിത്രമായിരുന്നു ഉത്സവ പിറ്റേന്ന്.
1: 1988 ഡിസംബർ 23 ചിത്രം പ്രദർശനത്തിനെത്തിയത് അല്ലേ.
0: നമുക്ക് ആ പാട്ട് കേട്ടാലോ?
1: തീർച്ചയായിട്ടും.

0: ഇനി നമുക്ക് ജോൺസൺ മാഷിന്റെ സംഗീതത്തിലുള്ള ഒരു പാട്ടിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെയും കാവാലത്തിന്റെയും കൂട്ടുകെട്ടിൽ പിറന്ന ഹിറ്റ് ഗാനങ്ങളിൽ ലിസ്റ്റിലെ ആദ്യത്തെ പാട്ട് കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിലേതല്ലേ?
1: അതെ,
0: ഭരതന്റെ ചിത്രമായിരുന്നു ഇത്. ഇതിലും നമ്മുടെ ലാൽ പ്രധാന വേഷത്തിലെത്തുന്നു, ഒപ്പം ശ്രീവിദ്യയും രേവതിയും ഉണ്ട്, ഭരത് ഗോപിയും ഉണ്ട്. ഈ പാട്ട് പാടിയത് എസ് ജാനകിയാണ്. ജാനകി അമ്മയും കൂടി നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. ബൈജു, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കാവാലത്തിന്റെ കനകതൂലികയിൽ നിന്ന് വിരിഞ്ഞ ഒരു കാവ്യപുഷ്പമായിട്ട് ഇന്നും മലയാളികളുടെ മനസ്സിൽ തുളുമ്പി നിൽക്കുന്ന ഒരു ഗാനമാണ്.

0: നമുക്കിനി ഗുണാസിംഗിന്റെ ഒരു ഗാനത്തിലേക്ക് പോയാലോ.
1: ഗുണാസിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പശ്ചാത്തല സംഗീതകാരനും സംഗീത സഹായിയുമായിട്ടായിരുന്നു ഗുണാസിംഗ് ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാനും ഗാനങ്ങൾ മാത്രമേ അദ്ദേഹം സ്വതന്ത്ര സംഗീതം നിർവഹിച്ചിട്ടുള്ളൂ.
0: അദ്ദേഹത്തിന്റെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു പാട്ടായിരുന്നു പടയോട്ടം എന്ന ചിത്രത്തിലെ ആ

0: ഈ പാട്ട് കടലയാത്രയുടെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു വിഷാദ ഗാനത്തിൽ പെടുന്നതാണ്. ഈ സിനിമയ്ക്ക് സന്ദർഭോചിതമായിട്ടാണ് കാവാലം ഈ പാട്ട് രചിച്ചത്. ചിത്രത്തിലെ പ്രേം നസീർ, മധു,
1: ലക്ഷ്മി, പൂർണിമ ജയറാം, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ ഒരു നീണ്ട നിര തന്നെ ഈ ചിത്രത്തിലുണ്ട്.
0: കവിതയും ലളിതഗാനങ്ങളും എഴുതിയിരുന്ന കാവാലത്തെ സിനിമാ ഗാനത്തിലേക്ക് കൊണ്ടുവരുന്നത് പ്രശസ്ത സംവിധായകൻ ജി ആർ രവീന്ദ്രനാണ്. തമ്പ് എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു നമ്മുടെ കാവാലം മലയാളത്തിലേക്ക് എൻട്രി ചെയ്തത്.
1: അതെ,
0: ആ പാട്ട് നമുക്ക് കേൾപ്പിക്കാതെ പോകുന്നത് ശരിയായി തോന്നില്ല.
1: തീർച്ചയായിട്ടും.
0: ഉഷാരവി ആലപിച്ച ഗാനമാണിത്, കാനകപ്പെണ്ണ് എന്നാരംഭിക്കുന്നത്. നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: തമ്പിനെ കുറിച്ച് പറയുമ്പോൾ കൂട്ടിച്ചേർക്കേണ്ടത് ഒന്നുണ്ട് ബൈജു, പാട്ട് കേട്ടിട്ട് നമുക്ക് പറയാമെന്നാണ് വിചാരിച്ചത്.
1: ഈ രതി നിർവേദത്തിന് വേണ്ടി പുതിയൊരു പാട്ടെഴുത്തുകാരനെ തേടുകയായിരുന്നു അക്കാലത്ത് നമ്മുടെ സംവിധായകൻ ഭരതൻ. കാവാല സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതി തുടങ്ങി എന്നറിഞ്ഞ ഭരതൻ അദ്ദേഹത്തെ പോയി കണ്ടു. ചിത്രത്തിന്റെ ടൈറ്റിൽ സോങ് തന്നെയാണ് ആദ്യം ചർച്ചയ്ക്ക് വെച്ചത്. അതേപറ്റി കാവാലം പറഞ്ഞത് ഇങ്ങനെയാണ്: ചെന്നൈയിലെ ദേവരാജന്റെ വീട്ടിൽ ഞങ്ങൾ ഒത്തുകൂടി. കുട്ടികളുടെ ഉത്സാഹത്തിൽ നിർപ്പിന്റെ ഒരു പാട്ട് അല്ലേ,
0: അതാണ് ആവശ്യപ്പെട്ടത്. പത്മരാജനൊപ്പം ഉണ്ടായിരുന്നു അല്ലേ.
1: 15 മിനിറ്റ് കൊണ്ട് ഒരു പാട്ടെഴുതി. ഞാൻ തന്നെ അത് താളത്തിൽ അവരുടെ മുന്നിൽ വായിച്ചു കേൾപ്പിച്ചു. ഇത് തന്നെയാണ് വേണ്ടിയിരുന്നതെന്ന് ഭരതനും പറഞ്ഞു.
0: ദേവരാജനാണ് കൂടുതലായിട്ട് ഈ പാട്ട് ഇഷ്ടമായത്. അപ്പൊ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അതിന് ഈണോ ഇട്ടു.
1: അതെ അതെ,
0: ആ സംഗീതം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒറ്റ സിറ്റിംഗിൽ പാട്ട് പൂർത്തിയാവുകയും ചെയ്തു. അതാണ് ഈ പാട്ടിന്റെ പിന്നാമ്പുറം. ബൈജു, മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു തമ്പിലേക്കാണ് ആദ്യമായിട്ട് പാട്ട് എഴുതിയെന്ന്. പക്ഷെ തമ്പിലാണ് പാട്ട് എഴുതിയതെങ്കിലും കാവാലത്തിന്റെ ആ പുറത്തിറങ്ങിയ ആദ്യ ഗാനം എന്ന് പറയുന്നത് 1978 പുറത്തിറങ്ങിയ
1: രതി നിർവേദത്തിലാണ്. പാട്ട് ഹിറ്റായതിൽ ഭരതന്റെ പങ്ക് കാവാലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ. ഭരതൻ ആ ഗാനം ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തു. അതുകൊണ്ട് ഇന്നും അത് കണ്ടിരിക്കാൻ വളരെ സന്തോഷമാണ്. പാട്ടിലെ താളം കൃത്യമായി സൈക്കിൾ യാത്രയിലേക്ക് സന്നിവേശിപ്പിച്ചതാണ് ഭരതന്റെ ഏറ്റവും വലിയ കഴിവ്.
0: താളം ഇതാണ് താളം എന്ന വരി പാട്ടിൽ ആവർത്തിച്ചു വന്നിരുന്നു. പാട്ടിന്റെ മർമ്മം ഈ താളമായിരുന്നു. യഥാർത്ഥ കലാകാരന്മാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു പാട്ടിന്റെ ആത്മാവ് കണ്ടെത്തിയിട്ട് ചിത്രീകരിക്കാൻ കഴിയൂ. ഇത് ഭരതന്റെ സംവിധാന മികവ് തന്നെയാണ് എന്ന് നമുക്ക് എടുത്തു പറയാതെ വയ്യ.
1: അതെ,
0: മലയാളത്തിലെ മറ്റു ഗാനരചയിതാക്കളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന എഴുത്താണ് കാവാലത്തിൻ്റെ. ഇത് താളമാണ് അതിന്റെ അടിസ്ഥാനം.
1: മറ്റാരും ഉപയോഗിക്കാത്ത വാക്കുകൾ നമുക്ക് കാവാലത്തിന്റെ പാട്ടുകളിൽ കാണാൻ കഴിയും.
0: ഇത് ഞാൻ പറഞ്ഞതല്ല ബൈജു,
1: ഇത് നെടുമുടി വേണുവിന്റെ വിലയിരുത്തലാണ്.
0: അതെ, താൻ ജനിച്ചു വളർന്ന കുട്ടനാട്ടിലെ കാവാലം എന്ന കായലോര ഗ്രാമത്തിന്റെ കലയും കൃഷിയും ജലജീവിതവും എല്ലാം ആ വരികളിൽ തുളുമ്പി നിൽക്കുന്നുണ്ട്. മണ്ണിന്റെ മണമുള്ള പാട്ടുകൾ എന്ന് വെറുതെയല്ല കാവാലത്തിന്റെ കാര്യത്തിൽ വിശേഷിപ്പിക്കുന്നത്.
1: ഓർമ്മകൾക്ക് താളമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. യാത്രയ്ക്കും താളമുണ്ട്, പ്രണയത്തിനും താളമുണ്ട്, നാടിനും മണ്ണിനും താളമുണ്ട്. ആ താളങ്ങളെ പാട്ടാക്കി മലയാള സിനിമ നമുക്ക് സമ്മാനിച്ച അനശ്വര ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തെ ഗാനലയം.
0: അതെ ബൈജു, പറഞ്ഞതുപോലെ താളത്തിൽ പിറന്ന പാട്ടുകളായിരുന്നു ഈ ഒരു മണിക്കൂർ സമയം ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് റേഡിയോ മലബാർ ഗാനലയം ഒരുക്കിയത്. കേട്ടിരുന്ന ഓരോ പ്രിയ ശ്രോതാവിനും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM. നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ സംഗീതം, നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ
0: ചന്ദ്രലേഖ മല്ലിശ്ശേരി,
1: ബൈജു സുന്ദരൻ മട്ടന്നൂർ.

മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, മധുരഗീതങ്ങളിൽ ഇന്ന് 1990-2000 കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ ഏതാനും ചലച്ചിത്ര ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കടലിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യബന്ധങ്ങളുടെ ആഴവും അച്ഛന്റെയും മകളുടെയും സ്നേഹവും പ്രണയവും പ്രതീക്ഷയും വിരഹവും ഒപ്പം ജീവിതത്തിന്റെ നൊമ്പരങ്ങളും വരച്ചുകാട്ടിയ മനോഹരമായ ഒരു ചിത്രമായിരുന്നു 1991 December 1 തിയേറ്ററുകളിൽ എത്തിയ അമരം എന്ന മലയാള ചലച്ചിത്രം. ഭരതൻ സംവിധാനം ചെയ്ത അമരം മലയാളിയുടെ മനസ്സിൽ ഇന്നും മായാത്തൊരു ചിത്രമാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതം, യേശുദാസിന്റെ ആലാപനത്തിൽ ഈ ഗാനം.

1992 നവംബർ 5 പുറത്തിറങ്ങിയ ചിത്രമാണ് സൂര്യഗായത്രി. വാക്കുകൾക്ക് കവിതയുടെ സൗന്ദര്യം നൽകിയ ONV, ആ വരികൾക്ക് സംഗീതത്തിന്റെ മാധുര്യം പകർന്ന രവീന്ദ്രൻ മാസ്റ്റർ, യേശുദാസും ചിത്രയും ചേർന്നാണ് ഈ ഗാനം.

മധു മുട്ടം വരികളെഴുതി എം ജി രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനമാണ് ഇനി. 1993 ഡിസംബർ 25 ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: ചില രാത്രികൾക്ക് മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങളുണ്ട് അല്ലെ? നിലാവിന്റെ നേരത്തെ വെളിച്ചത്തിൽ, കാറ്റിൽ മെല്ലെ ഇളകുന്ന പൂക്കളുടെ സുഗന്ധത്തിൽ മനസ്സിലാരോ പതുക്കെ വന്ന് വിളിക്കുന്നത് പോലെ തോന്നുന്ന ചില നിമിഷങ്ങൾ, അത്തരം ഒരു രാത്രിയുടെ മാധുര്യമാണ് ഈ പാട്ടിന്. 1995 May 10 തിയേറ്ററുകളിൽ എത്തിയ സാദരം എന്ന ചിത്രത്തിലെ കൈതപ്രം ഗാനരചനയും ജോൺസൺ സംഗീത സംവിധാനവും നിർവഹിച്ച ഈ ഗാനം പാടിയത് യേശുദാസ്.

1997 February 24 പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ചലച്ചിത്രമാണ് 5 Star Hospital. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് രവി ബോംബെ ഈണം നൽകിയ ഈ ഗാനം പാടിയത് യേശുദാസ്.

പ്രണയം എന്ന വികാരത്തിന് ഇത്രയും മൃദുലമായൊരു ഭാഷയുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന ഒരു ഗാനം. 1997 സെപ്റ്റംബർ 4 തിയേറ്ററിൽ എത്തിയ ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. ഈ ഗാനം പാടിയത് MG ശ്രീകുമാർ.

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: ബാല്യത്തിന്റെ നിഷ്കളങ്കതയും കൗമാരത്തിന്റെ ആദ്യത്തെ പ്രണയഭാവങ്ങളും ഗൃഹാതുരമായ ഓർമ്മകളും ഉണർത്തുന്ന മനോഹരമായ ഗാനം 1998 പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിലെ കൈതപ്രം ഗാനരചനയും സംഗീത സംവിധാനവും

പറയാതെ പോയ വാക്കുകൾ, പങ്കുവെക്കാതെ പോയ സങ്കടങ്ങൾ, ഒരിക്കൽ സ്വന്തമായിരുന്ന ചില ഓർമ്മകൾ, ഇവയെല്ലാം ഈ പാട്ടിലൂടെ വീണ്ടും തിരിച്ചെത്തുന്നു. 1998 December 4 തിയേറ്ററിൽ എത്തിയ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്, ഈ ഗാനം പാടിയത് യേശുദാസ്.

1999 സെപ്റ്റംബർ 6 തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് ദീപസ്തംഭം മഹാശ്വര്യം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാരിയുടെ ഈണം. യേശുദാസാണ് ഈ ഗാനം ആലപിച്ചത്.

മണിമുറ്റ താവണിപ്പന്തൽ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം. ഈ ഗാനം ആലപിച്ചത് യേശുദാസും സുജാതയും. ഒരുമിച്ച് നടന്ന വഴികൾ, പങ്കിട്ട സ്വപ്നങ്ങൾ, പറയാതെ പോയ വാക്കുകൾ എല്ലാം ഒടുവിൽ ഒരു വിടപറയലിന്റെ നൊമ്പരമായി മാറുമ്പോൾ മനസ്സ് അറിയാതെ മന്ത്രിക്കുന്നു, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് ആ സരയൂ തീരത്ത് കാണാം. 2002 February 8 തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് കണ്ണകി. കൈതപ്രത്തിന്റെ കാവ്യഭാവനയ്ക്ക് കൈതപ്രം വിശ്വനാഥിന്റെ സംഗീത സംവിധാനം. ഈ ഗാനം പാടിയത് യേശുദാസ്.

മധുരഗീതങ്ങൾ. ആയിരത്തി തൊള്ളായിരത്തി 1990-2000 കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ മലയാള സിനിമയിലെ ഏതാനും ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിത സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

പുഷ്പസാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്ക്

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 കനി 24, ഹിജ്രാവർഷം 1448 റബി ഉൽ ആക്കിർ 28, ശകവർഷം 1948 ആശ്വിനം 18, 2026 ഒക്ടോബർ 10 ശനിയാഴ്ച. റേഡിയോ മലബാറിൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും 2 സെക്കൻഡും.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ കേൾക്കാം പ്രഭാത ഗീതങ്ങൾ.